रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: വചനങ്ങളിലൂടെ.
1: വെള്ളം തീയെ കെടുത്തും പോലെ ദാനധർമ്മങ്ങൾ തിന്മകളെ കെടുത്തിക്കളയും.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

सुनो 91.7 FM Qatar's favorite radio station. Radio Sunoo.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കൂടെ എത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. ഒന്ന് കണ്ണൂർ നോക്കിക്കേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ് ആണിത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ. നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. വൈകുന്നേരം നമ്മളെല്ലാം ഒന്ന് ഫ്രീ ആയി ചുമ്മാതിരിക്കുമല്ലോ, വൈകുന്നേരം അല്ലെങ്കിൽ ഇന്ന് രാത്രി. അപ്പൊ നമുക്ക് നല്ല മനസമാധാനം ഉണ്ടാവണം. ഓക്കെ, ഇന്ന് ഒരു പ്രശ്നങ്ങളുമില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അന്നത്തെ രാത്രി അല്ലെങ്കിൽ അന്നത്തെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മൾ വേറെ തന്നെ ഒരു മനസ്സ് നിറയുന്നൊരവസ്ഥ ഉണ്ടാവില്ലേ? അപ്പൊ വേറെ തന്നെ ഒരു വൈബാണ് ശരിക്കും പറഞ്ഞിട്ടുള്ളത്. അതുപോലെ വരും. അപ്പൊ നമ്മളെപ്പോഴും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമെങ്കിലും നമ്മൾ ഒരു ദിവസത്തിൽ കണ്ടെത്തണം. അപ്പോ അറ്റ്ലീസ്റ്റ് ഒരു കാര്യമുണ്ടെങ്കിൽ അത് മതി നമുക്ക്. ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട, അത് മതി നമുക്ക് പിന്നീടുള്ളൊരു എനർജി ആയിട്ട് ഉപയോഗിക്കാനായിട്ട്. സന്തോഷം തന്നെയാണല്ലോ നമ്മുടെ എല്ലാവരുടെയും എനർജി. അപ്പൊ എല്ലാവർക്കും സന്തോഷിക്കാനുള്ള ഒരു ദിവസമായി മാറട്ടെ. ഇന്ന് നമുക്ക് നല്ലൊരു ദിവസത്തിലേക്ക് കണ്ണുറന്നു പോവാം. ഓക്കെ, ഇത് റേഡിയോ സുനോ, സ്റ്റേ ട്യൂൺഡ്.

നല്ല വാക്കുകൾ എപ്പോഴും നമുക്ക് സന്തോഷമാണ് തരിക, അല്ലേ? കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്, കൂടെയുള്ളത് ഞാൻ ചച്ചു. നമ്മളിപ്പോ ഒരു കാര്യം ചെയ്തിട്ട് നമുക്കതിനൊരു ആത്മസംതൃപ്തി കിട്ടുന്നില്ല, എന്തോ ഒരു കുറവ് ഫീൽ ചെയ്യുന്നു, അങ്ങനെ ഉണ്ടാവാറില്ലേ? ഒരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മളൊന്ന് ഡ്രസ്സ് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്താൽ, നമ്മുടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ, എന്തോ ആയിക്കോട്ടെ, നമുക്കത് നമ്മൾ വിചാരിച്ചതുപോലെ അല്ല എന്നാണെങ്കിൽ വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും നമുക്ക്. അത് തന്നെ മനസ്സിലിടും, അയ്യോ അത് ശരിയായില്ലല്ലോ, ശരിയായില്ലല്ലോ, ശരിയായില്ലല്ലോ, നമ്മൾ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് തന്നെ അറിയാം അത് നമ്മൾ വിചാരിച്ചത്ര നന്നായിട്ടില്ല എന്ന്. അതേസമയം ഒരാൾ നമ്മളെടുത്ത് വന്നിട്ട് പറയുന്നു, ഓക്കെ അടിപൊളിയാണ്, നമ്മളെ കാണാനോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തൊരു കാര്യമോ എന്തോ ആയിക്കോട്ടെ നന്നായി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് ശരിക്കും നമ്മുടെ കോൺഫിഡൻസിനെ ഒരുപാട് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മളിതുപോലെ മറ്റുള്ളവരോട് പറയാറുണ്ടോ നന്നായി എന്ന്? പിശുക്കതിൽ കാണിക്കാൻ പാടില്ല കേട്ടോ, അതിൽ മാത്രം നമ്മൾ പിശുക്ക് കാണിക്കാൻ പാടില്ല, നല്ലത് കണ്ടാൽ നന്നായി തന്നെ പറയുക. റേഡിയോ സിനിമയാണ് കേൾക്കുന്നത്, സ്റ്റേ ട്യൂൻഡ്.

നല്ലതാണെന്ന് മറ്റുള്ളവരൊരു ക്വാളിറ്റി കണ്ടാൽ അത് തുറന്നു പറയാൻ എപ്പോഴാണ് മടി കാണിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് മടി കാണിക്കുന്നത്? റേഡിയോസിനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെയുള്ളത് ഞാൻ ചച്ചു. നമ്മളോട് ഒരാൾ വന്നിട്ട് ഒരു കാര്യം നന്നായി എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം സന്തോഷിക്കുന്നുണ്ട്, അത് എത്രത്തോളം നമ്മൾക്ക് കോൺഫിഡൻസ് തരുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരോട് ഇത് നൽകാൻ തയ്യാറാവാത്തത്? ഒരാൾ നല്ലൊരു കാര്യം ചെയ്തു, അല്ലെങ്കിൽ ഒരാളിൽ നമ്മൾ നല്ലൊരു ക്വാളിറ്റി കാണുന്നു, അപ്പൊ നമുക്കറിയാം അത് നല്ലൊരു ക്വാളിറ്റിയാണ്, എന്തുകൊണ്ടാണ് നമ്മളത് പോയിട്ട് പറയാത്തത്? ഒന്നുകിൽ മടിയായിരിക്കും, അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ടാണ്. അത് നമ്മൾ അവരോട് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം ആലോചിച്ച് നോക്കി. അപ്പൊ നമ്മൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ മടിക്കുന്നത്? നമ്മൾ ഈ കാര്യങ്ങളൊന്നും മടിക്കാൻ പാടില്ല. പ്രത്യേകിച്ചിട്ട് ഏതൊരാളും ഡൗൺ ആയിരിക്കുന്ന ഒരു സമയത്ത് നമ്മളൊന്ന് പോയിട്ട് ഓക്കെയാണ്, നല്ലതാണെന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം അത് ചെറുതല്ല. നമുക്ക് വേറെ ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൂടി ഒരാൾക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാം, ഒരു ആത്മവിശ്വാസം, അത് നമ്മൾ കൊടുത്തിരിക്കണം. റേഡിയോസിനാണ് കേൾക്കുന്നത്, സ്റ്റേ ട്യൂൺഡ്.

കുറേ നാളുകളായിട്ട് സംസാരിക്കാതെ ബന്ധം വരെ നിന്നുപോയി എന്ന് കരുതിയ ഒരാളെ ഞാനിന്ന് നേരിൽ കണ്ടു. ഇന്നല്ല, ഇന്നലെ. റേഡിയോസിനുമാണ് കേൾക്കുന്നത്, കൂടിയുള്ളത് ഞാൻ ചച്ചു. തെറ്റിദ്ധാരണയുടെ പുറത്ത് നമ്മൾ ചിലരോട് സംസാരിക്കാതിരിക്കാറുണ്ട്. നമ്മൾ ചിലപ്പോൾ വാട്സപ്പിൽ അവരെ ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അവരെ അൺഫോളോ ചെയ്യും, അൺഫ്രണ്ട് ചെയ്യും. അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ ഒരു ഒരു പരാതി, അല്ലെങ്കിൽ നമ്മുടെ ഒരു പരിഭവം, നമ്മുടെ ഒരു ദേഷ്യം, ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരെ അറിയിക്കുന്നത്. മുൻപ് അങ്ങനെയല്ല, മുൻപ് വേറെ പല കാര്യങ്ങളായിരുന്നു. ഇപ്പൊ നമുക്ക് ഒരാളോടുള്ള അനിഷ്ടം അറിയിക്കാൻ ഏറ്റവും വലിയൊരു വഴി അവരെ അൺഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരിടുന്ന പോസ്റ്റുകൾ ഒന്നും റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. നമ്മൾ ലൈക്ക് ചെയ്യുന്നില്ല, നമ്മളത് ഓപ്പൺ ചെയ്യുന്നില്ല, നമ്മളത് കമന്റ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ ഈ ഒരു മാറി നിൽക്കൽ കാണുമ്പോൾ തന്നെ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന്. അപ്പൊ ഇപ്പോ സ്നേഹമാണെങ്കിലും ദേഷ്യമാണെങ്കിലും അത് പ്രകടിപ്പിക്കാൻ വളരെ ഈസിയാണ്. പക്ഷെ ആലോചിച്ച് നോക്കേണ്ടത്, ദേഷ്യം പ്രകടിപ്പിക്കാൻ എല്ലാവർക്കും വളരെ എളുപ്പമാണ്, സ്നേഹം പ്രകടിപ്പിക്കാനാണ് വളരെ പ്രയാസം. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ആ ഒരു റിസ്ക് ഏറ്റെടുത്തുകൂടാ? ദേഷ്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ എനർജി, നമ്മുടെ ടൈം എല്ലാം പോകുന്നുണ്ട്. പകരം സ്നേഹത്തോടുകൂടി സംസാരിക്കുക, അതിൽ നമുക്ക് സന്തോഷം കണ്ടെത്താം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

0: Savari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari.
1: Brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: In association with
3: Commercial Bank, where saving more turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
4: And
5: Lulu, hypermarkets, supermarkets, and department stores where the world comes to shop. Just feel like you're home.
6: ഗുഡ് മോർണിംഗ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടു കൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. സ്റ്റുഡിയോകളിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആണ്. May 18 തീയതിയാണ്, തിങ്കളാഴ്ച ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ലൈഫിലെ ഒരു നല്ല ഡേ ആയിട്ട് മാറട്ടെ എന്നുള്ള നല്ലൊരു ആശംസ നൽകിക്കൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ വിശേഷങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഈ ദിവസത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നല്ല നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കട്ടെ എന്നുള്ള നല്ല ആശംസകളാണ് ആദ്യം നൽകാനായിട്ടുള്ളത് കേട്ടോ. നമ്മൾ പലപ്പോഴും ലൈഫിൽ വിചാരിക്കാറുണ്ട്, നമുക്ക് ചിലപ്പോൾ അപ്രിസിയേഷൻ കിട്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടും അല്ലെങ്കിൽ ഇത്ര മാത്രം എഫേർട്ട് എടുത്തിട്ടും അതിനാരും ഒന്നും പറയുന്നില്ല, ഇതാരും കാണുന്നില്ലേ എന്നൊക്കെ നമ്മൾ ചില സമയത്ത് ചിന്തിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓർക്കാട്ടോ, നമ്മളൊരു ഒരു സ്വന്തം ഒരു ഇന്നർ സ്കോർ കാർഡിലേക്ക് നമ്മൾ നോക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ കൈയടിക്കായിട്ട് നമ്മൾ നോക്കാൻ നിൽക്കാതെ തന്നെ സ്വന്തം മൂല്യങ്ങൾക്കും അല്ലെങ്കിൽ നമ്മളുടെ തത്വങ്ങൾക്കും അനുസരിച്ച് നമ്മളൊരു ഇന്നർ സ്കോർ കാർഡിലേക്ക് വരിക എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിലും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും, നമ്മൾ ഉറപ്പുള്ള ആളുകളായിരിക്കും. അപ്പോൾ നമ്മളുടെ ഒരു ഇന്നർ സ്കോർ കാർഡ് എപ്പോഴും മനോഹരമായി വയ്ക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു ഔട്ടർ സ്കോർ കാർഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കൊരു പക്ഷേ കൈയടികൾ കൂടുതൽ ലഭിക്കുന്നുണ്ടാവും, പ്രശംസ കൂടുതൽ ലഭിക്കുന്നുണ്ടാകും. ഇന്നർ സ്കോർ കാർഡിൽ നമ്മളുടെ ആത്മസംതൃപ്തിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകണം എന്നുള്ളതാണ്. ശാന്തമായ മനസ്സാണെങ്കിലും നമ്മുടേതായ പോളിസീസ് ആണെങ്കിലും ഒരു ആത്മസംതൃപ്തി ആണെങ്കിലും സത്യസന്ധത, മൂല്യങ്ങൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ നമ്മുടെ ഇന്നർ സ്കോർ കാർഡിൽ എപ്പോഴും ഉണ്ടായിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ തീരുമാനമെടുക്കുന്നതിന് മുൻപ് എന്ത് കാര്യങ്ങളാണെങ്കിലും തീരുമാനമെടുക്കുന്നതിന് മുൻപ് നമ്മൾ സ്വയം ചോദിക്കണം എന്നുള്ളതാണ്. ഈ കാര്യം മറ്റാരും അറിഞ്ഞില്ലെങ്കിലും ഞാൻ ചെയ്യുമോ എന്നുള്ളത് നമ്മൾ സ്വയം ചോദിക്കണം. ഉത്തരം അതെ എന്നാണെങ്കിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നർ സ്വന്തം നമ്മുടെ ഇന്നർ സ്കോർ കാർഡ് നോക്കാനായിട്ട് ഇടയ്ക്കൊക്കെ നമ്മളൊരു ഒരു സമയം കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പുറമേ നിന്നുള്ള കൈയടികൾക്ക് മാത്രമല്ല കേട്ടോ, ചിലപ്പോൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ പ്രശംസ കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ കൈയടി കിട്ടിയില്ലെങ്കിലോ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ടല്ലേ, ഓ ഞാൻ ഈ ചെയ്തത് അടിപൊളിയായിരുന്നു എന്ന് നമുക്ക് നമ്മളോട് തന്നെ തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറില്ലേ. അപ്പോൾ അത്തരം സിറ്റുവേഷൻസൊക്കെ ലൈഫിൽ ഇപ്പോൾ ആരും അഭിനന്ദിച്ചില്ലെങ്കിലും നമ്മൾ നമ്മളെ ഒന്ന് നമ്മൾ ചെയ്തതിൽ സംതൃപ്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും മനോഹരമായിട്ട് നമ്മളൊരു കാര്യം ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു അഭിമാനം തോന്നി തന്നെ മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചില ചെറിയ ചിന്തകളിലൂടെയാണ് ഇന്നത്തെ മോർണിംഗ് സവാരി ഞാൻ തുടങ്ങി വയ്ക്കുന്നത്. കൂടെ നിങ്ങളുടെ മെസ്സേജുകളൊക്കെ വരുന്ന സമയത്താണ് അതങ്ങോട്ട് ഭംഗിയായിട്ട് മാറുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും മെസ്സേജുകളും വിശേഷങ്ങളും എല്ലാം തന്നെ പോരട്ടെ, 5000917 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ മെസ്സേജുകളും നിങ്ങളുടെ വിശേഷങ്ങളും എല്ലാം വരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ പാട്ടിലേക്ക്. ഓർമ്മയുണ്ടോ ഈ മുഖം സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ടു തുടങ്ങുന്നത്. ഷാൻ റഹ്മാൻ സോങ് ആണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നാലും ഇനി നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകളും ഇന്നത്തെ ദിവസത്തിൻ്റെ സന്തോഷങ്ങളും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ഈ പാട്ട് തുടങ്ങുകയാണ്, ഈ പാട്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻ ടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel

വയലിൻ മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകൾ വന്നു നിൽക്കുന്ന സമയമാണ്. അപ്പം ഞാൻ നേരെ ആദ്യം തന്നെ മെസ്സേജുകളിലേക്ക് പോവാണ്. ഷാജഹാൻജിയുടെ മെസ്സേജ് ഉണ്ട്. ഷബീർ മെസ്സേജ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ജീവിതത്തിൽ ഒന്നിനെയും പഴിക്കരുത്. നല്ല മനുഷ്യർ നിങ്ങൾക്ക് സന്തോഷം നൽകും, മോശം മനുഷ്യർ അനുഭവങ്ങൾ നൽകും, വളരെ മോശം ആളുകൾ നിങ്ങൾക്ക് നല്ല പാഠങ്ങൾ നൽകും, വളരെ നല്ല ആളുകളോ നല്ല ഓർമ്മകളും നൽകും. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഷബീർ ജിലാനി മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ലവ്ലി എബ്രഹാമിൻ്റെ മെസ്സേജുണ്ട്. ഗുഡ് മോർണിംഗ്, കെവിൻ ആൻഡ് സ്റ്റീവ് ആണ്, MES പഠിക്കുന്നു. വാ, ഒരു അടിപൊളി ഒരു ഒരു ഡ്രോയിങ് എനിക്ക് ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. സ്റ്റീവാണ് വരച്ചിരിക്കുന്നത് അല്ലേ. ഓ, അടിപൊളി അടിപൊളി അടിപൊളി, സൂപ്പർ കേട്ടോ. ഗംഭീരമായിട്ടുണ്ടേ. ഒരു ഒരു കിടിലൻ കൈയടി നമ്മൾ ദാ സ്റ്റീവിന് ദാ കൊടുക്കുന്നത് കേട്ടോ. മെസ്സേജിൽ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അൻസൽ ഹബീബാണ്. ഗുഡ് മോർണിംഗ് അൻസല, ഇന്ന് വളരെ നേരത്തെയാണെന്ന് തോന്നുന്നല്ലോ. ഓക്കെ, ആജ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്. വാക്കുകളാൽ മുറിപ്പെട്ട ബന്ധങ്ങൾ കൂടിച്ചേരാൻ സമയമെടുക്കും. വിമർശനങ്ങളെ പോലും മുറിപ്പെടുത്താതെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ ബന്ധങ്ങൾ എന്നും നിലനിൽക്കും. കണ്ടുമുട്ടുന്ന കുറച്ചു നാളത്തെ ജീവിതം പരസ്പരം അതിൻ്റെ ഊഷ്മളത നിലനിർത്താൻ തീരുമാനിച്ചാൽ എല്ലാ ബന്ധങ്ങളിലും കെട്ടുറപ്പുണ്ടാകും, വളർച്ച ഉണ്ടാകും, ആ ബന്ധങ്ങളിൽ ദൃഢതയുണ്ടാകും. ബന്ധങ്ങളെ നാം നല്ലതുപോലെ പരിപാലിക്കണം. കൂടുതൽ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിനേക്കാൾ നിലവിലുള്ള ബന്ധങ്ങൾ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതാണ് മുഖ്യം എന്ന് പറഞ്ഞിട്ട് ആളുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ജിയോയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ജിയോ, ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. അരുണസ് എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് അരുണസ്. ഗുഡ് മോർണിംഗ് നിസാന്ന് പറഞ്ഞിട്ട് ഋഷഭദിനം പ്രഭു മാടമ്പിക്കാട്ടിലാണ്. ഈശാനിക്കുട്ടി ജോയിൻ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് നീതി മോഹൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് എവ്രി വൺ എന്ന് പറഞ്ഞിട്ട് ദിൽഷാദയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ന്യൂഹ് തൈലും ദുവാ തൈലും അവരാണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഗുഡ് മോർണിംഗ് എവ്രി വൺ എന്ന് പറയുന്നു. ജിസൽ ആൻഡ് ജിയാൻ ആണ് നെക്സ്റ്റ് എത്തിയിട്ടുള്ളത്. എല്ലാ റേഡിയോ സെനോ ലിസ്ണേഴ്സിനും ഗുഡ് മോർണിംഗ് പറയുന്നു. കൂടെ തന്നെ നമ്മുടെ ജാസ്ലിൻ, ഓസ്റ്റിൻ, ജോവ്ലിൻ അവരും ജോയിൻ ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. ഒരു ഒരു ബ്ലസ് ഡേ തന്നെ അവർ സ്പെഷ്യലി വിഷ് ചെയ്തിട്ടുണ്ട്. റിയാസ് കൂർഗാണ് നെക്സ്റ്റ് മെസ്സേജിൽ എത്തിയിട്ടുള്ളത്. എവ്രി ഡേ ഈസ് ദാറ്റ് സ്റ്റാർട്ട് ഓഫ് സംതിങ് ബ്യൂട്ടിഫുൾ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് റിയാസ് കൂർഗ് എത്തിയിട്ടുള്ളത്. ഹായ് നിസ, ഗുഡ് മോർണിംഗ്, ചായ കുടിച്ചോ? ഓക്കെ, ഈ ദിവസത്തെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, എന്താ പരിപാടി? ഇടവേളയിൽ നമ്മുടെ ഓക്കെ ഈ പാട്ട്, ആളെപ്പോഴും ഈ പാട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും കേട്ടോ, വിയറ്റ്നാം കോളനിയിലെ പാട്ട്. ഓക്കെ, സലീം മൂക്കുതല. ഓക്കെ, ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ. വിജയൻ RS മെസ്സേജ് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് സൂര്യദർശ് ദിനേഷ് ആണ് എത്തിയിട്ടുള്ളത്. ഹായ് നിസ, ഗുഡ് നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് എത്തിയിരിക്കുന്നത്. ക്യാൻ ടെൽ ഓൾ റേഡിയോ സുനോ ലിസ്ണേഴ്സ് എ ഹാപ്പി വീക്കെൻഡ് ആയില്ലല്ലോ അല്ലേ, അല്ലേ മൺഡേ അല്ലേ ഇന്ന്. ഓക്കെ, മെസ്സേജ് കോപ്പി ചെയ്തപ്പം ഇതായതായിരിക്കാം. ഓക്കെ, എനിവേ മന്നക്കുട്ടിയുടെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് തിരിച്ചും പറയുന്നു. ലിജിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ് ലിജിൻ. രാജേഷ് മട്ടയ്ക്കൽ മോർണിംഗ് പറയുന്നു. എല്ലാവർക്കും ഒരു പീസ്ഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ മോർണിംഗ് വിഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവന്തിക്ക സാജൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അഫ്താബ് പുത്തൂർ ഗുഡ് മോർണിംഗ് പറയുന്നു. ഐസേം ഒമറും ആണ് ഗുഡ് മോർണിംഗ് അയക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ടുപേർക്ക് നല്ലൊരു മോർണിംഗ് പറയുന്നു. മുകേഷ് ഗുഡ് മോർണിംഗ്. സാജിദ് എല്ലാവർക്കും ഒരു നൈസ് ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. ഷാനു പാച്ചലൂർ, ഹർഷികാനന്ദിക വരെ എത്തി അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഈ ദിവസത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പലർക്കും അറിയാം എന്ന് കരുതുന്നു. അപ്പം നമ്മൾ നേരെ സ്കൂൾ ബസ് സ്റ്റോറീസിലേക്ക്. ഇന്ന് ഇന്റർനാഷണൽ മ്യൂസിയം ഡേ ആണ് കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകത ഇന്നത്തെ ദിവസത്തിനുണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യം, സിമ്പിൾ ചോദ്യം ചോദിക്കാമെന്ന് വിചാരിച്ചു. അധികം നിങ്ങൾക്ക് ചിലപ്പം സെർച്ച് ചെയ്യാതെ തന്നെ ഉത്തരം പറയാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കുറച്ച് വലിയ കുട്ടികൾക്ക് ഒരുപക്ഷെ സെർച്ച് ചെയ്യാതെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. നമ്മുടെ നാഷണൽ മ്യൂസിയം ഓഫ് ഖത്തർ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏത് ഷേപ്പിലാണ്? നാഷണൽ മ്യൂസിയം ഓഫ് ഖത്തർ ഡിസൈൻഡ് ഇൻ വിച്ച് ഷേപ്പ്, ഏത് ഷേപ്പിലാണ്? നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വേഗം ഉത്തരങ്ങൾ പോരട്ടെ. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഉത്തരങ്ങൾ അയക്കാട്ടോ. നമ്മുടെ നാഷണൽ മ്യൂസിയം ഓഫ് ഖത്തർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏത് ഷേപ്പിലാണ് എന്നുള്ളത് ഭയങ്കര സിമ്പിൾ ചോദ്യമല്ലേ, പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം എന്താണ് ആ ഒരു ഷേപ്പിന്? ഒരു പേരുണ്ട്, ഒരു പ്രത്യേക പേരുണ്ട്. ആ പേര് പെട്ടെന്ന് ഒന്ന് അയച്ചു തന്നുള്ളൂ. 5000097 എന്ന നമ്പറിലേക്ക്. ഇത് ഇൻ്റർനാഷണൽ മ്യൂസിയം ഡേ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഒരു ചോദ്യത്തിലേക്ക്, ആ ഒരു വളരെ ഈസി ചോദ്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മുടെ ആൽഡ അൽനയൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ.
സോ ഓക്കെ, പേര് തെറ്റിപ്പോയല്ലേ, ആഡം എയ്ഡൻ അൽന. ഓക്കെ, അപ്പോൾ അവർക്ക് മൂന്ന് പേർക്ക് നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. ആഡം എയ്ഡൻ അൽന കൂടെ തന്നെ അക്ഷരയും അക്ഷജും ജോയിൻ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. അങ്കിത് അർപ്പിതാണ് നെക്സ്റ്റ് മെസ്സേജിൽ എത്തിയിട്ടുള്ളത്. നോബൽ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. റൈറ്റ് ആൻസർ പറഞ്ഞിട്ട് നമ്മളുടെ കുട്ടീസിൻ്റെ ഒക്കെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവന്തിക്ക കറക്റ്റിൽ അയക്കുന്ന കറക്റ്റായിട്ട് അയക്കുന്നുണ്ട്. സൈറ അന്ന ഡൊമിനിക് ബിർലയിൽ നിന്നും റൈറ്റ് ആൻസറാണല്ലോ സൈറ കുട്ടി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജാസ്ലിൻ ഓസ്റ്റിൻ ജോവ്ലിൻ കറക്റ്റായിട്ട് അയക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ റൈറ്റ് ആൻസേഴ്സ് പോരട്ടെ കേട്ടോ. 5000 എന്ന നമ്പറിലേക്ക് ശരി ഉത്തരങ്ങൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്, തേജ ഭായ് ആൻഡ് ഫാമിലി എന്ന മൂവിയിലെ ഒരു അടി

0: അഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരംവയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: നമസ്കാരം, ഞാൻ പ്രിയാമണിയാണ്.
2: You're listening to
1: Radio Suno. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: Radio Suno 91.7.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
2: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just be-

ഹണി ബീ ചൂലെ പാടാണ് നമ്മൾ കേട്ടത്. സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ട്, ആർക്കും ഇന്ന് ചെറിയ രീതിയിലുള്ള ഉത്തരത്തിലൊരു മാറ്റമൊന്നും വന്നില്ല. എല്ലാവരും അടിപൊളിയായിട്ട് ഉത്തരങ്ങൾ അയച്ചു നൽകുന്ന സമയമാണ്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, ഇപ്പം കേട്ട് തുടങ്ങുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാഷണൽ മ്യൂസിയം ഓഫ് ഖത്തർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏത് ഷേപ്പിലാണ്, എന്തിൻ്റെ ഷേപ്പിലാണ്, അതൊരു ഒരു പ്രത്യേകതയുള്ളൊരു കാര്യമാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് അത് എന്നുള്ളത് നിങ്ങളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും, അല്ലാതെ തന്നെ കുട്ടികൾക്ക് അറിയാം എന്ന് കരുതുന്നു. അപ്പോൾ വേഗം നിങ്ങളുടെ ഉത്തരങ്ങൾ പോരട്ടെ കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ അയച്ചിട്ടുള്ളൂ. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നമ്മുടെ ഹിസാം മെഹറിനും റയാനും ജോയിൻ ചെയ്യുന്നുണ്ട് ഐഡിയൽ സ്കൂളിൽ നിന്നാണ്. കൂടെ റൈറ്റ് ആൻസറും പറയുന്നുണ്ട്. സൂര്യദർശ് ദിനേഷിൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. റിനീഷ് റഹ്മാൻ്റെ അക്കൗണ്ടിൽ നിന്നും ആഡമും അഡ്നാനും ജോയിൻ ചെയ്യുന്നു, റൈറ്റ് ആൻസർ ആണ് കേട്ടോ. നമ്മുടെ ഹാരിസ് സി പി ജോയിൻ ചെയ്തിട്ട് അടിപൊളിയായിട്ട് അതിൻ്റെ ഉത്തരം അയച്ച് തന്നിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മുഹമ്മദ് ആണ്. മുഹമ്മദ് മെഹഫിഷ് ആണ് മെസ്സേജ് ചെയ്യുന്നത്, റൈറ്റ് ആൻസർ ആണ് കേട്ടോ. നെക്സ്റ്റ് ജീൻ നോവൽ ആണ് മെസ്സേജ് ചെയ്യുന്നത്. ഓക്കെ, ആ പേരാണല്ലേ, ഓക്കെ ഞാൻ ആ പേര് പറഞ്ഞു. റൈറ്റ് ആൻസറിൽ വരുന്ന ഒരു പേരാണത്. ഉത്തരം അയക്കുന്നത് ഇസബെല്ലും ഇവാനയും സാവിയോയുമാണ് കേട്ടോ. ഞാൻ ചോദിച്ചിരിക്കുന്നത് ഏത് ഷേപ്പിലാണ് എന്നുള്ളതാണ് കേട്ടോ, ആരാണ് എന്നുള്ളതല്ല, ഏത് ഷേപ്പിലാണ്. അതും ഉത്തരമായിട്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ്. നമ്മുടെ ഇസബെല്ലും ഇവാനയും സാവിയോയുമായാണ് അയച്ചിട്ടുള്ളത്. അങ്കിത് അർപ്പിത് കറക്റ്റായിട്ട് തന്നെ അയക്കുന്നു. നെക്സ്റ്റ് വരുന്നത് ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട് ക്രിസ്റ്റു ആണ് എം എസ് എൽ നിന്ന് മെസ്സേജ് ചെയ്യുന്നത്. ക്രിസ്റ്റുയ്ക്കും നല്ലൊരു മോർണിംഗ് പറയുന്നു. കൂടെ അടുത്ത മെസ്സേജുമായിട്ട് റൈറ്റ് ആൻസറുമായിട്ട് നമ്മുടെ ഫാരിസ് വിയാൻ അബീമൻ ഇഷ റഫ ഐഷ റീച്ചൽ എല്ലാവരും ജോയിൻ ചെയ്യുന്നു. ഷാജിദിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. കൂടെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ആദം ബിൻ അൻസബ് ഐഷ മഖ്ദൂം ഇസ അഫ്സൽ ഐസ അഫ്സൽ അവരുടെ മെസ്സേജും കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ ഉത്തരം അയക്കുന്നു പ്രദീപ്. ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ജിനീഷ് ബാബുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും ചിപ്പി എന്ന് പറയുന്നു. ഓക്കെ അല്ല കേട്ടോ, ഒന്നും കൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉത്തരം കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഗുഡ് മോർണിംഗ്, ഹാപ്പി മൺഡേ ടു ഓൾ ഫ്രം നൈക്ക ആൻഡ് നിയാൻ. എല്ലാവർക്കും നല്ലൊരു ഹാപ്പി മൺഡേ വിഷ് ചെയ്യുന്നത്. നൈക്കയും നിയാനും ചേർന്നിട്ടാണ് മണി മച്ചിങ്ങിൽ അദ്ദേഹത്തിൻ്റെ ചോദ്യം എത്തിയിട്ടുണ്ട്. ചോദ്യം ഒന്നും കൂടെ പറയണോ, നാഷണൽ മ്യൂസിയം ഓഫ് ഖത്തർ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏത് ഷേപ്പിലാണ്, എന്തൊരു ഒരു പ്രത്യേക പേര് കൂടി നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ പറയാറുണ്ട്. അപ്പോൾ ഏത് ഷേപ്പിലാണ് എന്നുള്ളത് ഒന്ന് കണ്ടുപിടിച്ച് പറഞ്ഞാൽ മാത്രം മതി. ഓക്കെ, നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് റൈറ്റ് ആൻസറുമായിട്ട് ശ്രീഷ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ നൗറിനും നസ്റിനും ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും പറയുന്നു. ഐദിൻ്റെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ഉത്തരം അയച്ച് മെസ്സേജ് അയക്കുന്നത് ഓക്കെ ഓക്കെ അയച്ചിരിക്കുന്ന ഒലിവ് ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് ജിൽസ്, ജൊവീറ്റ ആൻഡ് ലോറയിൽ. ഓക്കെ, ഫസ്റ്റ് ടൈം ആണോ നിങ്ങൾ മെസ്സേജ് അയക്കുന്ന കുട്ടികളുടെ പേര് ഫസ്റ്റ് ടൈം ആണോ വരുന്നത്, ഒരു സംശയം. ഞാൻ ആദ്യമായിട്ട് ആ പേര് പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് അനീസ് ആണ് മെസ്സേജ് ചെയ്യുന്നത്, റൈറ്റ് ആയിട്ട് അയക്കുന്നു. ഹെയ്സയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹെയ്സ നസൽ ഐഡിയൽ സ്കൂളിൽ നിന്നും എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് പറയുന്നുണ്ട്. ഷംസ് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ദോഹ വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാവർക്കും വേണ്ടി ഒരു കിഡിലൻ ഗുഡ് മോർണിംഗ് പറയുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ദോഹ ഫ്രണ്ട്സ് വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് പറയുന്നു. ജിജി മാത്യു ചോദ്യം കിട്ടിക്കാണും എന്ന് കരുതുന്നു. ചോദ്യം ഇതാണ്, നമ്മളുടെ നാഷണൽ മ്യൂസിയം ഓഫ് ഖത്തർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏത് ഷേപ്പിലാണ്, എന്തിൻ്റെ ഷേപ്പ്, അതിനൊരു പേര് പറയാറുണ്ട് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു പേരിൽ അതിലാണ് നമ്മളത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഏവർക്കും ശുഭദിനം എന്ന് പറഞ്ഞിട്ട് ഹരീഷ് കോവിലകം ജോയിൻ ചെയ്യുന്നു. നിസാർ ചോദിക്കുന്നു നമ്മുടെ അയേഷ ഇസ ആൻഡ് ഇസ്ഹാൻ ആണ്, റൈറ്റ് ആൻസർ ആണ് കേട്ടോ, അത് തന്നെയാണ് റൈറ്റ് ആൻസർ, കറക്റ്റാണ് അയച്ചിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് സജീഷിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. സജീഷെ അതല്ല കേട്ടോ, അതായത് നൈക്കയും നിയാനുമാണ്, അതല്ല ഉത്തരം. ഓക്കെ, ഒന്നും കൂടെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യമേ ഉള്ളൂ, സിമ്പിളാണത്. നെക്സ്റ്റ് ബിനു റാഫീൽ പറയുന്നത് ഇന്ന് ബ്രദേഴ്സിൻ്റെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞിട്ട് ഹെലൻ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല, എനിവേ അവർക്ക് വളരെ വളരെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു ഹാപ്പി ബർത്ത്ഡേ കൂടി നമ്മളെ സ്നേഹത്തിൽ അവർക്ക് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഡിയർ വൺസിനുള്ള വിഷസ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് കേട്ടോ. പേര് പറയുമ്പോൾ ഫുള്ളായിട്ട് പറയണേ സഹാരിസ് എടവനക്കാട്. അയ്യോ ആണോ, ഓക്കെ. നെക്സ്റ്റ് ഷഫീഖാണ്. ഗുഡ് മോർണിംഗ് ഹിസ ഷംറാസ് അജൽ മുഹമ്മദ് എം എസ് ഇന്ത്യൻ സ്കൂളിൻ്റെ റൈറ്റ് ആൻസർ ആണ് കേട്ടോ, റൈറ്റ് ആയിട്ടാണ് അയക്കുന്നത് കേട്ടോ.
നെക്സ്റ്റ് റുഹാനയും ഇനാരയും ജോയിൻ ചെയ്യുന്നു. നല്ല പേര് കേട്ടോ, റുഹാന ആൻഡ് ഇനാര, അടിപൊളി. ഓക്കെ, രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ് പറയുന്നു. ജിജി മാത്യുവിൻ്റെ മെസ്സേജുണ്ട്, റൈറ്റ് ആൻസർ പറഞ്ഞിട്ട് അക്കു, അമ്മു, ആദി, മിഖ, വേദ, ഐമ, ജുവാൻ ആൻഡ് ജോബ്, റൈറ്റ് ആൻസർ ആണ് കേട്ടോ, കറക്റ്റായിട്ട് തന്നെ അയച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ബി ഫാമിലി എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് അവരുടെ പേരുകൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ബെൻലിൻ, ബ്രെഡ്ലിൻ ആൻഡ് ബെനീറ്റ അല്ലേ, കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? അതെ, റൈറ്റ് ആൻസറാണ് അവർ അയക്കുന്നത്. അടിപൊളി, അവർക്ക് നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. മിൻഹാജ് എത്തിയിട്ടുണ്ട് റൈറ്റ് ആൻസർ പറഞ്ഞിട്ട്. മിൻഹാജും ദിയാണ് ജോയിൻ ചെയ്യുന്നത് കേട്ടോ. കൂടെ തന്നെ തൊമ്മിയുടെ അപ്പൻ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നുള്ള ആ ഒരു മെസ്സേജും കിട്ടിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ചേച്ചിമോ എന്ന് പറഞ്ഞിട്ട് തൊമ്മി വിഷസ് പറയുന്നതായിട്ടുള്ള മെസ്സേജാണ്. അപ്പോൾ എന്തായാലും വളരെ സ്പെഷ്യലായിട്ട് ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. കൂടെ തന്നെ ഹായ് ഗുഡ് മോർണിംഗ്, ഓക്കെ, അവരുടെ പേരുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ബിനു റാഫേലിൻ്റെ അക്കൗണ്ടിൽ നിന്നും ലൂക്കയുടെ ബർത്ത്ഡേ ആണ്, ലൂക്കയുടെ ആണല്ലേ ബർത്ത്ഡേ. അപ്പോൾ ലൂക്കയ്ക്ക് വളരെ സ്പെഷ്യലായിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ നമ്മളിത് ആവശ്യം ചെയ്യുന്നു.

ജിയോ റൈറ്റ് ആയിട്ടാണ് അയക്കുന്നത് ഇഫ്തിഹാറുദ്ദീൻ അദ്ദേഹത്തിന്റെ മെസ്സേജ്. ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഐഷക്കുട്ടിയുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ആണ്, ഷിജുവിന്റെ അക്കൗണ്ടിൽ നിന്നും മെസ്സേജ് അയക്കുന്ന കുട്ടീസ്. ജെറമി ഫ്രം ഭവൻസ്, എന്ത് പറ്റി, എന്തിനാ കരയുന്നത്? ക്യാൻ യു സേ ഹായ് ടു ഹിം ഫ്രം ജുവൽ, ജൊഹാൻ, ജോഷുവ, ജോക്കിം. കറക്റ്റ് ആണല്ലോ അല്ലെ പേരുകളൊക്കെ. ഓക്കെ, അവർക്ക് എല്ലാവർക്കും ഒരു ഒരു ഒരു ഗംഭീരമായിട്ടുള്ള ഗുഡ് മോർണിംഗ്, ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുന്നു കേട്ടോ, കരയാതിരിക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് റൈറ്റ് ആൻസറുമായിട്ട് നമ്മുടെ വിസ്മയും വൈദേഹിയും ജോയിൻ ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആണ് കേട്ടോ. ലൈക്കുട്ടി ജോയിൻ ചെയ്യുന്നു, വെരി ഗുഡ് മോർണിംഗ് ലൈക്കുട്ടി. കൂടെ തന്നെ തനായ് കൃഷ്ണ ടീച്ചറിൻ്റെ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നിന്നും റൈറ്റ് ആൻസറാണ് അയക്കുന്നത്. മാധവ് മനോജ്, മാനവ് മനോജും ജോയിൻ ചെയ്യുന്നു, റൈറ്റ് ആയിട്ട് അയക്കുന്നു. പ്രഭു മാടമ്പിക്കാട്ടിൽ റൈറ്റ് ആണ്. ഓക്കെ, സജീഷ് സരീഷ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറയുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും റൈറ്റ് ആൻസറിലേക്ക് നമ്മൾ ഈ ഒരു പാട്ടിന് ശേഷം പെട്ടെന്ന് വരുന്നതായിരിക്കും. ഈ പാട്ടിന് ശേഷം ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്നുള്ളതിലേക്ക് ഞാൻ വരാം കേട്ടോ. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞത് കറക്റ്റാണ്. ആരും കുറച്ച് പേർക്ക് മാത്രം ചെറിയ രീതിയിലൊരു മാറ്റം വന്നിട്ടുള്ളൂ. മുഹമ്മദ് ഫാബിദിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ പറഞ്ഞുകൊണ്ട് ഫാത്തിമ മർസിയ ആൻഡ് നെയ്റ മെഹക് ജോയിൻ ചെയ്യുന്നു, ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സനീം ഉദിത്തുമാണ്, ഭവൻ സ്കൂളിൽ നിന്നാണ് അവരുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഗുരു വെരി ഗുഡ് മോർണിംഗ് അവർക്കും പറഞ്ഞുകൊണ്ട് നമ്മൾ കേൾക്കുന്നത് നോട്ട്ബുക്ക് സിനിമയിലെ പാട്ട്. അപ്പോൾ സ്കൂളിലേക്ക് പോവുകയാണല്ലോ, അപ്പോൾ അതിന് പറ്റിയൊരു പാട്ട്, നോട്ട്ബുക്ക് മൂവിയിലെ പാട്ടാണ് നിങ്ങൾക്ക് അരികിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നത്.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുകയാണ് മോർണിംഗ് സവാരി വിശേഷങ്ങൾ. അങ്ങനെ കേട്ടു പോകുന്ന ടൈമില് ബാക്കിയുള്ളവരുടെ മെസ്സേജസിലേക്ക് കൂടി വരാനായിട്ടുണ്ട്. എല്ലാവരും കറക്റ്റായിട്ട് തന്നെ ഉത്തരം അയക്കുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ മാത്രമേ എല്ലാവർക്കും വന്നിട്ടുള്ളൂ. അപ്പം നേരെ ഞാൻ ബാക്കിയുള്ള മെസ്സേജുകളിലേക്ക് കൂടി പോവാണ് കേട്ടോ. ടോഷി തോമസിൻ്റെ അക്കൗണ്ടിൽ നിന്ന് നതാശക്കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് നിസ, ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. രാഹുൽ പ്രജിത, അവർക്ക് എൻ്റെ ഒരു വിഷ് പറയണം. ഓ തീർച്ചയായിട്ടും, അജീഷാണ് മെസ്സേജ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന രാഹുലിനും പ്രജിതയ്ക്കും വളരെ സ്നേഹത്തോടുകൂടി വളരെ സ്പെഷ്യലായ ഒരു വെഡിങ് ആനിവേഴ്സറി വിഷസ്. ഗുഡ് മോർണിംഗ് ഫ്രം ലിജോ ആൻഡ് ജൊഹാന. വെരി വെരി ഗുഡ് മോർണിംഗ് അവർക്കും പറയുന്നു. ടിസ്മിൻ ആൻറ്റിസ ജോയിൻ ചെയ്യുന്നു. സൈറ ഡിറക് ജോയിൻ ചെയ്യുന്നുണ്ട്. ഐ ലവ് റേഡിയോ സുനോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സൈറക്കുട്ടി. വെരി വെരി ഗുഡ് മോർണിംഗ് ആ ഒരു ഫാമിലിക്കും. സ്പെഷ്യലി പറഞ്ഞുകൊണ്ട് നമ്മളുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്ന എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഡെസേർട്ട് റോസ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. എല്ലാവരും കറക്റ്റായിട്ട് തന്നെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആർക്കും അങ്ങനെ കാര്യമായിട്ടൊന്നും തെറ്റിപ്പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും വളരെ സ്പെഷ്യലായി തന്നെ റൈറ്റ് ആൻസർ അയച്ചു തന്നു. എല്ലാവർക്കും പെട്ടെന്ന് ഞാനിങ്ങനെ അന്ന് ഇൻ്റർനാഷണൽ മ്യൂസിയം ഡേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സിമ്പിൾ ചോദ്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. കൂടെ ഇന്ന് നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും സ്പെഷ്യലി ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ഉണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് വിഷസ് അയക്കാവുന്നതാണ്. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകളും നിങ്ങളുടെ വിഷസും ഒക്കെ തന്നെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു തമിഴ് സോങ് ആണ്. ഇനി നിങ്ങൾക്ക് അരികിലേക്ക് വരാൻ പോകുന്നത് സുജാത ചേച്ചിയുടെ മനോഹരമായിട്ടുള്ള ശബ്ദത്തിലാണ് നമ്മൾ ഈ പാട്ട് കേൾക്കാനായിട്ട് പോകുന്നത് കേട്ടോ. കൂടെ ഒരു മെസ്സേജ് കൂടി ഉണ്ട്. നമ്മുടെ അരുൺ തോമസ് എത്തിയിട്ടുണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അരുണും പറഞ്ഞുകൊണ്ട് നമ്മൾ ആ പാട്ട് കേൾക്കാനായിട്ട് പോകുന്നു. അരുണിൻ്റെ മെസ്സേജ്, വിഷിംഗ് യു എ ഡേ ആസ് ബ്യൂട്ടിഫുൾ ആൻഡ് ബ്രൈറ്റ് ആസ് യുവർ സ്മൈൽ എന്ന് പറഞ്ഞിട്ടാണ് നല്ലൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ തിരിച്ചും നല്ലൊരു ഡേ സ്പെഷ്യലി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പാട്ടിലേക്ക് പോവുകയാണ്. കേൾക്കാം ഏത് പാട്ടാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ചിലപ്പം തമിഴ് സോങ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് കിട്ടിക്കാണും. ഞാനെന്തായാലും ഡെസേർട്ട് റോസ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് അതിന് പറ്റിയൊരു പാട്ട് തന്നെ വരണ്ടേ.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Huawei App Gallery.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063. You are

0: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യ നായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ. കറുപ്പ്, സംവിധാനം ആർ ജെ ബാലാജി, സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ, അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു. Distributed by Fars Film.
1: Hi, I'm Rajalakshmi. Katharine's favorite radio station, Radio Suno 9.

0: this Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: In association with
3: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million rials dream. Dream bigger.
4: And
5: Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
6: കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയുടെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആണ്. മെയ് 18ാം തീയതിയാണ് തിങ്കളാഴ്ച ദിവസമാണ്. ദീപ പറയുന്നത് തിങ്കളാഴ്ച നല്ല ദിവസം, ആ സിനിമ പേര് പോലെ തന്നെ ഇന്ന് എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ദീപ ആൻഡ് ഹണിയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അവർക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. ജസ്റ്റ് ചേച്ചിയുടെ ഗുഡ് മോർണിംഗ് ഉണ്ട്. ബിജു ക്ലീറ്റസ് മെസ്സേജ് ചെയ്യുന്നു. അബിജു ആനിക്സിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ് അവർ ഫാമിലിക്കും സ്പെഷ്യലി പറയുന്നു. കൂടെ തന്നെ റാഷിദ് റഹ്മാൻ്റെ അക്കൗണ്ടിൽ നിന്നും ക്യാൻ യു വിഷ് മൈ ഡോട്ടർ എ ഹാപ്പി ബർത്ത്ഡേ, ഹർ നെയിം ഈസ് എസ്ലിൻ ദുവ. ഓ കൊള്ളാലോ, അടിപൊളി പേര്, എസ്ലിൻ ദുവ എന്നാണ് മോളുടെ പേര്. അപ്പം മോൾക്കൊരു നല്ല വിഷസ് കൊടുക്കണം. ബ്രദറിൻ്റെ പേര് ഐസാൻ എന്നാണ്. അപ്പോൾ എന്തായാലും മോൾക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്പെഷ്യലായിട്ട് നമ്മളിതാ ഒരു ഹാപ്പി ബർത്ത്ഡേ ദ വിഷ് ചെയ്യുന്നു.

അങ്ങനെ ഹാപ്പി ബർത്ത് ഡേ സ്പെഷ്യലി മോൾക്കും വിഷ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ അടുത്ത മണിക്കൂറിലെ നമ്മുടെ ഈ ഒരു വിശേഷങ്ങളിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. ഇന്ന് ഞാൻ വലിയ വലിയ ചോദ്യങ്ങളും വലിയ വലിയ തിയറികളും അല്ലെങ്കിൽ സർവേകളും അങ്ങനെയുള്ള ചോദ്യങ്ങളിലേക്കൊണ്ട് ഒന്നും വരുന്നില്ല കേട്ടോ. വളരെ സിമ്പിളായൊരു കാര്യം, നമ്മുടെ ലൈഫിലേക്ക് തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യത്തിലേക്കാണ് വരുന്നത് കേട്ടോ. നിങ്ങളുടെ ലൈഫിലെ ഏത് ഏജ് മുതലാണ് നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്? നിങ്ങളുടെ ലൈഫിലെ ഏത് ഏജ് മുതലാണ് നിങ്ങൾ റെസ്പോൺസിബിലിറ്റിയൊക്കെ ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്? അത് ഓരോ വ്യക്തിയുടെയും വീടിൻ്റെ സാഹചര്യവും അല്ലെങ്കിൽ നമ്മളുടെ ഒരു ചുറ്റുപാടനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് ബാക്കിലേക്ക് നോക്കുവാണെങ്കിൽ, ഒന്ന് പിന്നിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിലെ ഏത് ഏജ് മുതലായിരുന്നു നിങ്ങൾ റെസ്പോൺസിബിലിറ്റീസൊക്കെ ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്? ഒന്ന് മനസ്സിലേക്ക് ആ ഒരു സമയങ്ങളെ കൂടെ നമുക്ക് കൊണ്ടുവരാം. എന്നിട്ടൊന്ന് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതല്ല, വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. 444-9417 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇപ്പം തന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ഇന്ന് ചോദിക്കുന്നത് വളരെ സിമ്പിളായ നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത ഒരു ചോദ്യത്തിലേക്കാണ്. ലൈഫിൽ ഏത് ഏജ് മുതലാണ് നിങ്ങളെ റെസ്പോൺസിബിലിറ്റീസൊക്കെ ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്? ആ ഒരു കാര്യമാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. വിളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിളിക്കാട്ടോ. എങ്ങനെയായിരുന്നു തുടക്കം, അല്ലെങ്കിൽ ഏത് ഏജിലെ എത്ര ഏത് രീതിയിലായിരുന്നു നിങ്ങളുടെ ആ ഒരു തുടക്കം എന്നുള്ളതൊക്കെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പം തന്നെ വിളിക്കാം. 444-9917 എന്ന നമ്പറിലേക്ക്. ഓക്കെ, അപ്പോൾ എനിക്ക് ഓൾറെഡി മെസ്സേജുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആ മെസ്സേജുകളിലേക്കൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ചോദ്യം ഇതാണ്, നിങ്ങളുടെ ലൈഫിൽ ഏത് ഏജ് മുതലാണ് നിങ്ങൾ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് തുടങ്ങിയത്? ആ ഒരു മെമ്മറീസിലേക്ക്, ആ ഒരു ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് പോയാലോ. അപ്പോൾ വിളിച്ചോളൂ 444-9417 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ എനിക്ക് ഇപ്പം തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക്. ഇഷ്ടത്തോടുകൂടി നമ്മൾ കേൾക്കുന്നു ഇഷ്ടം മൂവിയിലെ പാട്ട്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: നിങ്ങൾക്ക് ഒരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: ഹായ്, അസ്സലാമു അലൈക്കും, ഞാൻ സജ്ല സലി.
6: കേട്ട്
5: കേട്ട് കൂട്ടുകൂടാം.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ സിനിമയിലെ പാട്ടാണ് നമ്മൾ ഇപ്പൊ കേട്ടത് കേട്ടോ. സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റാണ്. ഒരു ചോദ്യത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ഏത് ഏജ് മുതലാണ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്? ഈ ഒരു ചോദ്യം ചോദിച്ച സമയത്ത് നമ്മളുടെ കൂടെ ആദ്യം ജോയിൻ ചെയ്യാൻ പോകുന്നത് ആരാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് ആൾക്ക് പറയാനായിട്ടുള്ളത് എന്ന് കൂടി നമുക്കൊന്ന് കേൾക്കാം
1: കേട്ടോ.
0: ഇവിടെയുണ്ടോ? ആ അടിപൊളി. ഓക്കെ ഓക്കെ. എന്താ അമ്മയുടെ പേരെന്താ? ഷീലാമ്മ. ഓക്കെ ഓക്കെ. അപ്പൊ പറഞ്ഞോളൂ, ഏത് പ്രായം മുതലാണ് ജീവിതത്തിലെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റെടുത്ത് തുടങ്ങിയത്?
1: 10ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസിന്റെ സ്കൂൾ അടിച്ചിട്ട് വെക്കേഷൻ നമ്മളെല്ലാരും ടൂർ പ്ലാൻ ചെയ്തപ്പോ ഞാൻ നേരെ വർക്ക്ഷോപ്പിലേക്കാണ് പോയത്. പണിയെടുക്കാൻ വേണ്ടി
0: പോയി. ഓക്കെ.
1: അന്നത്തെ എന്റെ ആദ്യത്തെ ദിവസത്തെ വേതനം എന്ന് പറഞ്ഞാൽ 60 രൂപയാണ് ഇന്ത്യൻ മണി. വീട്ടിൽ നിന്ന് എനിക്ക് രാവിലെ വണ്ടി കാച്ച തന്നുവിടും, ചായ കുടിക്കാൻ കാച്ച തന്നതും, ഒരു പൊതു ചോറ് കൊഴിഞ്ഞ് തന്നുവിടും അമ്മ. അച്ഛനുണ്ട്, രണ്ടുപേരും വിടും. നല്ലൊരു ഓർമ്മയുണ്ട് ശരിക്കും പറഞ്ഞാൽ. അന്ന് തുടങ്ങിയതാ. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്ലസ് ടു പഠിക്കാൻ പോയി. വീണ്ടും പറഞ്ഞ വർക്കിന് പോയി. അതുപോലെ ഇന്ന് വരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
0: എനിക്ക് സ്കൂൾ ടൈമിന്റെ എല്ലാ വെക്കേഷനും ഇതുപോലെ തന്നെ വർക്കിലേക്കായിരുന്നു കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത അല്ലേ?
1: അതായത് ഞാൻ ഉദ്ദേശിച്ചത് വെച്ചാല് 10ാം ക്ലാസ്സിൽ എന്റെ കൂടെ വർക്ക് ചെയ്ത മിക്കവാറും ആൾക്കാരും പ്ലസ് 2 പ്ലസ് 1 പോകുന്ന പിന്നെ വെക്കേഷൻ മാക്സിമം അടിച്ചു വിളിക്കാണ് ഉദ്ദേശിച്ചിരുന്നത്.
0: നമ്മള് നേരെ തിരിച്ചു
1: ഞാനൊരു അതിന്റെ നമുക്ക് കുറേ കൂടി നമ്മളെ കുറെ കൂടി മെച്ചൂർ ആയാലും എന്താ പറയാ കുറെ കൂടി ഇതായി
0: ലൈഫിനെ കുറച്ചുകൂടെ വേറൊരു പെർസ്പെക്ടീവില് കാണാൻ പറ്റി അന്ന് മുതൽ അല്ലേ?
1: ഫസ്റ്റ് ടൈമാണ് വിളിക്കുന്നത്. അത് കിട്ടിയാലും സന്തോഷം, സംസാരിച്ചാലും സന്തോഷം.
0: തിരിച്ചും തിരിച്ചും. അപ്പൊ എന്തായാലും അമ്മയുടെ അടുത്ത് അന്വേഷണം പ്രത്യേകം പറയൂട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. ഷാനായിരുന്നു സംസാരിച്ചത്. ബാക്കിയുള്ള കൂട്ടുകാരും വെക്കേഷൻ അടിച്ചു വിളിക്കാമെന്ന് തീരുമാനിച്ച സമയത്ത് അല്ലെങ്കിൽ ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ച സമയത്ത് ഞാൻ നേരെ വർക്ക്ഷോപ്പിലേക്ക് പോയി എന്നായിരുന്നു ഷാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ഓരോരുത്തരും അവരവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് ചിലപ്പോൾ നമ്മൾ പല രീതിയിൽ നമ്മുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന പല ഏജിലായിരിക്കും. അപ്പം നിങ്ങൾ ഏത് ഏജ് മുതലാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ലൈഫിൽ ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്? ഈ ഒരു ചോദ്യമാണ് ഇന്ന് ചോദിക്കാനായിട്ടുള്ളത്. വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിളിക്കാം കേട്ടോ. 444-917 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു അനുഭവങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇപ്പം ഷാൻ പറഞ്ഞു കേട്ടപ്പോഴാണ് ആലോചിച്ചത്, ഇത്തവണ എനിക്ക് തോന്നുന്നു വെക്കേഷൻ ടൈമിൽ നാട്ടിൽ ഒരുപാട് കുട്ടികൾ കുഞ്ഞു കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളുടെ മോർണിംഗ് സവാരി തന്നെ ഒരുപാട് കുട്ടികളെ നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ ബിസിനസ്സുകളും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വിൽക്കുക, അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് ഇത്തവണ ഈ വെക്കേഷനാണ് തോന്നുന്നു അങ്ങനെ ഒരു ട്രെൻഡ് കൂടുതൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ അത്തരം വീഡിയോസ് നമ്മൾ കൂടുതൽ കാണുന്നതുകൊണ്ടായിരിക്കാം. ഏതായാലും നാട്ടിൽ അങ്ങനെ ഒരു ട്രെൻഡ് വെക്കേഷൻ ടൈമിൽ വലിയ രീതിയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഏത് ഏജ് മുതലാണ് നിങ്ങൾ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്? ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. വിളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പം തന്നെ വിളിക്കാം 444-917 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം 500-917 എന്ന നമ്പറിലേക്ക്. നിങ്ങളുടെ മറുപടികളൊക്കെ പോരട്ടെ, നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത് പാട്ട് തരുവാണ് കേട്ടോ. ഏക് ദിൻ എന്ന മൂവിയിലെ പാട്ടാണ് നമ്മളിപ്പോൾ കേൾക്കാനായിട്ട് പോകുന്നത്. സായ് പല്ലവി നായികയായിട്ട് ബോളിവുഡിൽ അഭിനയിച്ച ആദ്യത്തെ മൂവി കൂടിയായിരുന്നു ഏക് ദിൻ. അപ്പോൾ ഏക് ദിനിലെ ഒരു നല്ല ട്രാക്ക് നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നുണ്ട്. സമയം 7 മണി കഴിഞ്ഞ് 19 മിനിറ്റാണ്. മോർണിംഗ് സവാരിയാണ് കേൾക്കുന്നത്. ജനസ നിങ്ങൾക്കൊപ്പം കേട്ട് കൂട്ടുകൂടാം. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, വിശേഷങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ.

0: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify and Ghana. 15 വർഷത്തെ പാരമ്പര്യവും പകരംവയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: The big, the big, big, biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
2: Joyalukkas, world's favorite jeweler.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: This is Morning Safari.
4: Malabar Gold and Diamonds Morning Safari,
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
7: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
8: സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 25 മിനിറ്റാണ്. എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് വരികയാണ്. ഒരുപാട് പേര് അവരുടെ ആ ഒരു നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ലൈഫിൽ ഏത് ഏജ് മുതലാണ് നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് തുടങ്ങിയത്? ഇതായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഫിറോസ് ഖാൻ പറയുന്നത് 35 എന്നാണ് കേട്ടോ. സുനിൽ കുമാറിന് പറയുന്നത് 15-ാമത്തെ വയസ്സ് മുതൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നു. അജയ് അദ്ദേഹത്തിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് സക്കീർ. അദ്ദേഹം ഒരു വോയിസ് നോട്ടാണ് അയച്ചിരിക്കുന്നത്, ഞാൻ തീർച്ചയായിട്ടും അത് കേൾക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നെക്സ്റ്റ് അയച്ചിരിക്കുന്നത് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടൊരു മെസ്സേജാണ്. കൂടെ തന്നെ ഷംസ് പറയുന്നത് 14-ാമത്തെ ഏജ് മുതൽ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 14-ാമത്തെ വയസ്സ് മുതലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അഷ്കർ പി ഹംസ ആളുടെ മെസ്സേജുണ്ടായിരുന്നു. അബിൻ തോമസിൻ്റെ മെസ്സേജും ഇതായിപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ഏത് ഏജ് മുതലാണ് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് തുടങ്ങി ലൈഫിൽ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദിച്ചത്. അബിൻ തോമസ് പറയുന്നത് 17-ാമത്തെ വയസ്സ് മുതൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റെടുത്ത് തുടങ്ങി എന്നുള്ളതാണ് അബിൻ പറയുന്നത്. തൻസീർ ഗുഡ് മോർണിംഗ്. കൂടെ അമീൻ അഫ്സൽ ജോയിൻ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് അമീൻ. അമീൻ പറയുന്നത് 16-ാമത്തെ വയസ്സ് മുതൽ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ലൈഫിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് അമീൻ പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഏത് ഏജ് മുതലാണ് നിങ്ങളുടെ ആ ഒരു ലൈഫിലെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്? റസാക്ക് പറയുന്നത് മീ ഓൾസോ 14-ാമത്തെ 14th ഇയർ ഓൾഡ് ആ സമയം മുതൽ. റസാഖ് വയനാട് പറയുന്നത് 14-ാമത്തെ വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നോക്കി പതുക്കെയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായത്തിലാണ് റസാഖ് വയനാട് 14 എന്നുള്ള ഏജ് പറയുന്നുണ്ട്. അപ്പോൾ ഏത് വയസ്സ് മുതലാണ് നിങ്ങൾ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്? ഈ ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ച് പോകുന്ന സമയത്ത് ഒരു അടുത്തൊരു മെസ്സേജ് കൂടിയുണ്ട്. പ്രശാന്ത് കുമാർ പറയുന്നത് ഓക്കെ, പ്രശാന്ത് കുമാറിൻ്റെ മെസ്സേജ് 12-ാമത്തെ വയസ്സ് മുതലാണെന്ന് കേട്ടോ. ഓക്കെ, പാൽക്കച്ചവടം, ന്യൂസ് പേപ്പർ ഇടാനായിട്ട് പോകുന്നു, പാർട്ട് ടൈം ഡെയിലി വേജ്. എനിക്ക് ആ സമയത്തൊക്കെ കൂടുതൽ പേരും ഇതുപോലെ ന്യൂസ് പത്രം ഇടാൻ പോവുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ഇപ്പം നേരത്തെ കുറച്ച് മുമ്പ് ഷാൻ പറഞ്ഞ പോലെ തന്നെ വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ അടിച്ചു കുളിക്കുക എന്നല്ല, ഏതെങ്കിലും വർക്ക്ഷോപ്പിലേക്ക് പോവുക അങ്ങനെയൊക്കെയുള്ള ചിന്തിക്കുന്ന ടൈമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നാലും പ്രശാന്ത് കുമാറും പറയുന്നത് പാൽക്കച്ചവടം, ന്യൂസ് പേപ്പർ ബോയ് ആയിട്ടും, പാർട്ട് ടൈം ഡെയിലി വേജ് എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു 12-ാമത്തെ വയസ്സ് മുതൽ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഓർക്കുമ്പോൾ അല്ലേ, ഒന്ന് ഓർക്കുമ്പോൾ ഒരു മനസ്സിൽ എന്താണ് തോന്നുന്നത്? ഇത്രയും നാളുകൾക്ക് ശേഷം ആ ഒരു ഏജിനെ കുറിച്ചൊക്കെ ഓർക്കുന്ന സമയത്ത് എന്താണ് മനസ്സിലേക്ക് വരുന്നത്? അതുകൂടി എനിക്ക് ചോദിക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പം വളരെ സിമ്പിൾ ചോദ്യമാണ്, ഇന്ന് വലിയ കടുപ്പമുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. ലൈഫിൽ ഏത് ഏജ് മുതലാണ് നിങ്ങളെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു നല്ല മെമ്മറീസിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് ആ കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ. 444-9417 എന്ന നമ്പറിലേക്ക് വിളിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. 500-00917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ. അക്കൂട്ടത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനായിട്ട് ഒരു വിശേഷം കൂടി ഉണ്ട് കേട്ടോ.
5: ഇന്റർനാഷണൽ ടീ ഡേ സ്പെഷ്യൽ ടീ ടോക്സ് ബ്രോട്ട് ടു യു ബൈ നല്ല നാടൻ ഫുഡും ആംബിയൻസും, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി. സോൾട്ട് മാംഗോ ട്രീ റെസ്റ്റോറന്റ് മധുർ കദീം. കോൾ 5164-8000.
8: അപ്പോൾ ചായ ദിനം വരാനായിട്ട് പോവുകയാണ്. നല്ലൊരു ചായ കുടിച്ച് രാവിലെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. ഒരു ചൂട് ചായ കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നൊരു സന്തോഷമല്ലേ. ചായ ഇല്ലാതെ ചിലർക്ക് പറ്റില്ല, ചായ ഇല്ലാതൊരു ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ലാത്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ എത്ര ചായ കിട്ടിക്കഴിഞ്ഞാലും കുടിക്കുന്ന ആളുകളുണ്ട്. ലോകത്ത് എത്രമാത്രം തരം ചായകളുണ്ടെന്ന് ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എത്രമാത്രം ടൈപ്പ് ചായകളാണെന്ന് അറിയാമോ. അത് മാത്രമല്ല, ചായക്ക് വേണ്ടിയിട്ടുള്ള ഫെസ്റ്റിവൽസ് പല സ്ഥലങ്ങളിലും ടീ ഫെസ്റ്റിവൽ എന്നുള്ള രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ചായ വിശേഷം പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾ ചായ കുടിക്കാൻ എപ്പോഴും ഒന്ന് ചായ കുടിക്കാൻ പോയാലോ എന്ന് ചോദിക്കുന്നൊരു ചങ്ക് ഉണ്ടാവില്ലേ. അപ്പോൾ നിങ്ങളുടെ കൂടെ കൂടെ പോകുന്ന നിങ്ങളുടെ ആ ഒരു ചായ ചങ്ക് ആരാണെന്നുള്ളത് മെസ്സേജിൽ പറയാം കേട്ടോ. നിങ്ങൾ ചായ കുടിക്കാൻ കൂടെ കൂട്ടുന്ന നിങ്ങളുടെ ചായ ചങ്കുകളെ നിങ്ങൾക്ക് മെസ്സേജിൽ പറയാവുന്നതാണ്. ആരാണ് നിങ്ങളുടെ ചായ ചങ്ക് അല്ലെങ്കിൽ ചങ്കുകൾ എന്നുള്ളത് മെസ്സേജിൽ പറയാം. അതിൽ നിന്നും സെലക്ട് ആകുന്ന ആളുകളും നമ്മളെല്ലാവരും ചേർന്നിട്ട് സോൾട്ട് മാംഗോ ട്രീയിലെ ടീ ഡേ, ഇന്റർനാഷണൽ ടീ ഡേയിൽ നമ്മൾ ഒത്തുചേരുന്നു, ചായ കുടിക്കുന്നു, നല്ലൊരു ഈവനിങ് നമ്മൾ സ്പെൻഡ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പം തന്നെ മെസ്സേജ് ചെയ്യിക്കാം നിങ്ങളുടെ ചായ ചങ്കിനെയും ചായ ചങ്കുകളും ആരൊക്കെയാണ് എന്നുള്ളത്. 500-00917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജിൽ പെട്ടെന്ന് അയച്ചു തരാം. അതിൽ നിന്നും സെലക്ട് ആകുന്ന ആളുകളും കൂട്ടിയിട്ടായിരിക്കും നമ്മൾ സോൾട്ട് മാംഗോ ട്രീയിലേക്ക് പോയിട്ട് ഇന്റർനാഷണൽ ടീ ഡേ ഏറ്റവും മനോഹരമാക്കാനായിട്ട് പോകുന്നത്.
5: ഇന്റർനാഷണൽ ടീ ഡേ സ്പെഷ്യൽ ടീ ടോക്സ് ബ്രോട്ട് ടു യു ബൈ നല്ല നാടൻ ഫുഡും ആംബിയൻസും, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി. സോൾട്ട് മാംഗോ ട്രീ റെസ്റ്റോറന്റ് മധുർ കദീം. കോൾ 5164-8000.
8: അപ്പോൾ വേഗം വേഗം മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവാണ്. ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന സിനിമയിലെ നല്ലൊരു പാട്ട് ഇതാ നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നുണ്ട്. വിഷ്ണു മോഹൻ സിതാരയും സച്ചിൻ രാജും ഒക്കെ ചേർന്ന് പാടിയ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് നമ്മൾ കേൾക്കുകയാണ്. മോർണിംഗ് സവാരിയിൽ ഞാനിസ നിങ്ങൾക്കൊപ്പം.

0: suno.
1: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സുനോ 91.7 FM.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets, and department stores where the world comes to shop. Just feel like you're
5: സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആണ്. ഏതായാലും ഈ ഒരു സമയത്ത് ഒരുപാട് പേരുടെ മെസ്സേജുകൾ എനിക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. രാജഗോപാൽ നായർ, അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്. ഗുഡ് മോർണിംഗ്, വെരി വെരി ഗുഡ് മോർണിംഗ്. അച്ഛൻ്റെ അപ്രതീക്ഷിതമായ വിയോഗത്തിൽ 3 സഹോദരിമാരും അമ്മയും അടങ്ങുന്ന കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് 19-ാമത്തെ വയസ്സിൽ. അന്ന് ആരൊക്കെയോ പരിശ്രമിച്ച് എന്നെ ഡൽഹിക്ക് പാസൽ ചെയ്യുമ്പോൾ ആകെ കയ്യിലുണ്ടായിരുന്നത് മലയാളവും ഒരു ITI യോഗ്യതയും. ഇന്നും ഉത്തരവാദിത്തം ഒട്ടും കുറയാതെ 37 വർഷങ്ങൾക്കിപ്പുറം ഖത്തറിൽ എത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് രാജഗോപാൽ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പം അന്നും പലരും മെസ്സേജ് അയക്കുന്നതാണ്, അന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇന്നും അതുപോലെ തന്നെ അതേ തോതിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത്. അപ്പോൾ എന്തായാലും രാജഗോപാൽ അദ്ദേഹം ആ ഒരു നല്ല അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലേക്കാണ് അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഹാരിസ് എടവനക്കാടിൻ്റെ മെസ്സേജ്. നിസ, ഞാൻ സ്കൂളിൽ 8-ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ തന്നെ സ്കൂൾ മാനേജ്മെൻറ്റിൽ പിയൂൺ ജോലി ചെയ്തിട്ടുണ്ട്. സാലറി ഉണ്ടായിരുന്നു, എത്രയെന്ന് പറയുന്നില്ല, അത് പേഴ്സണലായിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് ഹാരിസ് എടവനക്കാട് 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മുതലുള്ള കാര്യങ്ങളാണ് ഹാരിസ് EP ഷെയർ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സക്കീർ, അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് നോട്ട് എനിക്കുണ്ടായിരുന്നു കേട്ടോ, നല്ലൊരു ചോദ്യമാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട്, 21-ാമത്തെ വയസ്സിലാണ് ഇത്തരം ആ ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അന്ന് മുതൽ ഇന്ന് വരേക്കും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നു. എല്ലാവരും എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണ് ഏറ്റവും അധികം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് മുതൽ ഇന്ന് വരേക്കും അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നു. കൂടെ തന്നെ നെക്സ്റ്റ് ഒരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയക്കുന്നത് ഓക്കെ, ഒരു ഫോട്ടോയൊക്കെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ചായ കുടിച്ച് വിശേഷമാണ് കേട്ടോ. ഇന്നലെ രാത്രി 1 മണി വക്രയിൽ നിന്നും തുമാമ ഞാൻ വിളിച്ചപ്പോൾ വന്ന് ചങ്ക ആരിഫ്. ഓ അടിപൊളി, സമയമൊക്കെ കൃത്യമായിട്ട് ഇതാ കമൻറ്റിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ, അടിപൊളി. ഓക്കെ, അപ്പോൾ ചായ ചങ്കുകളെയും എല്ലാവരും ഇങ്ങനെ മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ, അടിപൊളി അടിപൊളി. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ആദില സനീഷ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഷംസ് പറയുന്നത് എൻ്റെ ഫസ്റ്റ് സാലറി 50 ആയിരുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു ആളുടെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. ജ്യോതി ബാസ് അദ്ദേഹത്തിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഷംസുദ്ദീൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ചോദിച്ചു വന്ന ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ ഏത് ഏജ് മുതലാണ് നമ്മളുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ലൈഫിൽ ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഷംസ് ഒരു വോയിസ് നോട്ട് അയച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, ഞാൻ തീർച്ചയായിട്ടും അത് കേൾക്കട്ടോ. ഒരുപാട് പേരുടെ നല്ല വോയിസ് നോട്ട്സ് വന്നിട്ടുണ്ട്, ഞാനത് കേൾക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തായാലും വിളിക്കാം, വിളിച്ചും സംസാരിക്കാനും ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകും. വിളിക്കേണ്ട നമ്പർ 444-4917 ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാം 500-00-917 എന്ന നമ്പറിലേക്ക്. നിങ്ങളുടെ ഏത് ഏജ് മുതലാണ് നിങ്ങൾ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ലൈഫിൽ, ഈ ഒരു ചോദ്യത്തിലാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജിലൂടെയും മറുപടികൾ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് കൂടി ഞാൻ പോവുകയാണ്. അതിനുശേഷം ഞാൻ ബാക്കിയുള്ളവർ എല്ലാവരുടെയും മെസ്സേജിലേക്ക് വരാട്ടോ. ഒരുപാട് പേരുടെ അനുഭവങ്ങളൊക്കെ എല്ലാവരും എനിക്ക് എഴുതി അയക്കുന്നുണ്ട്, ഞാൻ അതിലേക്കൊക്കെ വരുന്നതായിരിക്കും. രാജീവ് ആനന്ദ് ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഈ വോയിസ് നോട്ടും കേൾക്കുന്നതായിരിക്കും. നമ്മുടെ ഷംസെ ഞാൻ കേൾക്കുന്നതായിരിക്കും കേട്ടോ. രാജീവ് ആനന്ദ് പറയുന്നു, ഞാൻ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് ട്യൂഷൻ എടുത്ത് എൻ്റെ പഠിത്തത്തിനുള്ള ഇൻകം ഞാൻ തന്നെ കണ്ടെത്തിയിരുന്നു. എനിക്കൊന്ന് ആ സമയത്ത് ഇതുപോലെ തന്നെ ട്യൂഷൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു. ട്യൂഷൻ എടുക്കുക എന്ന് പറയുന്നത് ഒരു സൈഡിലൂടെ നമ്മുടെ കാര്യങ്ങൾ നടത്താനുള്ള ഒരു അല്ലെങ്കിൽ നമ്മുടെ കൈവശം കുറച്ച്, എനിക്കൊന്ന് ട്യൂഷൻ പഠിപ്പിക്കുക മാത്രമല്ല ഒരു കാര്യമാണെങ്കിൽ പഠിക്കാനും പറ്റുന്ന ഒരു കാര്യമായിരുന്നു ആ സമയത്ത്. അപ്പോൾ എന്തായാലും ഈ ഒരു നല്ല നല്ല മെമ്മറീസിലൂടെ പോകുന്നു. വിളിക്കാം 444-4917 എന്ന നമ്പറിലേക്ക്. ആരോമലെ എന്ന മൂവിയിൽ ഒരു ബ്യൂട്ടിഫുൾ പാട്ട് വരുന്നുണ്ടേ.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% 1 ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
4: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ
3: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജിത്തു ജോസഫ് ചിത്രം ദൃശ്യം 3.
5: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
3: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
4: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
3: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
0: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: You're listening to...
7: on Radio Suno 91.7 FM.
8: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആണ്. നമ്മളുടെ ഒരു ചെറിയ ചോദ്യമാണ്, പക്ഷെ ഒരുപാട് പേരുടെ മെസ്സേജുകളും ഒരുപാട് പേരുടെ അനുഭവങ്ങളും കോൾസും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പൊ എന്തായാലും എന്റെ കൂടെ ഇനി അടുത്തൊരാൾ കൂടി ജോയിൻ ചെയ്യാണ്.

0: സിസ്റ്ററിന്റെ കല്യാണത്തിന് ശേഷം പിന്നെ ഞാൻ തന്നെയായി. അപ്പൊ ഫോണുകളൊക്കെ ഇങ്ങനെ ബാധിച്ച് ഞാന് എന്റെ ആയിട്ടുള്ള പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്ലസ് ടു 17-16 വയസ്സിൽ
1: തുടങ്ങിയതാണ്.
0: ഇൻചാർജ് ആയിട്ട് കേറി.
1: ഓക്കെ, 16-ാമത്തെ വയസ്സ് മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് നമ്മളുടെ അദ്ദേഹം ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്, തൻസീർ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇനി നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം കേട്ടോ. 444-9179 വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജിൽ പറയാം 5000-9179 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ. അതോടൊപ്പം കുറച്ചധികം ആളുകളുടെ മെസ്സേജിലേക്ക് എനിക്ക് വരാനായിട്ടുണ്ട്. ഞാൻ തീർച്ചയായിട്ടും അടുത്ത മണിക്കൂറിൽ വാർത്തകൾക്ക് ശേഷം അതിലേക്ക് എത്തുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോകുന്നു. പ്രജ മൂവിയിലെ പാട്ട്.

0: Kiss Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency
2: in association with
3: Commercial Bank. We are saving more, turns dreams into reality. Commercial Bank's 5 million rials dream. Dream bigger.
4: And
5: Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home.
6: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഗൾഫ് രാജ്യങ്ങളുടെ സ്വപ്ന പദ്ധതിയായ GCC റെയിൽവേ ശൃംഖലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. മേഖലയിലെ ഗതാഗത മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ബൃഹത് പദ്ധതി നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. അന്താരാഷ്ട്ര മ്യൂസിയം ദിനത്തോട് അനുബന്ധിച്ച് ഇന്ന് രാജ്യത്തെ വിവിധ മ്യൂസിയങ്ങളിൽ പൊതുജനങ്ങൾക്ക് സൗജന്യമായി പ്രവേശിക്കാം. ഖത്തർ നാഷണൽ മ്യൂസിയം, മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട്, 321 ഖത്തർ ഒളിമ്പിക് ആൻഡ് സ്പോർട്സ് മ്യൂസിയം, മതാഫ് അറബ് മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട് തുടങ്ങിയ മ്യൂസിയങ്ങളിലാണ് സൗജന്യ പ്രവേശനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തെ കാർഷിക സീസൺ അവസാനിക്കുന്നു. അൽകൂർ, അൽതക്കീര, അൽ ഷെഹാനിയ, അൽവക്ര, അൽ ഷമാൽ മാർക്കറ്റുകളുടെ അവസാന പ്രവർത്തന ദിനം മെയ് 23 ആയിരിക്കും. IPL ഇന്ന് ഒരു മത്സരം. ചെന്നൈ ഹൈദരാബാദിനെ നേരിടും. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്.
0: Weather report.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency now available on Amazon Music.
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതിനോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
2: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
6: The big, the big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
7: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
8: 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപരവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു. Distributed by Fars Film.
9: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
10: Malabar Golden Diamonds. Morning Safari.
11: Brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
12: ഇൻ അസോസിയേഷൻ വിത്ത്
13: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
14: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
2: ഞങ്ങളൊരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ
1: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീത്തു ജോസഫ് ചിത്രം ദൃശ്യം 3.
3: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
1: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
3: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
1: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
4: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
6: അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ താജുദ്ദീൻ വടകര.
7: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ
6: ഖത്തറിന്റെ സ്വന്തം റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
3: And Lulu, hypermarkets, supermarkets, and department stores where the world comes to shop. Just feel like you're
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുകയാണ് മോർണിംഗ് സവാരി. വിശേഷങ്ങൾ, ഒരുപാട് പേരുടെ നല്ല നല്ല മെസ്സേജുകൾ. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ചോദ്യത്തിനുള്ള മറുപടികൾ ഒത്തിരി പേര് വോയിസ് നോട്ട്സ് ആയിട്ടും മെസ്സേജുകളായിട്ടും ഒക്കെ അയച്ചിട്ടുണ്ട്. അതിലേക്കൊക്കെ ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. അതിന് മുൻപായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഓർമ്മപ്പെടുത്തിയ കാര്യമുണ്ട്. ഇന്ന് രാവിലെയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ഇൻ്റർനാഷണൽ മ്യൂസിയം ഡേ ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലേ. നമ്മളിപ്പോൾ ഒരു രാജ്യത്തേക്ക് എത്തുകയാണ് അല്ലെങ്കിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ മ്യൂസിയങ്ങൾ സന്ദർശിക്കണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓരോ സ്ഥലങ്ങളിലെയും മ്യൂസിയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ മ്യൂസിയം ഡേയോട് അനുബന്ധിച്ച് ഇന്ന് ഖത്തറിലെ വിവിധ മ്യൂസിയങ്ങളിൽ പൊതുജനങ്ങൾക്ക് സൗജന്യമായിട്ട് പ്രവേശിക്കാൻ സാധിക്കും. നമുക്ക് എവിടേക്കൊക്കെ എത്താൻ സാധിക്കും എന്നുള്ളത് കൂടി നോക്കാം. ഖത്തർ നാഷണൽ മ്യൂസിയം, അതുപോലെ തന്നെ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട്, 321 ഖത്തർ ഒളിമ്പിക് ആൻഡ് സ്പോർട്സ് മ്യൂസിയം, മതാഫ് അറബ് മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട് തുടങ്ങിയ മ്യൂസിയങ്ങളിലാണ് സൗജന്യ പ്രവേശനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ ദിവസം റിലേറ്റഡ് ആയിട്ടുള്ള വിനോദ വിജ്ഞാന പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഇത് സംബന്ധിച്ച് നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് 321 സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുണ്ട്, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഒക്കെ കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 321 ഖത്തർ ഒളിമ്പിക് ആൻഡ് സ്പോർട്സ് മ്യൂസിയം ഒക്കെ ഒന്ന് സന്ദർശിക്കണം കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ കാഴ്ചകളൊക്കെ, സ്പോർട്സ് ഇഷ്ടമുള്ള കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് കാഴ്ചകൾ കാണാനും ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണാനും മനസ്സിലാക്കാനുമായിട്ടൊക്കെ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഖത്തർ നാഷണൽ മ്യൂസിയം ആണെങ്കിലും മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട്, അതോടൊപ്പം തന്നെ മതാഫ് അറബ് മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട് തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള മ്യൂസിയങ്ങളിലാണ് നമുക്ക് ഇന്നൊരു അവസരം ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സൗജന്യ പ്രവേശനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു മ്യൂസിയങ്ങളിലേക്കൊക്കെ പോകാം എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അടുത്ത് പാട്ട് തരികയാണ്. അതിനുശേഷം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ പാട്ട് കൂടി ഒന്ന് കേട്ട് ആസ്വദിച്ചിട്ട് വേഗം തിരിച്ചു വരാം.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunu.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
1: ദിസ് ഈസ് മോർണിംഗ് സവാരി. മോർണിംഗ് സവാരി. മോർണിംഗ് സവാരി. മോർണിംഗ് സവാരി.
5: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോർണിംഗ് സവാരി
6: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
9: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
10: Just feel like you're
11: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ട് പോകുന്ന ടൈമിൽ ഒരു ചെറിയ ചോദ്യമാണ് ചോദിച്ചത്. ആ ചോദ്യത്തിന് ഒരുപാട് പേരുടെ, ഇനിയും ഒത്തിരി പേരുടെ മെസ്സേജിലേക്ക് ഞാൻ വരാനായിട്ടുണ്ട്.
12: ചില കാര്യങ്ങള് അങ്ങനെയാണ്. ആ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞല്ലോ, ഈ ഇമോഷണൽ ലോക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ ചോദിച്ചോ.
11: അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മളെ ഞാനും അത് കണക്ട് ആയിരുന്നുള്ളതാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് അതായത് നമ്മുടെ ലൈഫിൽ നമ്മളൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തത് ഏത് ഏജിലായിരുന്നു? നമ്മളുടെ വീട്ടിലെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നമ്മൾ തുടങ്ങിയത് ഏത് പ്രായം മുതലായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേരുടെ കുറെ മെസ്സേജസ് ഇനിയും ഇപ്പൊ വരെ സിസ്റ്റം ഇടയ്ക്കൊന്നും പണി തന്നു.
12: അതല്ല, ഇതിന്റെ ഉള്ളിലുള്ള കാര്യം എന്തല്ലേ, ഈ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇപ്പൊ ഇവിടെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കണക്ട് ചെയ്യും. കാരണം എന്താ വെച്ചാല്, ഈ ഇവിടേക്കൊക്കെ വന്നിട്ട് നമുക്കിങ്ങനെ എന്താ പറയുന്ന ഡയമണ്ട് നെക്ലേസില് അരുണായിട്ട് ജീവിക്കാൻ ആർക്കും എപ്പോഴും
11: പറ്റുമൊന്നുമില്ലല്ലോ.
12: ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും, അങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്
11: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഒത്തിരി പേരുടെ നല്ല നല്ല മെമ്മറീസും ഒത്തിരി അനുഭവങ്ങളും ഒക്കെ കഴിഞ്ഞ മണിക്കൂറിലും കേട്ടു. ഇനി നമ്മളുടെ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹം കുറച്ച് സമയങ്ങൾക്ക് മുൻപ് ആയിരുന്നു നമുക്ക് ഈ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. ജാസിം യൂനസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു അനുഭവം എന്താണെന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം.
13: ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ചോദ്യം അടിപൊളി ചോദ്യമാണ് കേട്ടോ. അതിൽ എനിക്ക് എന്റെ പേഴ്സണൽ ലൈഫിലുള്ള ഒരു കാര്യം പറയേണ്ടത്, ടൈപ്പ് ചെയ്യാൻ കുറച്ചുണ്ട്, അതുകൊണ്ടാണ് വോയിസ് ആയിട്ട് അയക്കുന്നത്. ഞാൻ 18-ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് ജോലി കയറിയ ഒരാളാണ്. അത് ഏവിയേഷൻ എയർപോർട്ടിൽ, ട്രിവാൻഡ്രം എയർപോർട്ടിൽ ജോലി കയറിയതാണ്. ഞാൻ അന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നത് 18-ാമത്തെ വയസ്സ് മുതൽ ഞാൻ എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ കൂടിയാണ് നോക്കുന്നത് എന്നുള്ള ആ ഒരു മൈൻഡിലാണ് ഞാൻ. പക്ഷേ അപ്രതീക്ഷിതമായി എന്റെ വാപ്പ സൗദിയിൽ ഒരു പ്രവാസിയായിരുന്നു, സൗദിയിലായിരുന്നു. വാപ്പ കോളേജ് സുഖമില്ലാണ്ടാവുകയും എന്റെ പ്രൊഫഷനെ വിട്ടിട്ട് എനിക്ക് സൗദിക്ക് പോകേണ്ടി വന്നു. എന്റെ 21-ാമത്തെ വയസ്സിൽ 2 വർഷം സൗദിയിൽ നിന്നു. അന്ന് മുതൽ ഇപ്പൊ എനിക്ക് 30 വയസ്സായി. 30 വയസ്സ് വരെയും ഞാൻ ചെയ്യാത്ത പണികളില്ല. ഞാൻ പഠിച്ച ഫീൽഡ് ഒഴിച്ച് ബാക്കി എല്ലാ പണിയും ഞാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഖത്തറിലായാലും ദുബായിലായിരുന്നു, സൗദിയിലായിരുന്നു, എല്ലായിടത്തും. ഞാനാണ് എന്റെ കുടുംബത്തിന്റെ ഇതെല്ലാം ബാധ്യതകളെല്ലാം നോക്കുന്നു എന്നുള്ളൊരു തെറ്റിദ്ധാരണ എനിക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ. കാരണം കഴിഞ്ഞ 2 വർഷം മുമ്പ് എന്റെ വാപ്പാക്ക് സുഖമില്ലാണ്ടായി, വാപ്പ പ്രവാസം നിർത്തി നാട്ടിൽ വന്നു. അപ്പോൾ ആള് വീട്ടിലാണ് ഫുൾ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ അന്നാണ് എനിക്ക് മനസ്സിലായത്, അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ അത്രയും വർഷം എന്റെ വീട്ടിലോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ആ ഒരു മനുഷ്യൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും നാളും കാര്യങ്ങളെല്ലാം ഒന്നും ഞാൻ പോലും ഒന്നും ഒരു ബുദ്ധിമുട്ട് അറിയാണ്ട് കാര്യങ്ങളെല്ലാം പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ ആളൊന്ന് വീണപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ ഇത്രയും നാളും ജീവിച്ചിരുന്ന ജീവിതം വെറും വട്ടപ്പൂജയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ 2 വർഷമായിട്ട് കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ എന്തായിരുന്നു, ബാധ്യതകൾ എന്തായിരുന്നു എല്ലാം മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നു. ഇപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്കുണ്ട്, കാരണം ഒറ്റയ്ക്കാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. എന്നൊരു ചോദ്യം കേട്ടപ്പോൾ പറയാൻ തോന്നി, എന്റെ വാപ്പ ആളാണ് എന്റെ ഹീറോ. ആള് ഇത്രയും വർഷമായിട്ടും നമ്മളെയോ എന്നെയോ വീട്ടുകാരെയോ ഒന്നും അറിയിക്കാണ്ട് ഇത്രയും നാളും കാര്യങ്ങളെല്ലാം എല്ലാം അടിപൊളിയായിട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ആളൊന്ന് വീണപ്പോഴാണ് മനസ്സിലായത് നമ്മളൊക്കെ ആളുടെ മുമ്പിൽ ഒന്നും അല്ല എന്നുള്ളൊരു കാര്യം.
11: അതെ, കുറെ ആളുകൾക്ക് കുറച്ചധികം ഇത് കണക്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
12: അതെ, എനിക്ക് തന്നെ നമ്മളൊക്കെ ആ ഒരു എന്താ പറയുന്ന ഒരു മെച്യൂരിറ്റി ലെവൽ ഉണ്ടല്ലോ.
11: അതെ അതെ,
12: അതിനെപ്പോ ഈ പറഞ്ഞ പോലെ തന്ത വൈബ് എന്നൊക്കെ പറഞ്ഞാല് മെച്യൂരിറ്റി ലെവലിൽ എത്തുമ്പോഴാണ് അവരെ
11: തിരിച്ചറിവുകൾ
12: അവരെന്തോരും നമുക്ക് വേണ്ടിട്ട് കഷ്ടപ്പെട്ടു എന്നൊക്കെ നമ്മള് തിരിച്ചറിയുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ. അപ്പൊ എന്തായാലും ജാസിം അല്ലേ, ജസീം യൂനസ്, ആളുടെ സന്ദേശം അടിപൊളി, ഒരുപാട് പേരെ
11: കണക്റ്റ്ണ്ടാവാം. ഓക്കെ, പ്രശാന്ത് കുമാർ പറയുന്നത് ആള് നേരത്തെ തന്നെ പറഞ്ഞു 12-ാമത്തെ വയസ്സ് മുതല് ആള് പേപ്പർ ഇടാൻ പോവായിരുന്നു, പാൽ കച്ചവടം പോവായിരുന്നു, അങ്ങനെ പാർട്ട് ടൈം ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ആ 12-ാമത്തെ വയസ്സ് മുതൽ പോവായിരുന്നു. കാരണം അതൊരു ഇത്രയും വർഷം 30 വർഷം ബാക്ക് ആണ് ഈ ഒരു കാര്യങ്ങളൊക്കെ. അപ്പൊ അന്ന് സ്കൂൾ ഫീസിനായിട്ടാണെങ്കിലും മദർ എക്സ്പെൻസസിനൊക്കെ ആയിട്ടാണെങ്കിലും ഈ ഒരു ക്യാഷ് ആയിരുന്നു ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് എന്ന് കൂടി ആള് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു.
12: ഓക്കെ, ഒരുപാട് ഓരോരുത്തർക്കും ഓരോ കഥകൾ പറയാനുണ്ടാകും.
11: അതെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഈ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടെ അടുത്ത മണിക്കൂറിൽ വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ.
12: രണ്ട് അതിഥികൾ കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും.
11: ഓക്കെ, അപ്പൊ അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിരൻ മൂവിയിലെ പാട്ട് എല്ലാ അച്ഛന്മാർക്കും വേണ്ടിയിട്ട് സ്പെഷ്യലി

0: ഖത്തറിലെ ഇലക്ട്രോണിക് ശൃംഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അൽ അനീസിന്റെ വിജയഗാഥ അറിയാം.
1: ഒരു സീംലെസ് എക്സ്പീരിയൻസ് ഫ്രം ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ടു ദാറ്റ് ഫിസിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിന്റെ സീംലെസ്നെസ് എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ളതാണ്. അതിലാണ് അലനീസ് ഇപ്പോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതും അപ് ടു ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇപ്പൊ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നതും അതന്നെയാണ്.
0: അതിഥികളായി എത്തുന്നു അൽ അനീസ് ഇലക്ട്രോണിക്സ് ജനറൽ മാനേജർ ഹാഷിം ആൻഡ് റീറ്റെയിൽ ആൻഡ് ഇ കോമേഴ്സ് ഹെഡ് മുഹസിൻ.
2: നമ്മളെ സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ വെബ് പോർട്ടലിൽ നിന്ന് ഒരു ഐറ്റം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് പിക്ക് ചെയ്യും, അതിന്റെ ബാക്കി ഫോളോ അപ്പ് ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് ആ കസ്റ്റമറിന് റിട്ടേൺ കൊടുക്കും. ആ ഐറ്റം വീണ്ടും ഉള്ള റീഡെലിവറി അടക്കം നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും.
0: കേൾക്കൂ തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ ബ്രാൻഡ് സ്റ്റോറീസ്.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: Hi everyone, this is Vijay Shadas.
4: You're listening to Radio Suno
3: 91.7 FM.
4: You're listening to
5: Morning Safari.
4: Morning Safari.
5: Morning Safari.
6: Only on Radio Suno.

0: സമയം കൃത്യം 8 മണി കഴിഞ്ഞ 45 മിനിറ്റാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടു പോകുന്ന ടൈമാണ്. ഞങ്ങൾ കുറച്ച് മുമ്പ് പറഞ്ഞു വളരെ സ്പെഷ്യൽ ആയിട്ട് ഉള്ള അതിഥികളായിരിക്കും അടുത്ത മണിക്കൂറിൽ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത്.
1: തീർച്ചയായിട്ടും ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഗാഡ്ജറ്റ് രംഗത്ത് ഏറ്റവും മലയാളികൾക്ക് അല്ലെങ്കിൽ ഖത്തറിലെല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് അല്ലനീസിന്റെ ജനറൽ മാനേജർ ആയിട്ടുള്ള ഹാഷിം അദ്ദേഹവും, അതോടൊപ്പം തന്നെ അവിടുത്തെ റീറ്റെയിൽ ആൻഡ് ഇ കൊമേഴ്സ് ഹെഡ് ആയിട്ടുള്ള മുഹസിൻ, ഇവര് രണ്ടുപേരുമാണ് നമ്മുടെ ഈ ഒരു പുതിയ സെഗ്മെന്റിലേക്ക് ഇന്ന് എത്താനായിട്ട് പോകുന്നത്, ബ്രാൻഡ് സ്റ്റോറീസിലേക്ക് എത്താനായിട്ട് പോകുന്നത്.
0: തീർച്ചയായിട്ടും അപ്പൊ ഒരു 9 മണിയോടുകൂടി തന്നെ നിങ്ങൾക്ക് ആ ഒരു വിശേഷങ്ങളൊക്കെ കേൾക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ഒന്ന് കുറച്ച് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറയുകയാണ്.
1: ഓക്കെ, എന്തായാലും ഇങ്ങനെ ഒരു പുതിയ സെഗ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രാൻഡ് സ്റ്റോറീസ്, ഇപ്പൊ നമ്മുടെ പോഡ്കാസ്റ്റ് എപ്പിസോഡുകളിലും നമ്മുടെ വോയിസ് കാസ്റ്റിലൊക്കെ നിങ്ങൾക്ക് ഇത് കേൾക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ഈ ബ്രാൻഡ് സ്റ്റോറീസ് പറയുന്ന സമയത്ത് എല്ലാ ബ്രാൻഡുകൾക്കും അവരുടെ ഒരു കഥ പറയാനായിട്ടുണ്ട്.
0: പിന്നെ എത്ര ചെറിയ വലിയ സംരംഭമാണ്.

0: ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്പനി ഓണേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിന് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ബ്രാൻഡിന്റെ ഒരു സ്റ്റോറി, അത് സക്സസ് സ്റ്റോറി മാത്രമാകണമെന്നില്ല,
1: തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞപ്പം സക്സസ്
0: സ്റ്റോറി എന്ന് പറഞ്ഞുള്ളൂ,
1: കാരണം അതിന്റെ പിന്നിൽ ഒരുപാട് അധ്വാനങ്ങളുണ്ട്. അധ്വാനങ്ങളിലൂടെയും പരാജയങ്ങളിലൂടെയും ഒക്കെയാണ് നമ്മൾ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്.
0: ഓക്കെ, ഓരോ കഥകളും ഓരോ ജീവിത പാഠങ്ങളാകും, മറ്റുള്ളവർക്ക് അനുഭവങ്ങളായി മാറും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡ് സ്റ്റോറിയും പറയാവുന്നതാണ് കേട്ടോ.
1: ഓക്കെ, അതിനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമ്മളുടെ ചായ ശങ്കരനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കും, വിളിക്കും, ചായ പിടിക്കാൻ പോയാലോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ. അപ്പൊ ആ ഒരു ചോദ്യം ഞങ്ങൾക്ക് ഈ സമയത്ത് ചോദിക്കാനായിട്ടുണ്ട്.
2: ഇന്റർനാഷണൽ ടീ ഡേ സ്പെഷ്യൽ ടീ ടോക്സ് ബ്രോട്ട് ടു യു ബൈ നല്ല നാടൻ ഫുഡും ആംബിയൻസും, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി. സോൾട്ട് മാംഗോ ട്രീ റെസ്റ്റോറന്റ് മധുർ കദീം. കോൾ 5164800.
1: എനിക്ക് ഈ പാട്ടിൽ ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടു.
0: അന്ന് ഞാൻ ഇന്ന് ഒരു കുറ്റബോധം പറയട്ടെ,
1: പറയൂ. ഇന്നലെ ഞാനത് അറിഞ്ഞു, എന്റെ ചാരന്മാർ അത് അറിയിച്ചു, ഓൺ ദ സ്പോട്ടിൽ എന്നെ വിളിച്ചു. നിസ അവിടെ ഇറങ്ങി അപ്പൊ തന്നെ അപ്പുണ്ണി എല്ലാവർക്കും ചായയും പഴംപൊരിയും പപ്സും അതുവരെ ഇല്ലാത്തൊരു ആഘോഷം. എന്തായിരുന്നു അതിന്റെ മുന്നിലെ സീക്രട്ട്? ചേതോ വികാരം,
0: എന്റെ ചങ്ങിനെ ചായ കുടിക്കാൻ വിളിച്ചില്ല,
1: ബാക്കി എല്ലാ ചങ്ങുകളെയും വിളിച്ചു.
0: പരസ്യമായ ഒരു മാപ്പപേക്ഷ നടത്തുകയാണ്. സംഭവം എന്തായിരുന്നു
1: മേടിച്ചാൽ മതി.
0: ഓക്കെ, ഞങ്ങൾ ഇന്നലെ നമ്മുടെ ഹാപ്പിനെസ് ലോഞ്ച് നമ്മുടെ ഗ്രാൻഡ് മോളിൽ വെച്ചിട്ടായിരുന്നു
1: നടന്നിരുന്നത്. പൊടിപൂരം എന്നൊക്കെ പറയുന്ന പോലെയാ,
0: പൊടിപൂരം അല്ല അടിപൂരായിരുന്നു അവിടെ. പൊടിപൂരോ അടിപൂരോ എല്ലാം കൂടെ സംഭവിച്ചു. എന്തായാലും നിങ്ങൾക്ക് ആ വീഡിയോസ് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ എപ്പോഴും ഈ ഗ്രാൻഡ് മോളുടെ ഓഫീസിൽ ഞാൻ ഒരു 10-ലധികം തവണ
1: പോയിട്ടുണ്ട്.
0: 10-ലധികം തവണ ആ ഓഫീസിൽ ഞാൻ പോയിട്ടുണ്ട് പല കാരണങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ അവിടെ എപ്പോ ചെന്നാലും ശരി, നിശബ്ദമായ ഒരു സൈലൻസ് ആണ് അവിടുത്തെ.
1: എല്ലാവരും ജോലി ചെയ്യുന്ന,
0: അതായത് എല്ലാവരും ഇങ്ങനെ ചില്ലിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ്.
1: ക്യാബിനിൽ
0: അവരിങ്ങനെ ഇരുന്ന് നിശബ്ദമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളെ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇന്നലെ
1: മറിച്ചൊരു കാഴ്ച
0: ഞങ്ങള് കണ്ടു. അവരുടെ കോൺഫറൻസ് ഹാളിലേക്ക് ഞങ്ങൾ കയറിയിട്ട് ഞങ്ങൾ ശരിക്കു പറഞ്ഞാല് ഒരു കോളേജില് ഓണം നടക്കൂലേ, ഓണാഘോഷം നടക്കൂലേ, ആ മാതിരി പെർഫോമൻസ്. ഞാൻ കിടിലോസ്കി എന്ന് പറഞ്ഞാൽ
1: അഷ്ടമിയാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത്.
0: അഷ്ടമി ലാസ്റ്റ്
1: അവിടെ പോയിരുന്നിട്ട് ഞാൻ രാജിവെച്ചിരിക്കുന്നു.
0: സ്റ്റേജിന്റെ അവിടെ പോയിരുന്നു ഞാൻ രാജിവെച്ചിരിക്കുന്നു. എന്നെ രണ്ട് രാജ്യം രണ്ട് ടീമുകൾ
1: എടുത്തോണ്ട് പോകുന്നുണ്ട്. എയർലാക്കി അപ്പുണ്ണിനെ
0: എന്തായാലും അത് ഗംഭീരാണ് ആ വീഡിയോസിലേക്കൊക്കെ വരുന്നത്. അപ്പൊ നിങ്ങൾ ആ പ്രോഗ്രാം കഴിഞ്ഞിറങ്ങിയ സമയത്ത് എല്ലാവർക്കും കൂടി ചായ കുടിക്കാൻ താല്പര്യമുണ്ട്. അപ്പൊ നിസക്കാണെങ്കിൽ വില്ലയിലേക്ക്
1: ഞാൻ കയറി പോവുകയും ചെയ്തു,
0: ഡ്രോപ്പ് ചെയ്തു.
1: ഈ പ്ലാൻ ഞാൻ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ പോയില്ലായിരുന്നു.
0: അപ്പൊ എന്തായാലും പറഞ്ഞു വരുന്നത് നിങ്ങളുടെ കൂടെ ചായ കുടിക്കാനുള്ള ചങ്ക് ആരാണ്?
1: അതെ, ആ ചായ ചങ്കിനെ ഒന്ന് മെൻഷൻ ചെയ്യാം, നമ്മൾക്ക് മെസ്സേജിൽ അറിയിക്കാം കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ. ആ ചായ ചങ്കുമായിട്ട് നമ്മൾ സോൾട്ട് മാംഗോ ട്രീയിലേക്ക് പോകുന്നു. ഇന്റർനാഷണൽ ടീലയില് ഒരു ചായ കുടിക്കുന്നു
0: തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പോസ്റ്റർ കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഡിജിറ്റൽ സോഷ്യൽ മീഡിയയിലും കമന്റ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളെ ടാഗ് ചെയ്യാവുന്നതാണ് കേട്ടോ.
2: ഇന്റർനാഷണൽ ടീ ഡേ സ്പെഷ്യൽ ടീ ടോക്സ് ബ്രോട്ട് ടു യു ബൈ നല്ല നാടൻ ഫുഡും ആംബിയൻസും, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി. സോൾട്ട് മാംഗോ ട്രീ റെസ്റ്റോറന്റ് മധുർ കദീം. കോൾ 5164800.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds ൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets, and department stores where the world comes to shop.
5: Just feel like you're home.
0: Brand stories.
6: നമസ്കാരം. രണ്ട് അതിഥികളാണുള്ളത്. അതായത് ഒരു 30 വർഷക്കാലമായിട്ട് നമ്മുടെ ഖത്തറിൽ എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും കാണുന്ന ഒരു പേരുണ്ട്, അലനീസ്. അലനീസിൽ നിന്നും ജനറൽ മാനേജർ ഹാഷി, അതോടൊപ്പം തന്നെ റീറ്റെയിൽ ആൻഡ് ഇ കൊമേഴ്സ് മാനേജർ മോസി, ഇവർ രണ്ടുപേരുമാണ് ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. നമസ്കാരം, സ്വാഗതം.
7: താങ്ക് യു, താങ്ക് യു.
6: എനിക്ക് തോന്നുന്നു 2017 തൊട്ട് ഒലിവ്സിനോ റേഡിയോ നെറ്റ്വർക്കും അതുപോലെ അലനീസും ഒരുമിച്ച് നമ്മൾ ഒരുപാട് കോ വർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ഒരു ഗിവാറ്റേക്ക് ഒരുപാട് വർക്കുകൾ ചെയ്തു. 30 വർഷം കഴിഞ്ഞു നമ്മുടെ സ്ഥാപനം അല്ലെ?
7: 1992 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്.
6: ഓക്കെ,
7: 35th ഇയർ
6: ഓൾമോസ്റ്റ്.
7: ഓബ്വിയസ്ലി ഇല്ല, ഞാന് ജോയിൻ ചെയ്യുന്നത് 2013 കോളേജിന് ശേഷമാണ്. സ്കൂള് കംപ്ലീറ്റ് ചെയ്ത ഇവിടെയാണ്, പിന്നെ കോളേജ് ഇവിടെ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞ് ദുബായിലുണ്ടായിരുന്ന ഒരു വർഷം. അപ്പൊ തന്നെ ലൈഫ് ലോങ് ഓൾമോസ്റ്റ് ഇതിലുണ്ട്, പക്ഷേ ഫുൾ ടൈം ജോബ് ആയിട്ട് 2013 മുതലാണ് ഇതിൽ വന്നത്.
6: 30 വർഷം കൊണ്ട് വാപ്പ സ്റ്റാർട്ട് ചെയ്ത ഒരു സ്ഥലം.
7: യെസ് യെസ്.
6: അന്ന് പേര് അലനീസ്
7: തന്നെ. അലനീസ് തന്നെയായിരുന്നു.
6: അതിന്റെ ഫസ്റ്റ് ഔട്ട്ലെറ്റ് എവിടെയായിരുന്നു?
7: അത് ഷാരാക്കർബ എന്ന് പറഞ്ഞിട്ട് ഇപ്പത്തെ മുഷരി, ഇപ്പോഴും ആ കർബ സ്ട്രീറ്റ് ഒക്കെ അവിടെ ഉണ്ട്. അവിടെ ഇരുന്ന് മൊത്തം ദോഹന്റെ ഒരു പൾസ് പറയണ, നമ്മുടെ ദുബായിലെ ദേര എന്നൊക്കെ പറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. അത് ആണ് പിന്നെ മുഷരി പോയത്.
6: ഓക്കെ. അപ്പൊ ഈ അതൊരു എനിക്ക് തോന്നുന്നു അന്ന് മൊബൈൽ കട എന്ന് തന്നെയായിരിക്കും വിളിച്ചിരിക്കുക. മൊബൈൽ ഷോപ്പ്
7: സ്റ്റാർട്ട് ചെയ്യുമ്പോ മൊബൈൽ ഷോപ്പ് അല്ല, മൊബൈൽ അന്നത്തെ മൊബൈലിന് പകരം അന്നത്തെ ടെക്നോളജി കാർ ഫോൺ ടെക്നോളജി ഉണ്ടായിരുന്നു. അത് പെർ ഡിവൈസ് 40,000 റിയാലൊക്കെ പ്രൈസ് വരുന്ന ഒരു സാധനമായിരുന്നു. അത് കത്രികള് അല്ലെങ്കിൽ ഇവിടുത്തെ ലോക്കൽസിന് മാത്രം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, ലോക്കൽസിൽ ഹയർ എൻഡ് ലോക്കൽസിന് മാത്രം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസ് പ്രൊഡക്റ്റ് ആയിരുന്നു. അത് അതിന്റെ കാറിൽ അതിന്റെ ഇൻസ്റ്റാളേഷൻ ആയിരുന്നു നമ്മളെ
6: ഫോക്കസ്.
7: പിന്നെ മൊബൈല് 95-96 ആ ഒരു ടൈമിലാണ് ഉണ്ട് മൊബൈല് ഇൻട്രൊഡ്യൂസ് ആവണതും അതൊരു മെയിൻ സ്ട്രീം പ്രൊഡക്റ്റ് ആയി മാറണതൊക്കെ. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഉണ്ട് ഖത്തറിൽ വന്ന മുതലേ. നമ്മൾ അന്ന് മുതലേ ഒരിഡുവിന് ഏറ്റവും ക്ലോസ് ആയിട്ട്, അന്ന് ക്യൂട്ടെ ക്ലോസ് ആയിട്ട് അസോസിയേറ്റഡ് ആയിരുന്നു. അവരെ ഈ കാർ ഫോണിന് അതിന് ഇൻസ്റ്റലേഷന് ലൈസൻസ്ഡ് കമ്പനി ആയിരുന്നു. അങ്ങനെ ഇപ്പൊ ക്യൂട്ടൽ അന്നത്തെ ഇൻകോണ വൺ ആൻഡ് ഓൺലി സർവീസ് പ്രൊവൈഡർ, മൊബൈലിന്റെ സിമ്മിന് GSM ടെക്നോളജിക്കുള്ള അവരെ ഒരു പാർട്ണർഷിപ്പ് അന്ന് മുതലേ ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ തന്നെ മൊബൈലും നമ്മള് സെയില് തുടങ്ങി.
6: ഓക്കെ. പല പല മേഖലകളെ തരണം ചെയ്തും പല അല്ലെങ്കിൽ അപ്ഡേറ്റേഷനും ഒക്കെ കഴിഞ്ഞാണ് ഇപ്പോ നമ്മള് വെബ്സൈറ്റിൽ ഇങ്ങനെ അനീസ് അലനീസ് എന്ന് പറയുമ്പോ തന്നെ ആദ്യം നമ്മുടെ സെർച്ച് ബാറിൽ വരും. ആ ഒരു വലിയൊരു വളർച്ചയിലേക്ക് എത്തിയതിന്റെ ഒരു സന്തോഷം എങ്ങനെയാണ് അനുഭവിക്കാനുള്ളത്?
7: അൽഹംദുലില്ലാ, ഇത് കൊറേ എഫേർട്ട് ഉണ്ട്, കൊറേ ആൾക്കാരെ എഫേർട്ടും ഹാർഡ് വർക്ക് ഇതിന്റെ ബാക്കിലുണ്ട്. അത് ഓരോ, ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോ ഓരോ തലമുറകളായിട്ടുള്ള എഫേർട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ അതിനുശേഷം പല മാനേജ്മെന്റും വിത്തിൻ ഫാമിലി ആൻഡ് പുറത്തുനിന്നുള്ള സപ്പോർട്ടും കൂടെ ഉണ്ട്. അതേപോലെ തന്നെ അതില് സപ്ലയേഴ്സ് ആയിട്ട് നമ്മളെ വലിയൊരു ഭാഗമാണ് നമ്മളെ സപ്ലയേഴ്സ്. കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ബാക്കിൽ രണ്ടും നോക്കണല്ല. 35 ഇയേഴ്സ് അല്ലെങ്കിൽ ആ 92 മുതൽ ഇപ്പോഴും നമ്മളെ കൂടെ ഉള്ള സപ്ലയേഴ്സ് നമ്മളെ കൂടെ ഉണ്ട്. വലിയ സന്തോഷമുണ്ട് ഇപ്പോഴുള്ളവര് ഇതിലെത്തിയതിൽ. ഇനിയും ഗ്രോ ആവണം. യെസ്. ഇപ്പോ മോസിനാണ് അതിന്റെ റീറ്റെയിൽ
6: ഭയങ്കര കോമ്പറ്റീഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയം. അത് മാത്രമല്ല, നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് കടന്നു. എന്താണ് അലനീസ് അതിനെയൊക്കെ തരണം ചെയ്യാൻ, ആ വെല്ലുവിളികൾ എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത്?
8: നമുക്ക് എന്താ പറയാ, നമുക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാന് ഫസ്റ്റ് നമ്മുടെ കമ്പനിയിലോട്ട് വരുന്നത് ഒരു എന്താ പറയാ, നമ്മള് സോഫ്റ്റ്വെയർ സപ്പോർട്ടിങ് ഗൈ ആയിട്ടാണ്. ഒരു റീറ്റെയിലുമായിട്ട് യാതൊരു ബന്ധവുമില്ല.
7: ഐ ടി
8: റിലേറ്റഡ് ആണ്. എനിക്ക് വർക്ക് ചെയ്യാനും ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാനും താല്പര്യം. അപ്പൊ ആ ഒരു സമയത്താണ് നമ്മള് എന്താ പറയാ, നമ്മളൊരു ആഗ്രഹപ്രകാരം ആഷിക്കും ആഗ്രഹമുണ്ട് ഒരു ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നമ്മള് അങ്ങനെ ആ ഒരു സമയത്ത് വന്ന് ഒരു ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തു. ചെറിയ നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചിട്ടോ ഒന്നുമല്ല, നമ്മളൊരു ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തു, പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്തു, ഫസ്റ്റ് സെയിൽ കടന്നു. അത് ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നുണ്ട് ഓൾമോസ്റ്റ് ആ ഒരു സമയത്തുള്ള ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇ കോമേഴ്സ് വേണ്ട, അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം വേണ്ട ഒരു സമയമല്ല. പക്ഷെ ആ ഒരു സമയത്താണ് നമ്മൾ ഇവിടെ വന്നിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ പിന്നീട് അത് നമ്മളെ കൊറോണ ആ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് ബൂം ചെയ്തു. കാരണം ആ ഒരു സമയം അത്രയും നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് എന്താ പറയാ ഔട്ട്പുട്ട് ഒരുപാട് പ്രതീക്ഷിക്കണില്ല, സ്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് ഫണ്ട് റേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽക്ക്. പക്ഷെ ആഫ്റ്റർ കൊറോണ അത് എന്താ പറയാ ഒരു സ്റ്റേജിലെത്തിയപ്പോ അത് നമുക്ക് ഭയങ്കര ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി തന്നു നമ്മളെ ബിസിനസിനെ സംബന്ധിച്ചിട്ട്. കാരണം ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോ നമ്മൾ ആ ഒരു എന്താ പറയാ 4-5 കൊല്ലത്തെ എഫേർട്ട് റിസൾട്ട് നമുക്ക് അപ്പോഴാണ് കിട്ടുന്നത്. ഇതുപോലെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടുത്തൊരു 5 കൊല്ലത്തിനോ 6 കൊല്ലത്തിനോ പ്ലാൻ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. ഇപ്പൊ നോക്കുമ്പോ നമുക്ക് എല്ലാരും പുറത്തുനിന്ന് നമ്മൾ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ഓക്കെ ഇത് എന്തിനാ അത്രയും ഒരു സംഭവം ചെയ്യണത്, ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പിലുള്ള ആക്ടിവിറ്റീസ് എന്തിനാ ചെയ്യണമെന്നുള്ളതൊക്കെ തോന്നും. പക്ഷെ നമുക്ക് ഉള്ളൊരു കോൺഫിഡൻസ് ആണ് ഇതൊരു 5-6 കൊല്ലം കഴിയുമ്പോ ആ ഒരു സമയത്ത് നമുക്ക് ഇതിന്റെ ഒരു ഔട്ട്പുട്ട് കിട്ടും. ആ ഒരു അതാണ് അപ്പൊ എല്ലാം ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്തു വെച്ചതിന്റെ ഒരു ഔട്ട്പുട്ട്
7: ഇപ്പൊ നമുക്ക് എല്ലാവർക്കും റവന്യൂ എഫക്റ്റഡ് ആണ്. നമ്മളീ പറഞ്ഞ പോലെ കൊറോണയില് നമ്മള് അതിന്റെ മുന്നേ ചെയ്ത കുറെ കാര്യങ്ങളാണ് കൊറോണയിൽ നമ്മൾ സസ്റ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് സ്റ്റേബിളായിട്ട് മൂവ് ചെയ്യാന് നമ്മളെ സഹായിച്ചു. ഇപ്പൊ നമ്മള് ചെയ്യണത് കാറ്റഗറി എക്സ്പാൻഷൻ, അതൊരു എന്താ പറയുക, ഈ പറഞ്ഞ പോലെ അറ്റ് ദ റൈറ്റ് ടൈം നമ്മൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. കാരണം നമ്മൾ കാറ്റഗറി എക്സ്പാൻഷൻ ചെയ്തിട്ട് കുറെ നായിട്ടില്ല, ലൈക് 6 മന്ത്സ് മുന്നെയാണ് നമ്മള് അഗ്രസീവ് ആയിട്ട് എക്സ്പാൻഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോ നമ്മളെ സസ്റ്റെയിൻ ചെയ്യണത് ഈ കാറ്റഗറി എക്സ്പാൻഷൻ 6 മന്ത്സ് മുന്നേ നമ്മൾ ചെയ്തില്ല എന്നുണ്ട്. അപ്പൊ ഇത് എന്തെങ്കിലും പ്ലാൻഡാണോ ചോദിച്ചാൽ പ്ലാൻഡല്ല, ബട്ട് സംഭവിച്ചു പോയി, നമ്മൾ അതിന് റെഡി ആയിരുന്നു.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: ഹലോ, നമസ്കാരം. ഞാൻ അജു വർഗീസ്.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ

0: Malabar Golden Diamonds Morning Safari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds ൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets, and department stores, where the world comes to shop. Just feel

0: ഇന്ത്യൻ സ്റ്റോറീസ്
1: അല്ല ഡിസിൽ നിന്നും ജനറൽ മാനേജർ ഹാഷി, അതോടൊപ്പം തന്നെ റീറ്റെയിൽ ആൻഡ് ഇ കൊമേഴ്സ് മാനേജർ മോസി, ഇവർ രണ്ടുപേരുമാണ് ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ അല്ലദീസിന്റെ സ്റ്റോറിലേക്ക് വെബ്സൈറ്റിലേക്ക് വന്നാൽ എത്രത്തോളം പ്രോഡക്റ്റുകളാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്?
2: ഓൾമോസ്റ്റ് ഇപ്പോ നിയർ ടു 20 അടുത്ത് എത്താനായി. ഇപ്പോ
3: ഇൻഡിവിജ്വൽ ലൈൻ ഐറ്റംസ്
1: 20,000 പ്രോഡക്ട്സ് ലിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റി. ഞാൻ മറ്റൊരു കാര്യം ചെയ്യേണ്ടത്, ഈ ഒരു ബിസിനസ് ഇ കൊമേഴ്സ് ബിസിനസ്സിൽ റീറ്റെയിൽ വലിയൊരു കാര്യമാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇന്ത്യ ബിസിനസ്സിലും ട്രസ്റ്റ് എന്ന് പറയുന്ന വാക്കിന് വലിയൊരു വാല്യൂ ഉണ്ട്. എന്തെങ്കിലും ട്രസ്റ്റ്, ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും എല്ലാത്തിനും ട്രസ്റ്റിന് വലിയ വാല്യൂ ഉണ്ട്. പക്ഷേ ഇ കൊമേഴ്സ് ചെയ്യുമ്പോൾ ആളുകൾ നോക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് എനിക്ക് എത്തില്ലേ, എനിക്ക് സമയത്ത് എത്തില്ലേ, ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കൊരു ആഫ്റ്റർ സർവീസ് ഇല്ലേ. ഈ മൂന്ന് കാര്യങ്ങളിലും അല്ലദീസ് പിന്തുടരുന്ന ഒരു മാർഗം എന്താ?
2: അതായത് നമ്മളെ സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ വെബ്സൈറ്റ് വെബ് പോർട്ടലിൽ ഒരു ഐറ്റം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് റിട്ടേൺ ഡേയ്സിന്റെ പറയാം. കാരണം എല്ലാവർക്കും അതാണുള്ള പ്രോബ്ലം. നമ്മൾ കൊണ്ടുപോയ പ്രൊഡക്ട്സിന് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് പിക്ക് ചെയ്യും. കാരണം മോസ്റ്റ്ലി എല്ലാ ഓൺലൈൻ പോർട്ടൽസിലും നമുക്കൊരു ഇഷ്യൂസ് പറ്റിക്കഴിഞ്ഞാൽ ഈ പിക്കപ്സ് വളരെ മോശമാണ്. കാരണം നമ്മള് അവരെ ആഫ്റ്റർ സെയിലിന് വേണ്ടിയിട്ട് പിന്നീട് അവരെ ഫിസിക്കൽ ലൊക്കേഷനിലേക്ക് പോകേണ്ടി വരും. അത് അതിന്റെ ഒരു ഫോളോപ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ അത് ഫസ്റ്റ് ക്ലിയർ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും ഫിസിക്കൽ എന്തെങ്കിലും മാനുഫാക്ചറിങ് ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് റിട്ടേൺ പിക്കപ്പ് ചെയ്യും. അതിന്റെ ബാക്കി ഫോളോപ്സ് ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് ആ കസ്റ്റമറിന് റിട്ടേൺ കൊടുക്കും ആ ഒരു ഐറ്റം. അത് വീണ്ടും ഉള്ള റീഡെലിവറി അടക്കം നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. പിന്നെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഓൺ കോൾ സപ്പോർട്ട് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ വാട്സപ്പ് സപ്പോർട്ടും ഉണ്ട്. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ടീം തന്നെ ഉണ്ട്. ഒരു 10-30 കസ്റ്റമർ കെയർ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം കസ്റ്റമേഴ്സ് ഇപ്പോ വാട്സപ്പ് എൻക്വയറി ചെയ്താലും അതിന് റിപ്ലൈ ഉണ്ടാവണം എന്നുള്ളതാണ്. അത് മോണിറ്റർ ചെയ്യാനുള്ള ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ ഓരോ
3: കാര്യങ്ങളും എന്നുള്ളത് നമ്മളെ കോർ വാല്യൂലുള്ള ഒരു സംഭവമാണ്. നമ്മൾക്ക് നമ്മളെ സ്ട്രെങ്തും അതന്നെ ആയിരുന്നു, അതന്നെയാണ് ഇപ്പോഴും നമ്മളെ ഡിഫറൻഷിയേറ്റ്, ഏറ്റവും വലിയൊരു ഡിഫറൻഷിയേറ്റ്
2: പിന്നെ അതിനു വേണ്ടിട്ട് തന്നെയാണ് നമ്മൾ ഒമ്നി ചാനൽ സൊല്യൂഷൻസ് എന്നുള്ള ഒരു കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് കൂടുതൽ ചെയ്യുന്നത്. കാരണം ഇവന്തോ പിക്കപ്പ് ചെയ്താല് നമുക്കൊരു ഫിസിക്കൽ ലൊക്കേഷൻ ഉണ്ട്. ഇപ്പോ ഒരുപാട് ഓൺലൈൻ ഷോപ്സുകൾ ഉണ്ട്, ഫിസിക്കൽ ലൊക്കേഷൻസ് ഇല്ല. അപ്പൊ അതൊക്കെ ഒരു ഫിസിക്കൽ ലൊക്കേഷൻ വരെ ഒരു ട്രസ്റ്റ് പോയിന്റ് ആണെന്ന് പറയാം നമ്മളെ ഷോപ്പ്.
1: അതോടൊപ്പം തന്നെ ഈ സെയിം ഡേ ഡെലിവറി, അത് എത്ര നാൾ മുമ്പാണ്? സെയിം ഡേ കഴിഞ്ഞു
3: എന്താ പറയാ 10-15 മിനിറ്റ്സ് എങ്ങനെ ആക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ നമ്മള് ചെയ്യുന്നത് ഓൺ ഡിമാൻഡ് ആണെന്നുണ്ടെങ്കിൽ വിത്തിൻ വൺ അവർ, മാക്സിമം നോർമൽ ഡെലിവറീസ് വിത്തിൻ 2 hours ആണ് നമ്മളൊരു സ്റ്റാൻഡേർഡ്സ്. അതിനെ ഇനിയും ഖത്തറിൽ ഇപ്പോ എവിടെ എത്താനും 15-20 മിനിറ്റ്സ് മതി മാക്സിമം. അപ്പോ അതിന്റെ ഉള്ളിൽ ചെയ്യണം, അതിനുള്ള ഒരു സ്കെയിലബിൾ സസ്റ്റൈനബിൾ സൊല്യൂഷൻ ഉണ്ടാക്കണം എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ്.
1: ശരിക്കും ഇപ്പൊ ഓൺലൈൻ പ്രോഡക്റ്റുകളിൽ ഈ പറഞ്ഞ പോലെ ട്രസ്റ്റ് ഉണ്ട്, എല്ലാ തരത്തിലുള്ള നമ്മളെ വിശ്വസിക്കും. പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ട് ഇപ്പൊ എനിക്ക് പറഞ്ഞാൽ കുറച്ചും കൂടി ചോദ്യം സാറിനായിരിക്കും കണക്ട് ചെയ്യാം. അതായത് വന്ന് തൊട്ടറിഞ്ഞ് പാക്കറ്റ് പൊട്ടിച്ച് നോക്കി അങ്ങനെ വാങ്ങുന്ന ഒരു ഫീല് എന്തായാലും ഓൺലൈൻ പർച്ചേസിനുണ്ടാവും. അതില് 2013 ഇതിൽ ആക്റ്റീവ് ആണല്ലോ, അതില് ജനങ്ങളുടെ സ്വഭാവത്തിന്റെ രീതിയിലും വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോഴത്തേക്ക് ട്രെൻഡ് ഒക്കെ എങ്ങനെയാണ്?
3: അത് ഞാനിപ്പോ പറയുമ്പോ ആലോചിക്കുമ്പോ എനിക്ക് തോന്നുക, ഗാജറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഐഫോൺ എന്നുള്ള ഒരു പ്രൊഡക്റ്റ് എടുക്കാം, അത് ലാസ്റ്റ് 5-10 years വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. യു നോ വാട്ട് ടു എക്സ്പെക്ട്, ഒരു സാധനം തുറന്നിട്ട് എന്തായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും കാണാത്തൊരു സാധനം കാണില്ലല്ലോ. ഉള്ളിയും തക്കാളിയും പോലെ തന്നെ ആയി ഇപ്പത്തെ ഗാഡ്ജറ്റ്സും, എല്ലാവർക്കും അറിയാം എന്താ തുറന്നാ കാണാൻ പോകുന്നത്. അപ്പൊ അപ് ടു ലെവൽ അത് കുറഞ്ഞുകൊണ്ടേയിരുന്നു. പുതിയൊരു സാധനമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് സാംസങ്ങിന്റെ ഒരു ലേറ്റസ്റ്റ് ട്രൈഫോൾഡ് ഫോണ് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഓൺലൈൻ മേടിക്കൂല. അപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതുണ്ട്, ഇതുവരെ കണ്ടിട്ടും കൂടെ ഇല്ല. നീ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് ചിലപ്പോ തൊടാൻ പറ്റിയിട്ടുണ്ടാവണമെന്നില്ല. അപ്പൊ അത് മേടിക്കാൻ എന്തായാലും ഷോപ്പിൽ പോകണല്ലോ. അപ്പോ അത് സെർട്ടൻ കസ്റ്റമേഴ്സിന് ചിലപ്പോ ഐഫോണും അങ്ങനെ ആവാം, അവരൊരു ഡ്രീം സാധനമാണ് ഐഫോൺ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓബിയസ്ലി അവൻ ഓൺലൈൻ അത് മേടിക്കില്ല, അത് ഷോപ്പിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് മേടിക്കേണ്ടി വരും. അത് അത് ഡിപ്പെൻഡ്സ് ഓൺ ദ കസ്റ്റമർ. അതാണ് എപ്പോഴും ആ മിക്സ് ഉണ്ട്. ഇപ്പോ നിങ്ങൾക്ക് ഐഫോൺ ചിലപ്പോ ഓൺലൈൻ മേടിച്ചാൽ മതിയാവും, ചില കസ്റ്റമേഴ്സിന് അത് അവരൊരു ഡ്രീം ആയിരിക്കും, അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അത് കണ്ടിട്ട് അവിടെ പോയിട്ട് അത് അൺബോക്സിങ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. ഒമ്നി ചാനൽ എന്ന് പറയുമ്പോൾ ലൈക്ക് ഒരു സീംലെസ് എക്സ്പീരിയൻസ് ഫ്രം ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ടു ദാറ്റ് ഫിസിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് അതിന്റെ സീംലെസ്നെസ് എങ്ങനെ ബെറ്റർ ആക്കാന്നുള്ളതാണ്. അത് അതിലാണ് അലനീസ് ഇപ്പോ ട്രൈ ചെയ്തോണ്ടിരിക്കണതും അപ് ടു ലെവൽ ചെയ്തുകൊണ്ടിരിക്കണതും ഇപ്പൊ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കണതും അത് തന്നെയാണ്. അതിനി അടുത്ത സ്റ്റേജിലേക്ക് എങ്ങനെ കൊണ്ടുപോകാന്നുള്ളതാണ്.
1: സാർ പറഞ്ഞിപ്പോ രണ്ട് കാറ്റഗറി ഓഫ് ഫോണുകളെ സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു, രണ്ട് ബ്രാൻഡുകളെ. തീർച്ചയായിട്ടും ട്രെൻഡുകൾ അറിഞ്ഞ് വേണം നിങ്ങളും കൊടുക്കാനായിട്ട് അല്ലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലാൻഡിംഗ് പേജ് കാണുമ്പോൾ തന്നെ ആ ഒരു ട്രെൻഡ് സാധനങ്ങളൊക്കെ നിങ്ങളും അറിഞ്ഞിരിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് എങ്ങനെയാണ്, ഒരു ടീമുണ്ടോ? ഇത്രത്തെ ട്രെൻഡ് ഇതാണ്, ഇപ്പൊ ചെറിയ ഗാഡ്ജറ്റ് ഇപ്പൊ ഒരു ഇയർപോഡാണെങ്കിലും ശരി, സ്മാർട്ട് വാച്ച് ആണെങ്കിലും ശരി, അതിനൊക്കെ ഒരു ടീമുണ്ടോ? എങ്ങനെയാണ് അതിന്റെ പരിപാടികൾ?
3: അതിന് ഓബിയസ്ലി നമ്മളെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ടീം ഉണ്ട്. കുറെ നമുക്ക് മാർക്കറ്റിന് പൾസ് എന്ന് അറിയാൻ പറ്റും. എല്ലാ ബ്രാൻഡിന്റെയും റോഡ് മാപ്പ് ഓൾമോസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടാവും. ലൈക്ക് ഈ ഫോണിന്റെ ഐഫോൺ നെക്സ്റ്റ് ഫോൾഡ് വരാനുണ്ട്, അത് മോസ്റ്റ്ലി സെപ്റ്റംബറിൽ ലോഞ്ച് ചെയ്യും. ഇങ്ങനത്തെ ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ടാവും. പ്ലസ് നമ്മളെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സപ്ലയേഴ്സിന്റെ അടുത്ത് ഇൻഫർമേഷൻ കിട്ടും. പിന്നെ നല്ല സപ്ലൈ, അതാണ് നല്ല സപ്ലയേഴ്സ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരിതിനൊക്കെ നമ്മളെ അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ തരും. നമുക്ക് ഇങ്ങനത്തെ സാധനം വരാനുണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ലോഞ്ച് ഇവന്റ്സ് ഉണ്ടാവും, ചിലപ്പോ വേറെ രാജ്യങ്ങളിലായിരിക്കും, അവിടെ പോയിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊക്കെ സൗകര്യം ചെയ്തുതരും. അപ്പോ പല വഴിക്കും അത് നമ്മൾക്ക് എത്തും. ഇറ്റ് സംതിങ് വെരി യുണീക്ക്. നമ്മള് എക്സിബിഷൻസ് അറ്റൻഡ് ചെയ്യും ടീമായിട്ട്. ഇപ്പൊ ഞങ്ങള് പോവും, അല്ലെങ്കിൽ ടീമിൽ നിന്ന് ആരെങ്കിലും ഇപ്പൊ ദുബായിലാണെന്നുണ്ടെങ്കിൽ നമ്മള് 8-10 ആളുള്ള ടീം ജൈടെക്സ് ഉണ്ട് ദുബായില്. അപ്പോ അങ്ങനത്തെ എക്സിബിഷൻസ് അറ്റൻഡ് ചെയ്യും വേൾഡ് വൈഡ്. ഹോങ്കോങ്ങിലുണ്ടാവും, ജർമ്മനിയിലുണ്ട്, US CES എന്ന് പറഞ്ഞിട്ട് എക്സിബിഷൻ ഉണ്ട്, ജർമ്മനി ലീഫ, ഇങ്ങനത്തെ എക്സിബിഷൻസ് അറ്റൻഡ് ചെയ്യും. അവിടുന്നൊക്കെയാണ് ഈ മാർക്കറ്റ് പൾസ്. അടുത്തൊരു 2 ഇയേഴ്സിൽ എന്താണ് ഇനി മാർക്കറ്റിൽ വരാൻ പോണത് എന്നൊക്കെയുള്ള ഒരു വിഷയം നമുക്ക് കിട്ടുക. അപ്പൊ അതിന് അപ് ടു ലെവൽ നമ്മള് ഖത്തറിലായതുകൊണ്ട് നമുക്ക് സ്ലോ ആയിട്ട് മതി, പക്ഷേ ടൈം കിട്ടും. അപ്പൊ അതിന് പ്രിപ്പയർ ചെയ്യാം. അതിന്റെ എല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ ആണ്.
1: മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, പല ഔട്ട്ലെറ്റുകൾ പല ഭാഗങ്ങളിൽ കണ്ടു. ഇപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ബിസിനസ്? ഇപ്പൊ വത്തൻ പോലെയുള്ള ഒരു സ്ഥലം, അൽവത്തൻ പോലെയുള്ള ഒരു സ്ഥലം, ഒരേ ബിസിനസ് കുറേ പേര് തന്നെ ചെയ്യുന്നത്, അതിലിടയിൽ പലതും നിങ്ങൾ സ്റ്റാർട്ട് ലോൺ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ, അതിന്റെ ഒരു സൈക്കോളജി എന്താണ്?
3: അത് എല്ലാ ബിസിനസ്സിലും അപ് ടു ലെവൽ ഇതുണ്ട്. ഇപ്പൊ പർദ്ദ ഷോപ്പ് ഇവിടെ ഖത്തറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പർദ്ദ ഷോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അടുപ്പിച്ച് ഒരു 10 ഉണ്ടാവും. അത് ലെവൽ അത് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഇതുവരെ ഒരു നഷ്ടം വന്നിട്ടില്ല. അതിന്റെ റീസൺ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന് ചോയ്സ് കൂടുതലാണ്. അവർക്ക് ഒരു സ്ഥലത്ത് എത്തിയാൽ എല്ലാം കിട്ടും. ലൈക്ക് മൾട്ടിപ്പിൾ വെൻഡേഴ്സിന്റെ അടുത്ത് ബാർഗെയിൻ ചെയ്തിട്ട് പ്രൊഡക്റ്റ് കമ്പയർ ചെയ്തിട്ട് മേടിക്കാനുള്ള ഒരു സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണോണ്ട്. എന്താ പറയാ, ഇപ്പൊ ആമസോൺ ഫോർ എക്സാമ്പിൾ, ആമസോണിൽ എന്താ സംഭവിക്കുന്നത്, സെയിം വത്തൻ മോളിന്റെ ഒരു ഡിജിറ്റൽ വേർഷൻ ആണ് ആമസോൺ, അല്ലെങ്കിൽ ഇങ്ങനത്തെ മാർക്കറ്റ് പ്ലേസസ്. ഇബേയിൽ പോയത് കമ്പയർ ചെയ്യാം, ഒറ്റ സ്ഥലത്ത് എല്ലാം കമ്പയർ ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്നതിന് പകരം ഡിജിറ്റലി താഴെ തന്നെ അല്ലെങ്കിൽ സജഷൻസിൽ വരും. അതുപോലെ തന്നെയാണ് അൽവത്തൻ സെന്റർ പോലത്തെ സ്ഥലങ്ങളും. ഈ കസ്റ്റമേഴ്സിന് ഈസി ആക്കി കൊടുക്കാം, നമ്മളെ മോട്ടോനെ മേക്ക് ഇറ്റ് ഈസിയർ ഫോർ ദ കസ്റ്റമർ എന്നുള്ളതാണ്. ഏറ്റവും ഈസി ആക്കിട്ട് ഈ പറഞ്ഞ പോലത്തെ ചോയ്സ്, അൽവത്തന്റെ ചോയ്സ് അല്ലെങ്കിൽ ഈസിൽ തന്നെ കൊടുക്കാൻ പറ്റിയാൽ നമുക്ക് ഭാവിയിൽ അത് ചെയ്യണം എന്നുള്ളതാണ്. എല്ലാവർക്കും അവിടെ തന്നെ ഡിസിഷൻ ക്വിക്ക് ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റണം, ഈസി ആയിട്ട് ഡിസിഷൻ എടുക്കാൻ
1: പറ്റണം. ഇനി ഇനി ഈ കൊമേഴ്സ് രംഗത്ത് അല്ലെങ്കിൽ ട്രേഡിംഗ് രംഗത്ത് വരാൻ പോകുന്ന വലിയ മാറ്റം എന്തായിരിക്കും എന്നാണ് മോസിനി ഇപ്പൊ ഫോഴ്സ് ചെയ്യുന്നത്? കാരണം നിങ്ങളുടെ കമ്പനി തന്നെ അടുത്ത 5 വർഷത്തേക്ക് ഫോഴ്സ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്.
2: മോസ്റ്റ്ലി ഇനിയിപ്പോ AI ഏജൻസ് തന്നെയാണ്. അപ്പോ ChatGPT-യില് ഇപ്പോ ആൾറെഡി AI ഏജൻസി യൂസ് ചെയ്തിട്ട് തന്നെ ആളുകൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ ആയി തുടങ്ങി. അപ്പൊ ഇപ്പൊ നമ്മളെ വെബ്സൈറ്റ് പോർട്ടലിൽ വന്നിട്ടാണ് കസ്റ്റമേഴ്സ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. അതിനും പകരം ചാറ്റ് ഏജൻസിനെ യൂസ് ചെയ്തിട്ട് തന്നെ, ഇപ്പൊ എക്സാമ്പിൾ പറയണെന്നുള്ള ഒരു കുറി ജസ്റ്റ് ചെയ്യാം, എനിക്ക് ബെസ്റ്റ് ഐഫോൺ വേണം, ബെസ്റ്റ് സെല്ലേഴ്സ്. അപ്പോ കുറച്ച് കോമ്പറ്റീറ്റേഴ്സിനെ കാണിക്കും, നമ്മളെ കാണിക്കും, അവരെ ബെസ്റ്റ് ക്വാളിറ്റീസ് ആളുകൾക്ക് ചോദിക്കാൻ പറ്റും. ഓക്കെ, ഇഫ് ഐ പ്രിഫർ അലനീസ് എന്താണ് അവര് തരുന്ന ഒരു സൊല്യൂഷൻസ്. അപ്പം അത് കസ്റ്റമേഴ്സിൽ ഡയറക്ട്ലി ഇങ്ങനെ പോർട്ടല് അവരെന്നെ കയറി എല്ലാം അന്വേഷിച്ച് പിടിച്ച് നിൽക്കുന്നതിന് പകരം ഈ ഒരുപാട് സോഴ്സസ് ഗ്യാദർ ചെയ്തിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഈ ഏജൻസിനെ കൊടുക്കും. അത് ത്രൂ തന്നെ ബൈ വോയിസോ ബൈ ചാറ്റോ കസ്റ്റമേഴ്സിന് ഡയറക്ട്ലി ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോ ഇപ്പൊ ചാറ്റ് ജിപിടി തന്നെ ആൾറെഡി APIs ഒക്കെ പ്രൊവൈഡ് ചെയ്ത് തുടങ്ങി. അതായത് നമ്മളെ പോർട്ടലിൽ അവരെ പോർട്ടലിന് ചാറ്റ് പോർട്ടലിനായിട്ട് ഇന്റിഗ്രേറ്റ് ചെയ്യാനുള്ള. അപ്പോ വൺസ് അത് ഇന്റിഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് റീജിയൻസിൽ അത് റോൾ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഖത്തറിലെത്തിയിട്ടില്ല. അപ്പൊ വൺസ് ഖത്തറിലെത്തി കഴിഞ്ഞാൽ ആളുകൾക്ക് നമ്മളെ പോർട്ടലും ആക്സസ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. അപ്പോ അതിൽ കയറുക, പിന്നെ പ്രൊഡക്ട്സ് നോക്കുക.
3: ഫ്യൂച്ചർ അല്ല, പ്രസന്റ് ആണ്. ലൈക്ക് ടെക്നിക്കലി ഇപ്പൊ പോസിബിൾ ആണ്, അത് ഇനി ആൾക്കാർ യൂസ് ചെയ്യാനുള്ള ഒരു സമയം ടൈമാണ് ഇനി അടുത്തൊരു 3 to 5 years എന്ന് പറയുന്നത്. അതിന് മീഡിയം എന്താന്നുള്ളത് ചിലപ്പോ ഐപാഡിലാണോ അല്ലെങ്കിൽ മൊബൈലിലാണോ എന്നുള്ളത് ഉള്ള ക്വസ്റ്റ്യൻ ഉള്ളു. ചിലപ്പോ അത് വെർച്വൽ റിയാലിറ്റി അല്ലെങ്കിൽ ഒരു മെറ്റന്റെ ഗ്ലാസ് പോലത്തെ എന്തെങ്കിലും ഉണ്ടാവും, അതിന്റെ വോയിസ് ഓൺ ആക്കുക, എനിക്ക് 1 kilo തക്കാളി ഒന്ന് ഡെലിവറി ചെയ്യിപ്പിക്കോ എന്നുള്ള ഇതേ ലാഭത്തോടു കൂടി ചോദിച്ചാൽ അത് ഇവിടെ അടുത്തുനിന്ന് വിത്തിൻ 5 minutes കിട്ടണമെന്നുള്ളൂ. പെട്ടെന്ന് കൊണ്ടിട്ടോ, അതിനോട് ആ ഏജന്റ് ആണല്ലോ, ആ ഏജന്റിനോട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെക്ക്ഔട്ട് ചെയ്ത് ബാക്കിയെല്ലാം ചെയ്തിട്ട് വീട്ടിലെ സാധനം ഡെലിവറി ഡോറിൽ എത്തുന്ന ഒരു സൊല്യൂഷൻസ് ഇപ്പൊ ഓൾറെഡി ഈ പറഞ്ഞ പോലെ ടെസ്റ്റിംഗിലും അവൈലബിളും ആണ്. ഇനി അഡാപ്ഷൻ ആണ്, അതോ ഓരോരുത്തര് നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ എത്താനുള്ള ഒരു ടൈം മാത്രമാണ് ഇനിയുള്ള ടൈം എന്നുള്ളൂ.
1: ഹാഷിദ് സാറിനോട് എനിക്ക് ചോദിക്കാനുള്ള കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ കൂടി ഉണ്ട്. ഒന്ന്, ഫാദർ ആയിട്ട് തുടങ്ങിയതാണ്, ആ ഒരു പാരമ്പര്യത്തിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തുക.
3: എക്സാക്ട്ലി ഇവിടെ വന്ന ഡേറ്റ് ലൈക്ക് മോർ ദാൻ 40-50 years ആയിട്ടുണ്ടാവും. ഇപ്പോ ഖത്തറില് ഇവിടെ കേബിൾ ആൻഡ് വയർലെസ് എന്നുള്ള കമ്പനിയിൽ വർക്ക് ചെയ്ത് ഇപ്പൊ അങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിരുന്നു. അതിന്റെ കൂടെ മൊബൈൽ ഫോണിന്റെ ഇൻസ്റ്റാളേഷൻ ചെയ്തിരുന്നു കാറില്. അതിനുശേഷമാണ് അലനീസ് സ്റ്റാർട്ട് ചെയ്യണതും. അങ്ങനത്തെ ഒരു ഓണ്ടർപ്രണർഷിപ്പിൽ ഫുള്ളായിട്ട് ഇറങ്ങുന്നത് 1992 അലനീസ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം. ഇതേ ഫീൽഡ് തന്നെ നമ്മള് വലിയൊരു ഡൈവേഴ്സിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല, ഏകദേശം ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് നാട്ടില് വേറെ ബിസിനസ്സസ് ഒക്കെ ഉണ്ട്. ഇറാൻ നേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അങ്ങനെ കുറച്ച് റിയൽ എസ്റ്റേറ്റ് അതൊക്കെ ഉണ്ട്. പക്ഷെ ഇൻ ടേംസ് ഓഫ് റവന്യൂ ജനറേറ്റിംഗ് ലാർജ് സ്കെയിൽ ബിസിനസ് അലനീസ് തന്നെയാണ്. നമ്മള് ആസ് എ ഫാമിലി ഈ ബിസിനസ് തന്നെ ഉള്ളു.
1: ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരുന്ന സമയത്ത് ഫാമിലിയിൽ നിന്ന് എടുക്കുന്ന അഡ്വൈസസ് ഒക്കെ എങ്ങനെയാണ്?
3: എനി ഗിവൻ പോയിന്റ് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അളിയന്മാരുണ്ട്, ഉപ്പ ഉണ്ടായിരുന്നു, ഉപ്പ ഓൾമോസ്റ്റ് റിട്ടയർഡ് എന്ന് പറയാം. ഒരു ബിസിനസ് വരുമ്പോ തന്നെ ഇപ്പൊ ഓൾമോസ്റ്റ് റിട്ടയർഡ് ആണ്. ഞാൻ അഡ്വൈസ് ചെയ്യാന് അൽഹംദുലില്ലാ ലൈക്ക് കൂടെ ആൾക്കാരുണ്ടായിട്ടുണ്ട്. അവരൊക്കെ ഒരു കോർപ്പറേറ്റ് കൾച്ചർ അല്ലെങ്കിൽ അങ്ങനത്തെ എക്സ്പോഷർ കിട്ടിയ ആൾക്കാരാണ്. ഇൻ വൺ വേ അത് ലൈക് റീറ്റെയിൽ ആവണമെന്നില്ല, പക്ഷെ ഒരു സ്കെയിലബിൾ സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് പഠിപ്പിക്കുന്നതും അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള എക്സ്പോഷർ തരുന്നത് അവരാണ്. ഇപ്പോ നമ്മൾ ട്രൈ ചെയ്യണതും എങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് ഒരു മൊബൈൽ ഷോപ്പിൽ നിന്ന് അതിന്റെ ഒരു സ്കെയിലബിൾ റിപ്പീറ്റബിൾ ഒരു ആസ്പെക്ടിനെ എങ്ങനെ ബിസിനസ് റൺ ചെയ്യണമെന്നുള്ളത് അവരാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നത്. എനി ഗിവൻ പോയിന്റ് ഓഫ് ടൈം നമുക്ക് ആൾക്കാരുണ്ടായിട്ടുണ്ട് അഡ്വൈസ് ചെയ്യാൻ. അൽഹംദുലില്ലാ നമ്മൾ തന്നെയാണ് റൺ ചെയ്യുന്നത്, ഞാനും അനിയനും ഉണ്ട്. അപ്പൊ ഇതുവരെ ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ
1: ടീമുണ്ട്,
3: നല്ലൊരു ടീം ഓബിയസ്ലി എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഉപ്പാക്കാണെന്നുണ്ടെങ്കിലും കൂടെ ഒരു ടീമില്ലാതെ ഒരിക്കലും റൺ ചെയ്യാൻ പറ്റില്ലല്ലോ. എനി പോയിന്റ് നമുക്ക് അതും വലിയൊരു അനുഗ്രഹമാണ്. ഈ പറഞ്ഞ പോലെ അക്രോസ് 35 years ആരെങ്കിലും ഒക്കെ ആയിട്ട് നമ്മളെ കൂടെ ഉണ്ട്, 35 years ആയിട്ടും കൂടെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ അപ്പൊ മുസ്ലിനൊക്കെ ഈ പറഞ്ഞ പോലെ ITയിൽ വന്ന് നമ്മളെ കൂടെ തന്നെ ഗ്രോ ചെയ്യാണ്. അതിനും അതിനൊരു എൻജൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും നമ്മളോട് നമുക്ക് പറയാനുള്ളത്ര ഉള്ളൂ, നമ്മളെ നമ്മളെ കൂടെ ഗ്രോ ചെയ്യണം, അല്ലെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പൊ വിത്തിൻ ഫാമിലി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും പുറത്തുള്ളവരാണെന്നുണ്ടെങ്കിലും നമ്മള് ഇപ്പുറത്തിരിക്കണുണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ നമ്മളെ കൂടെ ഗ്രോ, നമ്മളെ സപ്ലയേഴ്സ് ആണെന്നുണ്ടെങ്കിലും കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിലും ആരായാലും അതിന്റെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും കിട്ടണം.
1: മോഹസിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്, ശരിക്കും സാധാരണ എല്ലാ അഭിമുഖത്തിലും ഞാൻ ഈ ചെയറിലിരിക്കുന്ന ആളോട് അല്ലെങ്കിൽ ഈ പദവിയിലിരിക്കുന്ന ആളോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഒരു 5 years കഴിയുമ്പോ അല്ലദീസ് എങ്ങനെയായി കാണണമെന്നാണ് മോഹസിൻ ആഗ്രഹിക്കുന്നത്?
2: വലിയൊരു പ്രശ്നമില്ല. എങ്കിൽ ഞാന് നമ്മളിവിടെ ഇപ്പൊ ഈ പ്രൊഡക്റ്റ് കാറ്റഗറി എക്സ്പെൻഷൻസും കാര്യങ്ങളൊക്കെ പറയുമ്പോ ഖത്തറില് എന്താ പറയാ ഇലക്ട്രോണിക്സ് അങ്ങനത്തെ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാല് അലൈനസ് കേൾക്കണം. ഇപ്പോഴും നമ്മളിപ്പോ ഈ ഇന്റർവ്യൂ നിൽക്കുന്നതിന് മുന്നേ നമ്മള് ഇപ്പോ കുറച്ച് ആളുകളെ ഒക്കെ ചെന്ന് കണ്ടു. അപ്പോഴും എല്ലാരും നെഗറ്റീവ്ലി എടുക്കുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മള് ബ്രാൻഡിനെ കുറിച്ചിട്ട് ചോദിക്കുമ്പോ ആരെങ്കിലും ആ ബ്രാൻഡ് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നെഗറ്റീവ് തോട്ട്സ് ആണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് തോട്ട്സ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരാളെ കാണുക, പിന്നെ ആൾക്ക് നമ്മൾ ബ്രാൻഡ് അറിയില്ല എന്ന് പറഞ്ഞാൽ ഇനി ഇനിയും ഗ്രോ ചെയ്യാനുണ്ട്, അങ്ങനത്തെ ഒരു സംഭവം. അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് അലനീസ് എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥാപനമാവണം. അത് ഇലക്ട്രോണിക്സ് എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, നമ്മളെ സംബന്ധിച്ചിട്ട് എന്ത് പ്രൊഡക്റ്റ് ആയാലും അത് അലനീസിൽ ഉണ്ടാവും എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ ആവണം എന്നുള്ളത്. അതിലേക്കാണ് നമ്മൾ എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: ഉടനെ തന്നെ അത് സാധിക്കട്ടെ, എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. രണ്ടു പേർ
3: താങ്ക് യു,
1: ഒരുപാട് സന്തോഷം. കുടുംബത്തോട് പ്രത്യേകിച്ച് അന്വേഷണമൊക്കെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.

0: 101.7 FM.
1: Qatar's happiness frequency.
0: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol safety 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻ ടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets, and department stores where the world comes to shop. Just

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets, and department stores where the world comes to shop.
5: Just feel like you're home.
6: Marza Group presents Suno, Booth 140.
7: Presented by
8: Marza Hypermarket. Be fresh, be you.
7: Supported by
8: Signature by Marza and Sky Digital.
6: Elevating brands in the digital sky.
9: കേരളം കണ്ട ഏറ്റവും ജനകീയമായ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് സംസ്ഥാനത്തിൻ്റെ 13-ാമത് മുഖ്യമന്ത്രിയായി ശ്രീ വി ഡി സതീശൻ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു.
10: തീർച്ചയായിട്ടും അതിനുശേഷം പി കെ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹമാണ് രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്തത്. രമേശ് ചെന്നിത്തല 3-ാമതും സത്യപ്രതിജ്ഞ ചെയ്തു. സണ്ണി ജോസഫ്, കെ മുരളീധരൻ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, സി പി ജോൺ, എ പി അനിൽകുമാർ, എൻ ഷംസുദ്ദീൻ, പി സി വിഷ്ണുനാഥ്, റോജി എം ജോൺ, ബിന്ദു കൃഷ്ണ, എം ലിജു, കെ എം ഷാജി, പി കെ ബഷീർ, വി ഇ അബ്ദുൾ ഗഫൂർ, ടി സിദ്ദി, കെ എ തുളസി, ഒ ജെ ജനീഷ് എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു.
9: ഇനി കേരളത്തെ നയിക്കാൻ പോകുന്നവർ മേൽപ്പറഞ്ഞ പേരുകളാണ് വിവിധ വകുപ്പുകളിലായി. ഇവരായിരിക്കും നമ്മുടെ മന്ത്രിമാരായി ഇനി എത്താനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും ജനകീയമായ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തെ പോലെയുള്ളവരുടെയൊക്കെ സാന്നിധ്യം കൊണ്ടും അതുപോലെ തന്നെ എന്താ പറയുന്ന പ്രൗഢഗംഭീരമായ ഒരു സദസ് കൊണ്ടും വേദി കൊണ്ടും ചടങ്ങുകൊണ്ടും സത്യപ്രതിജ്ഞാ ചടങ്ങിനെ ജനകീയമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. നമ്മുടെയൊക്കെ നാടിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം ഇതൊക്കെയാണ്.
10: എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്ന ഒരു സൗന്ദര്യം,
9: ഒരു ഭയങ്കര സൗന്ദര്യം ാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അവിടെ എല്ലാവർക്കും ഒരു മാറ്റങ്ങളോ വ്യത്യസ്തമായ ഓക്കെ ഇനി
10: ഇതിനുശേഷം
9: പല കാരണങ്ങളും സംഭവിച്ചേക്കാം. പക്ഷെ എന്നാലും ഇന്നത്തെ ഒരു ചടങ്ങിന്റെ ഒരു ജനകീയ സ്വഭാവവും ഒരു സൗന്ദര്യവും ഒക്കെ ഒരു മലയാളി എന്ന രീതിയില് നമ്മളിവിടെയൊക്കെ ഇരുന്ന് കാണുമ്പോൾ ഭയങ്കര ആഘോഷമാവുകയും അവിടെ ഒന്ന് പങ്കെടുക്കാനോ അവിടെ ഒന്ന് പോയി നിൽക്കാനോ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമാണുള്ളത്. എന്തായാലും തീർച്ചയായിട്ടും ഏകദേശം 2 മാസക്കാലമായിട്ട് നമ്മളും സുനോ ബൂത്ത് 140 ഈ അപ്ഡേറ്റുകളെല്ലാം തന്നിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ സുനോ ബൂത്ത് 140 സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇതിന് കട്ടയ്ക്ക് കൂടെ നിന്ന സുനോ ബൂത്തിനെയും വിജയിപ്പിച്ച
10: തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അതോടൊപ്പം നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത മർസ ഗ്രൂപ്പിനും
9: അതുപോലെ തന്നെ സിഗ്നേച്ചർ ബൈ മർസ അതോടൊപ്പം തന്നെ സ്കൈ ഡിജിറ്റൽ ഇവർക്കൊക്കെ ഞങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദിയും ഒക്കെ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഒരിക്കൽ കൂടി നിങ്ങളാണ് ഇതിനെ വിജയിപ്പിച്ചത്.
10: അതെ തീർച്ചയായിട്ടും.
9: അതിന് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഓൺഎയറിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അനുമതി നൽകിയ മന്ത്രാലയങ്ങൾക്കും അധികാരികൾക്കും ഒക്കെ ഞങ്ങളുടെ പ്രത്യേക സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിക്കുകയാണ് കേട്ടോ.
10: ഓക്കെ, അപ്പൊ ആ ഒരു നന്ദി കൂടി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി ഞങ്ങൾ പതുക്കെ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പൊ എന്നാലും പുതു പ്രതീക്ഷയിലാണ് കേരളം ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകുന്നത്. എല്ലാവിധ ആശംസകളും നമ്മളുടെ ഭാഗത്തു നിന്നും അറിയിക്കുന്നു. ഒരു വിശ്വസ് കൂടി ഉണ്ടാ പുണ്യ, കുറച്ച് സമയം മുമ്പ് എത്തിയതാണ്. പ്രിയ കൂട്ടുകാരൻ വിജയനും ഹിതയ്ക്കും 23-ാമത്തെ വിവാഹ വാർഷികത്തിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ.

0: 91.7 FM. 91.7 FM.
1: Kathos Happiness Frequency.
2: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
6: Hello, Namaskaram. I'm Akhila Anand.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
1: Apple Podcast
2: and
1: Google Podcast. Action.
3: Mone Dinesha. Adi Mohamana. Adi Moham.
4: Horror. Tanikki Pogan. Anuvada Illa.
1: Or drama.
5: Ente Kudumbam. Ente Swargaraj.
1: Ishta genre edanengilum. Ivide. To get ready. Radio Suno Cinematic Universe. Matinee Mashup. Nyayar Mudal Vyadam Vare. Uchakki 2 Mani Mudal.
6: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
7: Malabar Gold and Diamonds. The responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: கதாஸ் ஹாப்பினஸ் ஃப்ரீக்வன்சி
1: கேட்டு கேட்டு கூட்டு கூடாம்.
0: This is home delivery only on Radio Suno 91.7 FM. Suno updates.
2: Suno updates leke swagatham. Updateugalumai Nisa. ഗൾഫ് രാജ്യങ്ങളുടെ സ്വപ്ന പദ്ധതിയായ GCC റെയിൽവേ ശൃംഖലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. മേഖലയിലെ ഗതാഗത മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ബൃഹത് പദ്ധതി നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. അന്താരാഷ്ട്ര മ്യൂസിയം ദിനത്തോട് അനുബന്ധിച്ച് ഇന്ന് രാജ്യത്തെ വിവിധ മ്യൂസിയങ്ങളിൽ പൊതുജനങ്ങൾക്ക് സൌജന്യമായി പ്രവേശിക്കാം. ഖത്തർ നാഷണൽ മ്യൂസിയം, മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട്, 321 ഖത്തർ ഒളിമ്പിക് ആൻഡ് സ്പോർട്സ് മ്യൂസിയം, മതാഫ് അറബ് മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട് തുടങ്ങിയ മ്യൂസിയങ്ങളിലാണ് സൌജന്യ പ്രവേശനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തെ കാർഷിക സീസൺ അവസാനിക്കുന്നു. അൽകൂർ, അൽ തക്കീര, അൽ ഷെഹാനിയ, അൽവക്ര, അൽ ഷമാൽ മാർക്കറ്റുകളുടെ അവസാന പ്രവർത്തന ദിനം മെയ് 23 ആയിരിക്കും. IPL ഇന്ന് ഒരു മത്സരം. ചെന്നൈ ഹൈദരാബാദിനെ നേരിടും. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്.
0: Weather report.

ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM ലക്ഷ്മിയാണ് കൂടെയുള്ളത്. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് തൂക്കി ചുവന്ന കരങ്ങളോടെ പാട്ടൊക്കെ കേട്ടിങ്ങനെ തിരിച്ചു വരുമ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്കും തൂക്കാൻ പറ്റട്ടെ, അടിപൊളിയാവട്ടെ, മൺഡേ മോർണിംഗ് ഫ്രഷ് ആയിട്ട് സൂപ്പറായിട്ട് തുടങ്ങാനായിട്ട് പറ്റട്ടെ. കുറച്ച് മുൻപ് ഞാനിങ്ങനെ പറഞ്ഞു വിടായിരുന്നു ഇവിടുന്ന് അപ്പുണ്ണി നിസേനയും. അപ്പോൾ കുറച്ചധികം ആൾക്കാർ ഗുഡ് മോർണിംഗ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പാവങ്ങൾക്ക് അത് വായിക്കാൻ പോലും ഞാൻ സമയം കൊടുത്തില്ല. അതിനിടയിൽ ചായ കുടിക്കാൻ ഞാനും വരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞു മനാഫിന്റെ ഒക്കെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അടിപൊളി. ഈ പറഞ്ഞ പോലെ ഇപ്പൊ എല്ലായിടത്തും ചെല്ലുമ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, ചായയുടെ അന്നത്തെ ദിവസം ഞങ്ങൾ വരട്ടെ നിങ്ങളുടെ കൂടെ ചായ കുടിക്കാൻ ആയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് നേരിട്ട് എന്നോട് ചോദിച്ചു. ഐ വാസ് റിയലി ഹാപ്പി. സോ എന്തായാലും സോൾട്ട് മാംഗോ ട്രീയിൽ വെച്ച് ഞങ്ങൾ ഇന്റർനാഷണൽ ടീ ഡേ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് ചായ കുടിക്കാം കേട്ടോ അവിടുന്ന്. ഇന്ന് എന്തായാലും മോർണിംഗ് ടീ ഒക്കെ കുടിച്ച് ആ ഒരു ഒരു മോർണിംഗ് ഫ്രഷ്നെസ്സിൽ തന്നെ നിങ്ങൾ ഇറങ്ങിന്ന് വിശ്വസിക്കുന്നു. ഞാനും നല്ല അടിപൊളി കോഫിയൊക്കെ കുടിച്ചു, അതിന്റെ കൂട്ടത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളോട് പറയാനായിട്ടുണ്ട്. ചെറിയ ചെറിയ ബിസിനസ്സിന്റെ കാര്യം, അതിനോടൊപ്പം തന്നെ അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഇനിഷ്യേറ്റീവ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു കാര്യങ്ങൾ ചെയ്തതിന് ശേഷം കിട്ടുന്ന ഒരു ഒരു സന്തോഷം, ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ആൻഡ് അതിനോടൊപ്പം തന്നെ മറ്റ് ചില പുതിയ ഇനിഷ്യേറ്റീവ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ പറയാനായിട്ട് നമ്മളോടൊപ്പം ഒരുപാട് പേര് ജോയിൻ ചെയ്യും. സോ അതൊക്കെ കേൾക്കാനും അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ കത്തന്റെ എല്ലാ അപ്ഡേറ്റുകൾ അറിയാനും ഒക്കെ ആയിട്ട് കേട്ടോണ്ടിരിക്കുക കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. അഷ്ടമിയാണ് കൂടെയുള്ളത്. ഇനി ഒരു 3 മണിക്കൂർ മക്കളെ എവിടെയും പോകണ്ട, ഇവിടെ എന്റെ കൂടെ തന്നെ ഈ ഒരു ഡ്രൈവിൽ കേട്ട് കേട്ട് കൂട്ടുകൂടി മുന്നോട്ടേക്ക് പോകാം. നമുക്കൊരു ബ്യൂട്ടിഫുൾ ഹിന്ദി സോങ് കേട്ടാലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു പാട്ട്. എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ഫീലാണ്. സോ ഈ ഒരു പാട്ടൊക്കെ കേട്ടിരുന്നോളൂ, ബാക്കി പാട്ടുകൾ ഓൺ ദ വേ ആണ്. നിങ്ങൾക്ക് ഏത് പാട്ട് വേണമെന്നും കൂടി മെസ്സേജ് അയക്കാം 5000997ലേക്ക്. പാട്ട് മാത്രമല്ല മോർണിംഗിലുള്ള മെസ്സേജസ് പോകുന്നോട്ടെ. രാവിലെ എന്താണ് കഴിച്ചത്, രാവിലെ ഇങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്, ഇപ്പം എവിടെ നിന്നാണ് എന്നെ കേൾക്കുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ 5000997ലേക്ക്.

0: 5 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ഹായ്, ഞാൻ ധർമ്മജൻ ബോൾഗാട്ടി.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ 91.7 FM. കേട്ടുക.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10:21 ഹോം ഡെലിവറി വിശേഷങ്ങളുമായി നിങ്ങളുടെ കൂടെയുള്ളത് അഷ്ടമിയാണ്. വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗുഡ് മോർണിംഗ് സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ആമീൻ്റെ മെസ്സേജുണ്ട്. ഗഫർ ഓർ ജഫർ ദ ഹായ് പറഞ്ഞിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ മുഹസിൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, ഗുഡ് മോർണിംഗ് പ്ലീസ് പ്ലേ ദിസ് സോങ് എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഞാൻ പ്ലേ ചെയ്യാൻ നോക്കാം കേട്ടോ. റിയാസിൻ്റെ ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്, ഗുഡ് മോർണിംഗ്, ഈ ഒരു പാട്ട് പ്ലേ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് ഡെഡിക്കേഷൻ. ഓഹോ, ഡെഡിക്കേറ്റഡ് ബൈ സന. ഓക്കെ, ഫൈൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പാട്ട് ഞാൻ സനയ്ക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്യുകയാണ്. ബ്യൂട്ടിഫുൾ സോങ് ആണ്.

0: ബാക്കി എന്തായാലും നിങ്ങളുടെ മനസ്സിൽ തന്നെ വരുന്നുണ്ടാവും വരികൾ. പക്ഷെ ആ ഒരു വരികൾ അങ്ങനെ വെച്ചോ, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഒരുമിച്ച് പാടുന്നതായിരിക്കും. ഗുഡ് മോർണിംഗ് രാജേഷ് ചേട്ട, എന്തിന്റെ വിശേഷം? മഹാ കിച്ചൻ ഡീലേഴ്സ് അയ്യോ സമീർ അല്ലേ, ഏ ഷമീർ, ഓക്കെ ഷമീർ, എന്നുണ്ട് വിശേഷം, സുഖാണോ? ഗുഡ് മോർണിംഗ് അഷ്ടു എന്നൊക്കെ പറഞ്ഞ അടുത്ത് മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. ജ്യോതി പാസ്, യെസ് യെസ്, ഹായ് ഹായ് ഹായ്. അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് തന്നെയാണ് ഞാൻ വീണ്ടും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നത്.
1: ഇന്റർനാഷണൽ ടീനേജ് സ്പെഷ്യൽ ടീ ടോക്സ് ബ്രോട്ട് ടു യു ബൈ നല്ല നാടൻ ഫുഡും ആംബിയൻസും, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി. സോൾട്ട് മാംഗോ ട്രീ റെസ്റ്റോറന്റ് മധുർ കദീം. കോൾ 5164800.
0: അപ്പോൾ സോൾട്ട് മാംഗോ ട്രീയിൽ നമ്മൾ ഈ ഒരു ഇന്റർനാഷണൽ ടീ ഡേ ആഘോഷിക്കാനായിട്ട് പോകുമ്പോൾ ഈ ഒരു വ്യാഴാഴ്ച, അതായത് 21st നമുക്ക് ഒരുമിച്ച് ആഘോഷിച്ചാലോ? അപ്പോൾ നിങ്ങൾ പറയൂ, നിങ്ങളുടെ കൂടെ ഏതൊരു സമയത്തുമേ വാടാ ചായ കുടിക്കാൻ പോവാം എന്ന് പറയുമ്പോൾ ഇറങ്ങിത്തിരിക്കുന്ന ഒരാളുണ്ടാവുമല്ലോ, അതാരാണത്? അതിപ്പം ഫ്രണ്ടായിരിക്കാം, വൈഫായിരിക്കാം, ഹസ്ബൻഡായിരിക്കാം, മക്കളായിരിക്കാം, നേരെ തിരിച്ച് അച്ഛനോ അമ്മയോ ആരോ ആയിക്കോട്ടെ, ആ ഒരു ആൾ ആരാണ്? വാ ചായ കുടിക്കാൻ പോകാം എന്ന് പറയുമ്പോൾ കൂടെ ഒന്നും ചോദിക്കൂല, എവിടേക്കാന്ന് പോലും ചോദിക്കൂല, ആ ശരി വാപ്പുവാം എന്ന് മാത്രം പറയുന്ന ഒരാൾ. വേഗം മെസ്സേജ് അയക്കണേ 5000917. ഡോൺ ബോസ്കോ, എന്നാ ഉണ്ട്? വൈഫായിട്ട് ജൂലിയറ്റുമായിട്ടൊരു ചായക്ക് പോയിട്ടുണ്ടായിരുന്നോ? ഗുഡ് മോർണിംഗ് അഷ്ടമി ചേച്ചി എന്ന് പറഞ്ഞ് സെയ്തിന്റെ മെസ്സേജ് വന്നിരിക്കുകയാണല്ലോ. സെയ്തേ, ഗുഡ് മോർണിംഗ്, എന്നാ ഉണ്ട് വിശേഷം മോനെ, സുഖമായിട്ടിരിക്കുന്നു. ഹാരൂൺ, ഹാരൂൺ ഭയങ്കര എന്താണ്, ഓക്കെ അഷ്ടമിയാണ് കൂടെയുള്ളത്, സ്പഷ്ടമാണ് സംഭാഷണം, ഇഷ്ടമാണ് കേൾക്കാൻ, നഷ്ടമാണ് കേട്ടില്ലെങ്കിൽ. റേഡിയോ സുനോ 91.7 കഷ്ടമാണ് സമയം കണ്ടെത്താൻ, എങ്കിലും കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഹോം ഡെലിവറി എൻ്റെ ഹാരൂണേ, എൻ്റെ ഇന്നത്തെ ദിവസം, എൻ്റെ ഇന്നത്തെ ദിവസം ടോട്ടലി ടോട്ടലി ഹാപ്പി ഹാപ്പി ബിക്കോസ് ഓഫ് യുവർ മെസ്സേജ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പാട്ട് ഹാരൂൺ റഷീദിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇത്രയും നല്ലൊരു മെസ്സേജൊക്കെ അതും ടൈപ്പ് ചെയ്ത് സെറ്റാക്കി ഒരു പോസ്റ്റർ പോലെയൊക്കെ എനിക്ക് അയച്ചേക്കുന്നത്. അടിപൊളി അടിപൊളി അടിപൊളി അടിപൊളി.

ഇന്നലെ രാത്രി ഒരു മണിക്ക് വക്രയിൽ നിന്നും തുമാമ ഞാൻ വിളിച്ചപ്പോൾ വന്ന എന്റെ ചങ്ക് ആരിഫ് രാത്രി ഒരു മണി ആ ഒരു സമയത്ത് ഒരു സെൽഫി കൂടി അയച്ചു തന്നിരിക്കുകയാണ്. അപ്പൊ ഇത് അയച്ച ഇതന്ന് ആരിഫും ആരിഫിന്റെ ഫ്രണ്ട് റയാനാണ് എനിക്ക് ഇത് അയച്ചു തന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പാട്ട് നിങ്ങൾക്കും കൂടി ഞാൻ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on
1: Uridu TV channel number 911
3: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas's gold and diamond jewelry purchase team bol save cheyam 40% on making charges. E offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് തന്നെയാണ് പ്ലേ ചെയ്തത്. ഈ ഒരു പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ നേരത്തെ ഒരാളുടെ ആ ഒരു റിക്വസ്റ്റ് ഞാൻ എന്തായാലും കറക്റ്റായിട്ട് പാലിച്ചു എന്ന് വിശ്വസിക്കുന്നു. അതിനോടൊപ്പം തന്നെ മറ്റ് മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹാ സൂപ്പറായിട്ട് അടിപൊളി ചായ കുടിക്കാൻ തൊമ്മിയുടെ ഒപ്പന അങ്ങ് എനിക്ക് തോന്നുന്നു മദീനത്ത് ഖലീഫയിലാണെന്ന് തോന്നുന്നു അല്ലേ, ഈ കട വരുന്ന അവിടെയല്ലേ ആണെന്നാണ് എൻ്റെ വിശ്വാസം. സായി കൃഷ്ണൻ ഗുഡ് മോർണിംഗ്, എന്നാ ഉണ്ട് വിശേഷം. അടുത്ത ഡോണ്ട് മെസ്സേജാണ്, ഞാൻ ചായ കുടിക്കുമ്പോൾ ഓള് ഐസ്ക്രീം മുണുങ്ങും, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ശരിയാ, ചില ആൾക്കാർക്ക് ചായയും കോഫിയൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അവർ നമ്മളെ കൊണ്ടിരുത്തിയിട്ട് ചായയും കോഫിയും ഒരു രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു റിയാലിൻ്റെ ഒരു ചായ മേടിച്ചു കൊടുക്കാന്ന് വെച്ചാൽ സമ്മതിക്കൂല. പൈസ അതിലും കൂടുതൽ പൊട്ടുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ അടുത്തൊരു സാധനം ഒരു ഷേക്കൊക്കെ ഓർഡർ ചെയ്ത് കളയുക. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അതിനിടയിൽ ഇവിടെ ചിലരൊക്കെ മറ്റ് ചില സോങ്സ് ഒക്കെ എനിക്ക് പ്ലേ ചെയ്ത് തരുമോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്.

ഈ ഒരു പാട്ട് ചാർലിയിലെ പാട്ട് എന്തായാലും വരുന്നുണ്ട്, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യൂ കേട്ടോ. പക്ഷെ ഇതിനിടയിൽ ബാക്കിയുള്ള ആൾക്കാരുടെയൊക്കെ മെസ്സേജിലേക്കൊക്കെ ഞാൻ എത്തുന്നതായിരിക്കും. നിങ്ങളുടെ മെസ്സേജസ് ഇനിയും നിങ്ങൾക്ക് അയക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും മെസ്സേജ് അയക്കാം. ഈ ഒരു പാട്ട് എന്തായാലും ചാർലിയിലെ സോങ് ഞാൻ അമീന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു കേട്ടോ. സോ ബേസിക്കലി നമ്മൾ പാട്ട് അത് ഒരു വഴിക്ക് ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു ഒരു ബേസിക്കലി ചെറിയ കുഞ്ഞൊരു ബിസിനസ്സിലൂടെ തുടങ്ങി വലിയൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ചേച്ചിയുടെ കഥയാണ് കേട്ടോ. ഈ ചേച്ചി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോവിഡ് സമയത്ത് ഭർത്താവിൻ്റെ ജോലി പോയി. ഓക്കെ, നാട്ടിലാണേ, നാട്ടിൽ എറണാകുളത്താണ്. അപ്പം ഈ ഒരു ജോലി പോയപ്പോഴേക്കും എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോൾ വിചാരിച്ചു വീട്ടിൽ നിന്നും ചിപ്സ് ഉണ്ടാക്കിയിട്ട് വിൽക്കാമെന്ന്. കാരണം ആ സമയത്തൊക്കെ ഭക്ഷ്യമേഖലയാണെങ്കിലും അതുപോലെ ഈവൻ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഓപ്പൺ ആയിരുന്നുള്ളൂ നാട്ടിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചിപ്സൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു സ്മോൾ ബിസിനസ് എന്നുള്ള രീതിയിൽ വീട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത്, അതൊക്കെ കഴിഞ്ഞ് കോവിഡൊക്കെ കഴിഞ്ഞപ്പോൾ കുഞ്ഞൊരു കടയൊക്കെ ഇട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഒരു ചെറിയ ഇനിഷ്യേറ്റീവ് ഭയങ്കര സക്സസ്സോട് അല്ലെങ്കിൽ ഭയങ്കര സപ്പോർട്ടോട് കൂടി തന്നെ തുടങ്ങി വലിയ സക്സസ്സിലേക്ക് എത്തി. ഇപ്പം ഓരോ മാസവും 900,000 രൂപ വരെ ഒരു പ്രോഫിറ്റ് എടുക്കുന്നൊരു ചിപ്സ് മേക്കിംഗ് കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം, ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ചില ആൾക്കാരുടെ കുഞ്ഞു ഇനിഷ്യേറ്റീവ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ മനസ്സിൽ കിടക്കുന്ന ഒരു ആഗ്രഹമുണ്ടാവും, അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അവർക്കൊരു ചാൻസ് കിട്ടുക ടു ബി ലൈക്ക് ദാറ്റ്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു സമയത്ത് അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളൊരു ഒരു പുഷ് കിട്ടുക ബേസിക്കലി. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഭാര്യമാരൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞു സംഭവം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുമ്പോഴേക്കും, ഒരു ബിസിനസ് ഇനിഷ്യേറ്റീവ് കൊണ്ടുവരുമ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അല്ലെങ്കിൽ പോലും ഇപ്പം കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളാണെങ്കിലും എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ ചിലപ്പോൾ കുഞ്ഞു ഐഡിയസ് ആയിരിക്കും, ചെറിയ ഐഡിയസ് എന്ന് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈ ആം ടെല്ലിംഗ് ലേഡീസ് ഓൾസോ, ബിക്കോസ് കുഞ്ഞു കുഞ്ഞു ചെറിയ കാര്യങ്ങൾ, അതായത് ഇപ്പം ഒരു ഹെന്ന ആർട്ടിസ്ട്രി ആയിരിക്കാം, ഒരു ഹോം ബേക്കർ ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലും ചെറിയ സ്നാക്സും കാര്യങ്ങളും ഉണ്ടാക്കി ഒരിടത്ത് കൊണ്ടുപോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു കുഞ്ഞു ബുട്ടീക്കായിരിക്കാം, കുഞ്ഞുങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിങ്ങനെ ഹോൾസെയിലിൽ എടുത്തിട്ട് അതിങ്ങനെ വിൽക്കുന്ന ഒരു കുഞ്ഞു കാര്യങ്ങളായിരിക്കാം. ഇങ്ങനത്തെ ചെറിയ ബിസിനസ് സംഭവങ്ങളില്ലേ, ഇതൊക്കെ ഒരു ഫണ്ട് സ്റ്റെപ്പ് എടുത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ആരുടെയെങ്കിലും ഭാര്യമാരോ പെങ്ങന്മാരോ അമ്മയോ ഒക്കെ തന്നെ അങ്ങനൊരു ചെറിയ ഇനിഷ്യേറ്റീവിൽ നിന്നും തുടങ്ങിയ ഒരു ബിസിനസ് ഐഡിയ എന്തായിരുന്നു, നിങ്ങൾക്ക് അങ്ങനെ ഒരു കഥ പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തൊരു ബിസിനസ് ഇനിഷ്യേറ്റീവ് എന്താണെന്ന് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇപ്പോൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ലേഡീസ് ഔട്ട് ദെയർ, യു ക്യാൻ ഓൾസോ കോൾ മീ, അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ ഭാര്യമാരുടെയും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഈ പറഞ്ഞ പോലെ പെങ്ങന്മാരുടെയൊക്കെ തന്നെ ആ ഒരു ബിസിനസ് ഐഡിയ, ചെറിയ കുഞ്ഞ് ഇനിഷ്യേറ്റീവ് എന്തായിരുന്നു ഇപ്പം നിങ്ങൾ സക്സസ് ആയിട്ട് കാണുന്നൊരു ബിസിനസ് ഐഡിയ എന്നത് നിങ്ങൾക്കും വിളിച്ച് പറയാം കേട്ടോ. 444-444-917 വിളിക്കേണ്ടത്. അതിപ്പോൾ ഇവിടെ ആവാം, നാട്ടിലാവാം, ഓൺലൈനിലാവാം, എന്തായാലും അതൊന്ന് വിളിച്ച് പറയൂ. 444-444-917 കുഞ്ഞു കുഞ്ഞു ബിസിനസ്സിൽ നിന്നായിരിക്കും സ്റ്റാർട്ടിങ്, പക്ഷേ ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ്. അതൊരു ഒരു വലിയൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് തന്നെയാണ്, അതിനോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ സപ്പോർട്ടും കൂടിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് വിളിച്ച് പറയണേ, 500-000-917 മെസ്സേജ് ആയിട്ടും, അല്ലെങ്കിൽ വിളിക്കേണ്ട നമ്പർ ഒന്നുകൂടി പറഞ്ഞുതരാം, 444-444-917.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നുവെന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Hi everyone, Jyotsna here.
3: You are listening to
2: Radio Suno. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: Chennai beats.
5: Tamil head of the hour.
6: இந்த ஆட்டம் போதுமா குழந்தை?

വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM. അഷ്ടമിയാണ് കൂടിയുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ കുറച്ച് മുൻപ് ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ചിട്ട്, പ്രത്യേകിച്ചും വീട്ടിലുള്ള ഭാര്യമാരോ അല്ലെങ്കിൽ പെങ്ങളോ നേരെ തിരിച്ച് അമ്മയോ ഒക്കെ തന്നെ ചെയ്യുന്ന ചെറിയ ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും നമുക്ക് അതിലേക്കൊക്കെ തിരിച്ചു വരാം. അതിന് മുൻപായിട്ട് ഇന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ മോൻ ഷിമിൽ ഹിയാസ് ഖത്തറിൽ പ്രവാസ ജീവിതം ആരംഭിക്കുകയാണ്. അവൻ എല്ലാവിധ ആശംസകളും നേരണമെന്ന് പറഞ്ഞിട്ട് ഷിഹാബുദ്ദീൻ്റെ മെസ്സേജായിരുന്നു. അപ്പോൾ ഷിഹാബുദ്ദീൻ്റെ ഈ ഒരു സിസ്റ്ററിൻ്റെ മോനോട് ഞങ്ങളുടെ വക അന്വേഷണം പറയുക, വെൽക്കം ടു ഖത്തർ പറയുക. അതിനോടൊപ്പം തന്നെ ഷിമിലെ ഈ പറഞ്ഞ പോലെ ഖത്തർ അടിപൊളി രാജ്യമാണ്. ഈ പറഞ്ഞ സൂപ്പറായിട്ടുള്ള ആൾക്കാരും എല്ലായിടത്തും എങ്ങോട്ട് തിരിഞ്ഞാലും മലയാളികളുമാണ്. അപ്പോൾ അതുകൊണ്ട് നാടൊട്ടും മിസ് ചെയ്യില്ല. ഓൾ ദി വെരി ബെസ്റ്റ്. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു ദിവസം അങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഓരോരോ ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോകട്ടെ. ജോലിയൊക്കെ അടിപൊളിയാകട്ടെ, നിൽക്കുന്ന സ്ഥലമൊക്കെ സൂപ്പറാവട്ടെ. ഫുഡിൻ്റെ കാര്യം പിന്നെ നോക്കേണ്ട ആവശ്യമില്ല, അടിപൊളിയാണ്. നാട്ടിലെ പോലെ തന്നെ നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ കൂടെ തന്നെ ഉണ്ടല്ലോ, കുടുംബക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പം പിന്നെ ഒട്ടും മിസ് ചെയ്യൂല. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നീ അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോഴേക്കും ഞാൻ കുറച്ച് മുൻപ് ചോദിച്ച ആ ഒരു ചോദ്യത്തിനുള്ള ആൻസറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സജീവിൻ്റെ മെസ്സേജായിരുന്നു. അപ്പോൾ വൈഫോ അല്ലെങ്കിൽ പെങ്ങളോ ഒക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞ് ബിസിനസ് ഇനിഷ്യേറ്റീവ് എന്താണ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഒരു ഇൻകം അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ കുഞ്ഞു രീതിയിലാണെങ്കിലും ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്നുള്ള രീതിയിലൊക്കെ തന്നെ അവർ ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് അതൊരു ആഗ്രഹമായിരിക്കാം, ഒരുപാട് പേർക്ക് അതൊരു ആവശ്യമായിരിക്കാം. അങ്ങനെ ചെയ്തേക്കുന്ന ഒരു ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ കുഞ്ഞ് ഇനിഷ്യേറ്റീവ് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് സജീവിൻ്റെ ഈ മെസ്സേജ് വന്നിരിക്കുന്നത്. ഹായ്, എൻ്റെ പേര് സജീവ്, എൻ്റെ വൈഫിൻ്റെ പേര് മീനു എന്നാണ്. നാട്ടിലാണ് വൈഫ് ഉള്ളത്. അവൾ എന്നോടൊരു ദിവസം ഒരു ആഗ്രഹം പറഞ്ഞു, എനിക്ക് ഗിഫ്റ്റ് പാക്കിങ്ങിൻ്റെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ടെന്ന്. അങ്ങനെ ഞാൻ എല്ലാം ഈ പറഞ്ഞ പോലെ ഞാൻ നോക്കിക്കോളാം, അടിപൊളിയായിട്ട് മുന്നോട്ട് പൊക്കോ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആൾക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടി. ആള് ഇപ്പോൾ അടിപൊളിയായി സൂപ്പറായിട്ട് ഈ പറഞ്ഞ ഓർഡേഴ്സൊക്കെ എടുത്ത് നല്ലപോലെ പോകുന്നു. ഗിഫ്റ്റ് പാക്ക് ചെയ്തതിൻ്റെയൊക്കെ കുറേ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി സൂപ്പറായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഗിഫ്റ്റ് പാക്കിങ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ആർട്ട് തന്നെയാണ്. ഒരുപാട് പേര് അതിനുവേണ്ടി ഒരുപാട് ടൈം ചെലവഴിക്കുന്നുണ്ട്. ഒരാൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും നമ്മൾ പ്രത്യേകിച്ച് ഹാമ്പറൊക്കെ ആലോചിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് നമുക്ക് ഹാമ്പർ വേണ്ടി വരും. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ നമ്മൾ അപ്പോഴായിരിക്കും തപ്പുക. എന്തായാലും ഇങ്ങനെ ചില ആൾക്കാരൊക്കെ എനിക്കിന്ന് കോവിഡ് സമയത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് പേരാണ് ഈ ഒരു ഹാമ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ദാറ്റ് വാസ് എ ഗ്രേറ്റ് തിങ് വിച്ച് ഹാപ്പൺ അറ്റ് ദാറ്റ് ടൈം. ഒരുപാട് ക്രാഫ്റ്റ് ആൻഡ് ആർട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അങ്ങനൊരു മേഖലയിലേക്ക് പോകാനായിട്ട് പറ്റി. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. എന്തായാലും എൻ്റെ അന്വേഷണം പറയാം മീനുവിനോട്. ആൻഡ് സേ ഓൾ ദി ബെസ്റ്റ്. ആളുടെ ഈ ഒരു ഹാമ്പർ മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട്. ഇതുപോലെ തന്നെ മുന്നോട്ടേക്ക് പോകാനും പറയാം കേട്ടോ. അത് പറയുമ്പോഴാണ് എനിക്ക് അടുത്തതൊരു കുഞ്ഞ് ആഗ്രഹം ഒരുപാട് നാളായിട്ട് മനസ്സിലുണ്ടായിരുന്ന, എന്നാൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അതിൻ്റെ ഒരു ഒരു റിയാലിറ്റിയിലേക്ക് എത്തിയിട്ടുള്ള ഒരാളുടെ കഥ പറയാനായിട്ടുണ്ട്. ആൾ കുറച്ച് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യും. അപ്പോഴേക്കും നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പാട്ട്. ദാസേട്ടൻ പാടിയ പാട്ടാണ് എൻ്റെ സൂര്യപുത്രിക്ക് എന്ന സിനിമയിൽ നിന്നും. അപ്പോൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അഷ്ടമിയാണ് കൂടിയുള്ളത്. മറക്കണ്ട, നിങ്ങൾക്ക് വേണ്ടിയുള്ള പാട്ടുകളും അതിനോടൊപ്പമുള്ള വിശേഷങ്ങളും ഒപ്പം നിങ്ങളുടെ മെസ്സേജസും ഒക്കെ ആയിട്ട് ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. മെസ്സേജ് അയക്കാൻ മറക്കണ്ട, 500-990-917.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11 മണി കഴിഞ്ഞ് 6 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോ 91.7 FM-ൽ ഹോം ഡെലിവറിയാണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അഷ്ടമിയാണ് കേട്ടോ കൂടിയുള്ളത്. നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നത് ഭാര്യമാരൊക്കെ തുടങ്ങുന്ന ഒരു ചെറിയ ബിസിനസ് ഇനിഷ്യേറ്റീവിനെ കുറിച്ചിട്ടാണ് അല്ലേ. അതിപ്പോൾ ഭാര്യയാവാം, പെങ്ങളാവാം, അല്ലെങ്കിൽ അമ്മയാകാം, ആരാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫുൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കും. സോ അങ്ങനെയുള്ള അവരുടെ കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ അങ്ങോട്ടേക്ക് അവർക്കൊരു ഹാപ്പിനെസ് കൊടുക്കുന്നതിനെ കുറിച്ചും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കുറച്ച് മുൻപൊരു ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ടാക്കാൻ തുടങ്ങി, അതങ്ങനെ ഒരു ബിസിനസ്സായി മാറ്റിയ മീനുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമ്മുടെ കൂടെ അതേപോലൊരു കഥ പറയാനായി അടുത്തൊരാള് ജോയിൻ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ഫേസ് ഇസ് ദ ബ്യൂട്ടി സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ചെറിയ ഇനിഷ്യേറ്റീവ് തുടങ്ങിയ ഒരു ഭാര്യ. ആ ഒരു വിശേഷങ്ങൾ പ്രത്യേകിച്ചും ഒരുപാട് കാലത്തെ ആ ഒരു സ്വപ്നം ഇപ്പോൾ അടിപൊളിയായിട്ട് പോകുന്നതിൻ്റെ ഒരു സന്തോഷം പറയാനായിട്ട് നമ്മുടെ കൂടെ നയനയാണ് ജോയിൻ ചെയ്യുന്നത്. ഹായ് നയന, നാട്ടില് കണ്ണൂരാണല്ലേ?
2: ഹലോ. അതെ അതെ, കണ്ണൂരാണ്.
1: കുഞ്ഞൊരു മേക്കപ്പ് സ്റ്റുഡിയോ എന്ന് പറയുന്നൊരു ആഗ്രഹം എന്ന് മുതലാണ് നയനയ്ക്ക് തുടങ്ങിയത്?
2: കുട്ടിക്കാലം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു. ഒരു 5-ാം ക്ലാസ് മുതല് ഇതിനോട് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാല് ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ട് പാർലർ അല്ലേ, മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടിയാണ്. ഇപ്പം ഞാനത് പ്ലസ് ടു കഴിഞ്ഞപ്പം മുതലേ ഞാന് അതിനു വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാല് പഠിക്കാനൊക്കെ തുടങ്ങി. ഒരു 10-18 വർഷം ആയിട്ടുണ്ടാവും ഇപ്പൊ ഈ ഒരു ഫീൽഡിൽ തന്നെ ഇങ്ങനെ.
1: അപ്പൊ ഇത് പഠിച്ചൊക്കെ കഴിഞ്ഞിട്ടും വീണ്ടും ആ ഒരു പാർലർ സെറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു കുറച്ചധികം സമയമെടുത്തു തോന്നൂല്ലേ?
2: ആ സമയമെടുത്തു. കല്യാണത്തിന് ശേഷം അതിനെ തുടങ്ങുക ചെയ്തത്. കൂടുതലും ഹസ്ബൻഡ് തന്നെയാണ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമ്മളെ കല്യാണം പിന്നെ ഉറപ്പിച്ചാടും തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹം. അപ്പൊ പുള്ളിക്കാരൻ തന്നെ നല്ല സപ്പോർട്ടായിരുന്നു, ഫാമിലി ഫുള്ള് സപ്പോർട്ടായിരുന്നു.
1: അടിപൊളി. എങ്ങനെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ബിസിനസ്?
2: നന്നായിട്ട് പോകുന്നുണ്ട്. കസ്റ്റമർ ഒക്കെ ഉണ്ട്. ഇപ്പം 2 സ്റ്റാഫ് ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എന്റെ ഒരു ശരിക്കും പറഞ്ഞല്ലോ ഡ്രീം തന്നെയാണ്. അതുണ്ട്, ഹാപ്പിയാണ് ഞാൻ അതിൽ. ഞാനൊരു ആഗ്രഹിച്ച ഒരു കാര്യം അത് നടന്നല്ലോ, അത് ഭയങ്കര ഒരു സന്തോഷം. എനിക്ക് ഏതൊരാളുടെ ഒരു ആഗ്രഹമല്ലേ സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്, ഭയങ്കര ഹാപ്പിയാണ്.
1: ആ ഒരു സന്തോഷം എനിക്ക് തന്നെ കേൾക്കുമ്പോ മനസ്സിലാവുന്നുണ്ട്. എനിവേ, ഫേസസ് ദ ബ്യൂട്ടി സ്റ്റുഡിയോയ്ക്കും ഞങ്ങളുടെ വക ഓൾ ദ വെരി ബെസ്റ്റ്. ഇനിയും മുന്നോട്ടേക്ക് പോട്ടെ. എവിടെയാണ് എക്സാക്ട്ലി വരുന്നതെന്ന് പറയുമോ സ്ഥലം?
2: ഇത് കണ്ണൂര് ധർമ്മശാലയ്ക്ക് അടുത്താണ്.
1: ഓക്കെ, എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് നയന. എന്തായാലും ഭയങ്കര രസമുണ്ടായിരുന്നു ആളുടെ ഒരു സന്തോഷം കേൾക്കാനായിട്ട്. അപ്പൊ ഇതുപോലെ ഒരുപാട് പേരുണ്ടാവും നിങ്ങളുടെ വീട്ടിൽ തന്നെ. നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഭാര്യയാകാം, അല്ലെങ്കിൽ നേരെ തിരിച്ച് ഒരു പെങ്ങളാവാം, അമ്മയാകാം. അവർക്കൊക്കെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ തന്നെ ഒരു ആഗ്രഹം ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ട് അതിപ്പം ഒന്ന് ജസ്റ്റ് സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഹാപ്പി ഹാപ്പി ആവും ഇതുപോലെ. അപ്പൊ ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ് ഒക്കെ തുടങ്ങി അത് സക്സസ് ആയിട്ട് ഉള്ള ആൾക്കാർക്കൊക്കെ തന്നെ കൺഗ്രാചുലേഷൻസ് ആണ്. ഈ ഒരു ബ്യൂട്ടിഫുൾ സോങ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
5: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
7: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
6: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
8: ആക്ഷൻ
9: മുന ദിനേശ, അതിമോഹമാണ് അതിമോഹം.
8: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ,
10: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
11: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
12: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency-um.
13: Namaskaram, idu Lakshmi Gopal Swami aanu.
14: You're listening to
13: Radio Suno, kete kete kootukoda.
15: Chennai beats.
16: Tamil, head of the hour.
17: In the art of podumakkolanda.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: നിങ്ങൾക്ക് ഒരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

വെൽക്കം ബാക്ക്. ഇത് ഹോം ഡെലിവറി ആണ്. അശ്വമിയാണ് കൂടിയുള്ളത്. നമ്മൾ കുറച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും അത് പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എത്രയൊക്കെ ബിസിനസ് തിരക്കുകളിലാണെങ്കിലും എത്രയൊക്കെ മറ്റ് ജോലി തിരക്കുകളിലാണെങ്കിലും ഒക്കെ തന്നെ ഇപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഒരു കാര്യം മാത്രം മറക്കാറില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും അത് ആ ഒരു ക്രിക്കറ്റ് ഫാൻ ഉള്ളിലുള്ളപ്പോൾ ഒരിക്കലും മറക്കില്ല അപ്ഡേറ്റ് എന്തായി എന്നറിയാനായിട്ട്. ഇന്നലത്തെ ബാംഗ്ലൂർ ഫാൻസിന്റെ ഒക്കെ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇന്നലത്തെ ആ വിജയം തന്നെയായിരുന്നു. 222 റൺസിനുള്ള വിജയം. അതിനോടൊപ്പം തന്നെ രാജസ്ഥാൻ ഫാൻസിന് കുറച്ച് സങ്കടവുമായിരുന്നു ഡൽഹി ഇന്നലെ ജയിച്ചത്. ഇതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ മാച്ചിലേക്ക് എത്തുമ്പോൾ ഇന്ന് ഹൈദരാബാദും ചെന്നൈയും തമ്മിലുള്ള മാച്ചാണ്. അത് കഴിഞ്ഞ് എഗെയിൻ രാജസ്ഥാന് നാളെ ഒരു ചാൻസും കൂടിയുണ്ട്. നാളത്തെ മാച്ചിലും ഈ പറഞ്ഞ പോലെ ജയിക്കാൻ വളരെ വളരെ വളരെ വളരെ ചാൻസ് കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. രാജസ്ഥാൻ അങ്ങനെയാണ് ഇപ്പോൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മുകളിൽ നിന്നിരുന്ന ഒരു ടീം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 18 പോയിൻറ്റോടുകൂടി ബാംഗ്ലൂർ ആദ്യത്തെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. 16 പോയിൻറ്റോടുകൂടി ഗുജറാത്തും അത് കഴിഞ്ഞ് ഹൈദരാബാദ് 14 പോയിൻറ്റോടുകൂടി 13 പോയിന്റിൽ പഞ്ചാബ് 12 പോയിന്റോടുകൂടി ചെന്നൈ തൊട്ട് പിന്നാലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം കണ്ടറിയാം. ഈ പറഞ്ഞ പോലെ ഇനിയും കുറച്ച് മാച്ചസും കൂടിയുണ്ട്. അപ്പം ആ ഒരു മാച്ചസും കൂടി കഴിഞ്ഞതിന് ശേഷം വേണം എന്താണ് ഒരു ബേസിക് ഒരു കൈൻഡ് ഓഫ് തിങ് ഒരു ടോപ്പ് ടേബിൾ 4 ആരായിരിക്കും എന്നൊക്കെ നമുക്കൊരു തീർച്ച കറക്റ്റായിട്ടൊരു ഉറപ്പ് വരാനൊക്കെ ആയിട്ട്. ഇനി 64-ാമത്തെ മാച്ചാണ് നാളെ നടക്കുന്നത്. അതായത് ഇനി വെറും 10 മാച്ച്, നാളത്തെ മാച്ച് മുതൽ അങ്ങോട്ടേക്ക് ഇനി 10 മാച്ചും കൂടിയാണുള്ളത്. കണ്ടറിയണം കോശി, കണ്ടറിയണം. നല്ല പാട്ടിതാ വരുന്നു കത്തിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ. നമുക്കെന്തായാലും ഇനി മറ്റ് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാനായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരു ഭയങ്കര പുതിയൊരു ഇനിഷ്യേറ്റീവിനെ കുറിച്ചിട്ട്. വീട്ടിൽ നാട്ടിൽ നല്ല ചൂടൊക്കെയാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ആ ചൂട് കുറയ്ക്കാനായി കാണിച്ച ചില പുതിയ കാര്യങ്ങളെക്കുറിച്ച് പറയാനായി ഒരാൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും കേട്ടോ.

0: വചനങ്ങളിലൂടെ.
1: സദ്വൃത്തയായ ഭാര്യയാണ് ഐഹിക വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരി മാങ്ങിനുള്ള സമയം.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 500561.
1: You are listening.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: കല്യാണ കച്ചേരി പടമെട്ടി.
3: ഹായ്, ഞാൻ എം ജെ ചന്ദ്രൻ.
4: യു ആർ ലിസണിംഗ് ടു
3: favorite radio station.

ഈ ഒരു പാട്ട് കേട്ട് തിരിച്ചു വരുമ്പോൾ അഭിജീത്, ഐ തിങ്ക് യു ആർ ഹാപ്പി ബിക്കോസ് ബ്യൂട്ടിഫുൾ സോങ്. ചോദിച്ച പോലെ ഞാൻ വെച്ചു തന്നു. എന്തായാലും ആ ഒരു ഹാപ്പി ഹാപ്പി കാര്യം അല്ലെങ്കിൽ ഹാപ്പി സോങ്സ് ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു സന്തോഷം വരുമല്ലോ. എന്തായാലും ഇത് പറഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് നല്ല തേൻ, അതും നല്ല കാട്ടുതേൻ കുടിച്ചിട്ടുള്ളവരുണ്ടാവും. നാടൻ, നമ്മുടെ നാട്ടിലെ നമ്മുടെ തന്നെ വീടിൻ്റെ പിന്നിലൊക്കെ പണ്ട് ഈ തേനീച്ചക്കൂടൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കില്ലേ, ആ ഒരു തേൻ ശേഖരിക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് എനിക്ക് അതാണ് ഓർമ്മ വന്നത്. കാരണം ഖത്തർ വേൾഡ് ബീ ഡേ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തേനീച്ച അല്ലെങ്കിൽ തേൻ എന്ന് പറയുന്ന ഇതൊക്കെ ഭയങ്കര നാച്ചുറൽ സോഴ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ അതിനെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോവാണ് ഈ ഒരു വേൾഡ് ബീ ഡേയിൽ. അതുകൊണ്ടാണ് മിനിസ്ട്രി ഓഫ് മുനിസിപ്പാലിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്നു, ലൈക്ക് അഗ്രികൾച്ചർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു പബ്ലിക് എല്ലാവരും ചേർന്നുകൊണ്ട് നാഷണൽ ബീ ആൻഡ് ഹണി പ്രൊജക്റ്റ്, അതൊരു പാർട്ണർഷിപ്പ് ടുവേർഡ്സ് സസ്റ്റൈനബിലിറ്റി ഓർ ദ അഗ്രികൾച്ചറൽ ഇവൻറ്റ് എന്നൊക്കെ നമുക്ക് പറയാം, പ്രൊജക്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി നാളെ അതായത് മെയ് 19 വില്ലേജ് ഹോം മോളിൽ ഗേറ്റ് 4 രാവിലെ 10 മുതൽ രാത്രി 10 വരെ അവിടെ ഒരുപാട് ഇവൻറ്റ്സും കാര്യങ്ങളും നടക്കുന്നതായിരിക്കും. അതിൽ അവയർനെസ് ആയിരിക്കും കൂടുതലുണ്ടാവുക ഹണിയെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹണി പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട്. ഇവിടുത്തെ ലോക്കൽ പ്രൊഡക്റ്റുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, അവർ ഒരുപാട് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. എങ്ങനെയാണ് നമ്മൾ ബീ കീപ്പിംഗ് ചെയ്യേണ്ടത്, ഹണി പ്രൊഡക്ഷൻ സെക്ടറിൽ എന്തൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്, ഇതൊക്കെ തന്നെ കറക്റ്റായിട്ട് പറയുന്ന പോലെയായിരിക്കും ഈ ഒരു ഫുൾ ഇവൻറ്റ്.

സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആഗ്രഹമുള്ളവരെല്ലാവരും വില്ലേജ് വ്യൂവിൽ പോകാനായിട്ട് മറക്കണ്ട. ഗേറ്റ് നമ്പർ 4, 10 AM to 10 PM. നാട്ടിൽ ഈ ഒരു തേനീച്ചക്കൂടിൽ നിന്നൊക്കെ അതിങ്ങനെ എടുത്തിട്ട് വന്ന് തേനീച്ചയൊക്കെ മാറിയതിന് ശേഷം അത് തേനെടുത്തിട്ട് വന്നിട്ട് ആ ഒരു ഹണി കോമ്പിൽ നിന്നും തേനിങ്ങനെ സെറ്റ് ചെയ്തിങ്ങനെ എടുക്കുന്നൊരു ഒരു സമയത്ത് നമ്മളിങ്ങനെ ഭയങ്കര ആകാംക്ഷയോടെ ചെറുപ്പത്തിലിങ്ങനെ വെയിറ്റ് ചെയ്യും അത് അതിൽ നിന്നിങ്ങനെ ഡയറക്റ്റ് എടുത്തൊന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട്. കാരണം അത്ര നല്ല മധുരമായിരിക്കും. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ടുള്ള അങ്ങനെ ആ ഒരു അച്ഛനോ അല്ലെങ്കിൽ അമ്മാവന്മാരോ ഒക്കെ പോയിട്ട് അതിങ്ങനെ എടുത്തിട്ട് വന്ന് അതൊന്ന് കയ്യിൽ കിട്ടാൻ ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരുന്നിട്ടുള്ള എത്ര പേരുണ്ട്. ഒന്ന് മെസ്സേജ് അയക്കണം കേട്ടോ, 5000997. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു അതെന്താണ് എന്നെ അങ്ങോട്ടേക്ക് വിടാത്തത്. ഈ തേനീച്ചയൊക്കെ ചില സമയത്തൊക്കെ നമ്മളെ കുട്ടികളെയൊന്നും അങ്ങോട്ട് കൊണ്ടുപോകില്ലല്ലോ, ഇവരിത് എടുത്തിട്ടൊക്കെ വന്നിട്ടായിരിക്കില്ലേ, പിന്നെ ആ തേനീച്ചയൊക്കെ പോയിട്ട് ഒക്കെ ആയിരിക്കും കൊണ്ടുപോയി കാണിച്ചൊക്കെ തരാം. അപ്പോൾ എന്തോ പെട്ടെന്ന് എനിക്ക് ആ ഒരു ഓർമ്മ വന്നു, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്കും ആ ഓർമ്മകൾ മനസ്സിലുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം 5000997 കേട്ടോ, 5000997.

0: 91.7 FM.
1: Qatar's happiness frequency.
2: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
5: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ രാത്രിയാണ്.
4: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
6: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
4: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
5: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
4: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
2: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
7: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
8: നിങ്ങളുടെ സ്വന്തം മഞ്ജുരി.
2: യു ആർ ലിസണിംഗ് ടു
8: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ.

ഹോം ഡെലിവറി വിശേഷങ്ങളുമായിട്ട് അഷ്ടമിയാണ് കൂടിയുള്ളത്. അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM-ൽ ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞിരുന്നു നമുക്ക് വീട്ടിലേക്ക് ഒരു മഴ കൊണ്ടുവരുന്ന കാര്യം. അപ്പൊ ഈ വീട്ടിലേക്ക് മഴ കൊണ്ടുവരുന്നതിന് മുൻപ് ഇതെന്താണ് സിസ്റ്റം എന്ന് മനസ്സിലാവണ്ടേ. സംഭവം ഇതൊരു മൈക്രോ സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന സംഭവം വെച്ചിട്ട് യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇതൊരു ആർട്ടിഫിഷ്യൽ റെയിൻ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ മിമിക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ബെസ്റ്റ് സംഭവം തന്നെയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പം നമുക്ക് കാണാനായിട്ടൊക്കെ പറ്റുന്നതാണ്. ഈ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ചൂടിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൂൾ ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പ്രത്യേകിച്ചും നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ പരിസരത്തൊക്കെ തന്നെ നല്ല രീതിയിൽ കൃഷിയുണ്ട് അല്ലെങ്കിൽ ഗാർഡനാണ്, ആ ഒരു ഇൻഡോർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ പുറത്തൊക്കെ തന്നെ കുറച്ചൊന്ന് കൂളാക്കി നിർത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു മഴ വരുന്ന പോലെ അല്ലെങ്കിൽ മഴയുടെ ഒരു ചാറ്റൽ മഴയുടെ ഒരു ഫീല് കൊണ്ടുവരുന്ന പോലെ ഈ ഒരു സിസ്റ്റത്തിന് സാധിക്കും. അപ്പം ഇതൊരു മിസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ഫോം ചെയ്യാനും പ്രത്യേകിച്ച് റൂഫ് ടോപ്പിൽ, ബാൽക്കണിയിൽ, ഇവിടെയൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അതൊരു ചെറിയ റെയിൻ പോലെ ഇങ്ങനെ അല്ലെങ്കിൽ മഴ പോലെ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന പോലുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് വെജിറ്റബിൾസിനും ഒക്കെ തന്നെ ഭയങ്കര ഒരു ഹൈഡ്രേഷൻ നൽകും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ തക്കാളിയോ അല്ലെങ്കിൽ പച്ചമുളകോ അല്ലെങ്കിൽ നേരെ തിരിച്ച് കുറച്ച് വലിയ സാധനങ്ങൾ തന്നെ ആയിക്കോട്ടെ, അതിനൊക്കെ ഒരുപാട് വെള്ളം നനയ്ക്കുന്നതിന് പകരം ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വലിയൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. പക്ഷേ ഇത് അധിക സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പോലെ ഒരു സ്കൂളിലോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ബേസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെയാണ് ഇത് കൂടുതൽ കാണുന്നത്. പക്ഷേ ആദ്യമായിട്ടൊരു വീട്ടിലത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വീണ്ടും ഈ ഒരു വേനൽക്കാലം എത്തിയപ്പോൾ വീണ്ടും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെന്തായാലും അദ്ദേഹത്തിൽ നിന്നും ആ ഒരു വിശേഷങ്ങൾ കേൾക്കണം. അപ്പോൾ ഇതുപോലത്തെ ഒരു സിസ്റ്റം നിങ്ങൾക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലും നാട്ടിൽ ചെയ്യാവുന്നതാണ്. വളരെ ചെറിയ പൈസയ്ക്ക് നല്ല രീതിയിൽ ഇത് ചെയ്യാനായിട്ട് പറ്റും. അദ്ദേഹം എങ്ങനെയാണ് എന്താണെന്നൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അതൊക്കെ കേൾക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യും. മാത്രമല്ല AC അല്ലെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കുന്ന കറണ്ട് ഉപയോഗിക്കുന്നതൊക്കെ നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ AC-യോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനൊരു സിസ്റ്റം ഫോളോ ചെയ്താണ് വർഷങ്ങളായിട്ട് വേനൽ ചൂടിനെ ഭയങ്കരമായിട്ട് ഒന്ന് പ്രതിരോധിക്കുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു വീടിനെ ഒന്ന് കൂളാക്കി വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേട്ടുകൊണ്ടേയിരിക്കുക. കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം നമ്മുടെ കൂടെ, അതായത് മൻസൂർക്ക നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇപ്പം നേരെ പോകാം റിമി ടോമി പാടിയെ മൈ ബോസിലെ ഒരു പാട്ടിലേക്ക്.

0: happiness frequency. Now available on Vodafone Shuf app. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal gyanam vare vaigittu 5 mani mudal. 917 Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
0: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4001707
2: in association with
3: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
4: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecues inum avashyamayathellam oriki Daiso.
5: Daiso, let's make every outing unforgettable.
6: And
7: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: Qatarinde Mandi Paradise. Rich Arabian flavors umai Zamzam Mandi.
2: Mandi, Madbi, Madfoon, Madkoot thudangi Mandi yude authentic ruchi ariyam.
1: Zamzam Mandi, where flavors create memories. Wholesale Market Doha. Call 4000-1707.
2: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
3: നമസ്കാരം, ഞാൻ നിങ്ങളുടെ മൃദുല വാര്യർ.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ. കേട്ട് കേട്ട്

0: എനിക്ക് ഈ ഒരു പാട്ടിന്റെ ഈ ഒരു ലാസ്റ്റിലത്തെ പോർഷനാണ് ഭയങ്കര ഇഷ്ടം. എന്തോ ഭയങ്കര ഒരു വൈബ് തരുന്ന ഒരു മ്യൂസിക് തന്നെയാണ്. അത് പറഞ്ഞപ്പോഴാട്ടോ നമ്മുടെ ഏറ്റവും പുതിയ DC അതന്നെ DC എന്ന് പറയുന്ന സിനിമയുടെ ലോകേഷ് കനകരാജിന്റെ ഒരു പുതിയ സിനിമയുടെ ഒരു ഇത് വന്നിട്ടുണ്ട്, ട്രെയിലർ വന്നിട്ടുണ്ട്. പക്ഷെ ആ ട്രെയിലറിലുണ്ടല്ലോ ഭയങ്കര രസമാണ് നമുക്ക് ആ ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കാനായിട്ട്. ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ടു, ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ അത് കേട്ടിട്ട് അതിൽ സ്റ്റക്കായി പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ആദ്യം കേൾപ്പിച്ചെന്നാരാന്നറിയോ? നമ്മുടെ സ്വന്തം നിസയാണ്. നിസയ്ക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ഒരുപാട് പേര് ആ ഒരു പാട്ടിൽ അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക്കിൽ ഇങ്ങനെ സ്റ്റക്കായി പോയി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജസും റീലുകളും പോസ്റ്റുകളും ഒക്കെ തന്നെ വരുന്ന കണ്ടു. അങ്ങനെ ചില മ്യൂസിക്കുകൾ ഭയങ്കര രസമാണ്, അതിലൊന്നാണ് എനിക്കിതും. എന്നാലും നമ്മൾ മ്യൂസിക്കല്ല ഇവിടുത്തെ വിഷയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഴയാണ്. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലത്തെ മഴ, വേനൽക്കാലത്ത് നമ്മൾ ആർട്ടിഫിഷ്യലി വീട്ടിലുണ്ടാക്കുന്ന മഴ. ആ ഒരു മഴ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരാളുണ്ട്. ആൾ വീണ്ടും ഈ ഒരു വേനൽക്കാലമായപ്പോൾ വീണ്ടും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ ചെടികളും ഒക്കെ തന്നെ നനയുന്നു, ഒപ്പം വീടും കൂളാവുന്നു. അങ്ങനെ കൂൾ കൂളായിട്ട് വീട് വയ്ക്കുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ആളോട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ നമുക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത് മൻസൂർക്കാണ്. മൻസൂർക്ക നമസ്കാരം.
1: നമസ്കാരം.
0: ഈ വേനൽ സമയത്തും നല്ല കൂൾ കൂളായിട്ട് ഇരിക്കുകയാണ് വീട് മൊത്തം അല്ലേ?
1: അപ്പൊ
0: എങ്ങനെയാണ് മൻസൂർക്ക ഇതിന്റെ ഒരു രീതി എങ്ങനെയാണ്? സാധാരണ
1: ടെറസിന്റെ മുകളില് വീടിന്റെ മുകളില് നമ്മള് സ്പ്രിങ്കർ വെച്ചൊക്കെയാണ്, കുറഞ്ഞ ചെലവുള്ള കുറഞ്ഞ വെള്ളത്തിന്റെ ഉപയോഗമുള്ളൂ. ഈ സിസ്റ്റത്തിന് 2500 രൂപയോ. ഞാൻ 4 വർഷം മുന്നേ ചെയ്തതാണിത്. ഇത് ആവശ്യം ഉണ്ടാകുമ്പോ ഓണാക്കാം.
0: ഏകദേശം ഒരു ദിവസം എത്ര തവണ ഓണാക്കേണ്ടി വരും?
1: 2 തവണ, രാവിലെയും വൈകുന്നേരത്തും. 10 മിനിറ്റ് 10 മിനിറ്റ്.
0: ഇത് കാരണം കറണ്ട് ബില്ല് അല്ലെങ്കിൽ ഈ പറഞ്ഞ ACയുടെ ഒക്കെ അതിന് ഉപയോഗം കുറെ കുറഞ്ഞില്ലേ ഒരു പരിധി വരെയൊക്കെ?
1: അതെ അതെ, നല്ല കൂളിംഗ് ആണ്. നമ്മ വീടിന്റെ മുറ്റത്ത് മരങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് കൂടുതൽ ഇതിന്റെ എഫക്ട് കിട്ടുന്നത്. ഇത് RST മോട്ടറാണ്. 10 മിനിറ്റ് വർക്ക് ചെയ്താൽ കുറഞ്ഞ കറണ്ട് ചാർജുകൾ വരുന്നത്. കൂളിംഗ് ഉണ്ടല്ലോ, AC ഉപയോഗിക്കേണ്ട ആവശ്യമില്ല.
0: മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ മരങ്ങളും ചെടികളും ഒക്കെ ഇട്ട് നല്ല രസമായിട്ടാണ് വീട് മൊത്തത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ?
1: അതെ, മുറ്റത്ത് മരങ്ങളുണ്ട്, ടെറസിന്റെ മുകളില് പിന്നെ ഗാർഡനുണ്ട്. ടെറസിന്റെ മുകളില് 25 ഐറ്റം ഫ്രൂട്ട്സുകളുണ്ട്. ഡ്രമ്മിൽ വെച്ചതാണ്. മുസമ്പി, ചാമ്പക്ക, സപ്പോട്ട, മുന്തിരി, 25 ഐറ്റം ഫ്രൂട്ട്സുകൾ ഉണ്ട്. അത് ഏതായാലും മഴ പെയ്യുമ്പോ ചെടികൾക്കും നനി, വെള്ളം ഒരിക്കലും വേസ്റ്റ് ആണല്ല.
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അങ്ങനെ വെള്ളം വേസ്റ്റ് ആവാറില്ല. എന്നിട്ടും ഒരുപാട് ആൾക്കാർ അതിനെ കുറിച്ചിട്ട് ചോദിക്കാറൊക്കെ ഉണ്ട്. എന്തായാലും അങ്ങനെ ചോദിക്കുന്നവരോട് എന്താണ് മറുപടി പറയുന്നത്? ആക്ച്വലി ആ വെള്ളം എങ്ങനെയാണ് വേസ്റ്റ് ആവാതിരിക്കുന്നത്, ഇതൊക്കെ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാം. പക്ഷെ അതിന് മുൻപായിട്ടൊരു പാട്ടിലേക്ക് പോകേണ്ട സമയമാണ്. ശ്രീജിത്ത് പാടിയ ഒരു ബ്യൂട്ടിഫുൾ സോങ് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ പ്രണയ വിലാസം മൂവിയിൽ നിന്നുള്ള പാട്ടാണ് കേട്ടോ.

0: ദാസേട്ടനും ചിത്രശേഷിയും പാടിയ ഹിസൈനസ് അബ്ദുള്ളയിലെ പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയം ഇത് ഹോം ഡെലിവറിയാണ്. അഷ്ടമിയാണ് കൂടിയുള്ളത്. ഞാൻ കുറച്ചു മുൻപ് മൻസൂർക്ക് എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആളുടെ വീട്ടിലെ ആ ഒരു മഴയെ കുറിച്ച് പറയുകയായിരുന്നു. ആള് ഫുൾ മഴ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു വേനൽക്കാലത്ത് വർഷങ്ങളായിട്ട് അദ്ദേഹം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മഴയുള്ളത് കൊണ്ട് തന്നെ 10 മിനിറ്റിൽ കാര്യം കഴിയും. അതായത് രാവിലെ ഒരു 10 മിനിറ്റ്, വൈകുന്നേരം ഒരു 10 മിനിറ്റ്, അങ്ങനെ ഒരു ദിവസം ഒരു 20 മിനിറ്റ്, ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 200 ലിറ്റർ വെള്ളം അത്രേ ഉള്ളൂ. അദ്ദേഹം എടുത്തു പറയുന്നൊരു കാര്യം കൂടി ഉണ്ട്, ഈ ഒരു വെള്ളമൊന്നും തന്നെ പാഴായി പോകുന്നില്ല, ചെടികൾക്കൊക്കെ തന്നെ നനയ്ക്കാൻ പറ്റുന്ന രീതിയിലാണത് വീഴുന്നതെന്നും. ഒരുപാട് ഈ പറഞ്ഞ കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരാളും കൂടിയാണ്. എന്നാലും ഒരുപാട് പേരുടെ ചോദ്യങ്ങളുണ്ടാവും. എന്തായാലും അതിനൊക്കെ എങ്ങനെയാണ് അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം. മൻസൂർക്കാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കഥൻ എഫ് യു റേഡിയോ സ്റ്റേഷനിൽ. വെള്ളം വേസ്റ്റ് ആവില്ലേ എന്ന് ചോദിക്കലും ഉണ്ടാവുമല്ലോ അല്ലേ?
1: അത് ചോദിക്കും. അത് അത് നേരിട്ട് കണ്ടാൽ ആറാറ്. ഏതായാലും നമ്മൾ ഉപയോഗിക്കുന്നത് ചെടികൾക്കൊക്കെ നനക്കാനുള്ള ആ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്.
0: ഡെയിലി ഏകദേശം എത്ര ലിറ്റർ ഒക്കെ വെള്ളം വേണ്ടി വരും ഇതൊക്കെ ഒന്ന് ഈ പറഞ്ഞ ഒരു കൂളിംഗിൽ നിലനിർത്താൻ ഒരു വേനൽക്കാലത്ത്?
1: അത് 200 ലിറ്റർ, രണ്ട് ടൈമിൽ ഉപയോഗിച്ചാൽ 200 ലിറ്റർ ഉള്ളു. കുറഞ്ഞ കറണ്ട് ഡയറക്റ്റ് മോട്ടോർ 10 മിനിറ്റ് 20 മിനിറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല.
0: ഇത് ആദ്യമായിട്ട് കേരളത്തില് മൻസൂർക്കാണ് ഇത് കൊണ്ടുവന്നത് ഈ ഒരു സിസ്റ്റം?
1: അതെ, ഈ സിസ്റ്റം 4 വർഷം ചെയ്തായിരുന്നു. അതെ അതെ, ആദ്യമായിട്ട് അറിയുന്നത് ഇങ്ങനെ ഞാനാണെന്ന് കാണുന്നത്.
0: ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ ഈ ഒരു ഐഡിയ കിട്ടി?
1: ഇത് നമ്മൾ സ്വന്തമായിട്ട് വന്നാൽ ചൂടിനെ നമ്മള് എങ്ങനെ തരണം ചെയ്യാതെന്നൊരു ഐഡിയ വന്നത് നമ്മൾ ചെയ്താണ്.
0: അപ്പൊ ഇനി എന്തായാലും പല ഇടങ്ങളിലേക്കും ഇത് എത്തട്ടെ, പലർക്കും ഇത് ഭയങ്കര ഒരു ഉപയോഗമായി മാറട്ടെ അല്ലേ?
1: അതെ അതെ അതെ, എല്ലാരും അനുകരിക്കണം. കൂടുതൽ ഇപ്പൊ കാണുന്നുണ്ട് എല്ലായിടത്തും, അനുഗ്രഹിക്കുന്നുണ്ട്.
0: നല്ലതല്ലേ, കാരണം ഇപ്പൊ അത്രയും നല്ല ചൂടാണല്ലോ നാട്ടില്.
1: അതെ അതെ, ചൂട് അതെ. അപ്പൊ കറണ്ട് വേനൽക്കാലത്ത് കറണ്ട് കൂടുതൽ ഉപയോഗിക്കുന്നത് വേറെ വീട്ടുകാർക്ക് ഫാനും കൂടി ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നമ്മൾ കറണ്ടിനെ കുറച്ചാൽ അതും ലാഭമല്ല. കറണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നത്, വെള്ളത്തിൽ നിന്നല്ലേ 5 യൂണിറ്റ് വരും. 5 യൂണിറ്റ് കറണ്ട് ഉത്പാദിക്കാൻ 4000 ലിറ്റർ വെള്ളം വേണം.
0: 200 ലിറ്റർ ഉണ്ടെങ്കിൽ ഒരു ദിവസം ആ ACയുടെ 4000 ലിറ്റർ വെള്ളത്തിനെ നമുക്ക് രക്ഷിക്കാം.
1: അതെ അതെ, ഇത് അറിവില്ലാത്തതുകൊണ്ടാണ് ഇതിന് പറയുന്നത്. ഇതിനെ പറ്റി അറിയാത്തവരാണ് ഇത് വെള്ളം പാഴാക്കുന്നില്ല എന്ന് ചോദിക്കുന്നത്.
0: അപ്പൊ ഇതിനെ ഇതിനെ എന്താ വിളിക്കുന്നത്, മഴ സെറ്റിംഗ് എന്നാണോ ഇതിനെ എന്താ പേരിട്ട് പറയുന്നത്?
1: എന്താ വെച്ചാല് അങ്ങനെ തന്നെ ഇനി പറയാം.
0: മലപ്പുറത്ത് കറക്റ്റ് ആയിട്ട് എവിടെയാണ് നാടെന്നൊന്ന് പറയോ?
1: അത് കാളയംകുണ്ട്, മലപ്പുറം ജില്ലയില്, വാണിയമ്പലം എന്ന സ്ഥലത്ത്.
0: എന്തായാലും അടിപൊളി അടിപൊളി മൻസൂർക്ക, ഒരുപാട് സന്തോഷം ഞാൻ വിളിച്ചപ്പോ തന്നെ ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞതില്ലോ.
1: ഓക്കെ ഓക്കെ,
0: താങ്ക് യു സോ മച്ച്. ബൈ ബൈ.

ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയം അഷ്ടമിയാണ് കൂടെ ഉള്ളത്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ആ ഒരു ടോട്ടൽ ഹോം ഡെലിവറി വൈൻഡപ്പ് ചെയ്യേണ്ട സമയമാണ്. പക്ഷേ എന്തായാലും ടേസ്റ്റ് ഓഫ് ദി അവർ പറയാതെ, പ്രത്യേകിച്ച് ബി എം ആറിലെ കാര്യങ്ങൾ പറയാതെ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. ഞാനിങ്ങനെ ബി എം ആറിലെ കുറച്ച് കൊഞ്ച് വിഭവങ്ങൾ നോക്കി വെച്ചേക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഒരു കൊഞ്ച് വെച്ചിട്ടുള്ളൊരു റൈസിൻ്റെ റെസിപ്പി പറഞ്ഞാലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു അക്കൗണ്ടിൽ നിന്നും, പ്രത്യേകിച്ചും ഇൻസ്റ്റഗ്രാമിലൊക്കെ പല റെസിപ്പി നമ്മൾ കാണുമല്ലോ, പ്രത്യേകിച്ചും ഈ ഒരു അക്കൗണ്ടിൽ ഈ ഒരു റെസിപ്പി ഞാൻ കുറേ നാളായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് തന്നെ പറഞ്ഞു തരാമെന്ന് ഇങ്ങനെ വിചാരിക്കുകയായിരുന്നേ. നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്യാമല്ലോ വീട്ടിൽ. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ഈ ഒരു റെസിപ്പി. ജഗൂസ് കഫെ എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടാവില്ല, ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഒക്കെ തന്നെ. അപ്പോൾ ഞാൻ പറയാമെന്ന് വിചാരിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു റെസിപ്പി. പിന്നെ വിചാരിച്ചു വേണ്ട, അദ്ദേഹം പറയുന്ന ആ ഒരു വോയിസിൽ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നാൽ അതിൻ്റെ ഒരു ഫീല് കിട്ടും. കാരണം ആ ലൈവായിട്ട് കുക്ക് ചെയ്യുന്നതിൻ്റെ ശബ്ദവും ഉണ്ടാവും, അദ്ദേഹം പറയുന്നതിൻ്റെ ആ ഒരു ഫീലും ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് ആൾ തന്നെ ആ ഒരു റെസിപ്പി പറഞ്ഞു തരട്ടെ, കറക്റ്റായിട്ട് കേട്ട് മനസ്സിലാക്കി വെക്കാം, എന്നിട്ട് വീട്ടിൽ പോയി ട്രൈ ചെയ്യാം. അപ്പോൾ റെഡിയല്ലേ? അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ഓഫ് ദി അവറിലെ ഇന്ന്

0: രണ്ട് ടേബിൾ സ്പൂൺ ഇരിക്കട്ടെ, ബാക്കിയൊക്കെ അങ്ങ് നീക്കിയിട്ട് അതിലോട്ട് നല്ല കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് കുറച്ച് കറുത്ത വെളുത്തുള്ളിയും കുറച്ച് അധികം കനം കുറഞ്ഞ വട്ടത്തിലെത്തിയ നമ്മുടെ ചെറിയുള്ളി ഇച്ചിരി ഉപ്പും ചേർത്ത് നല്ല സ്വർണ്ണ കളറിൽ മൊരിയിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് കറിവേപ്പിലേ, പിന്നെ എനിക്കൊരിച്ചിരി എരി കൂടുതൽ വേണമെന്നുള്ളതുകൊണ്ട് ഒരു അല്പം ചതച്ച മുളകും കൂടെ ചേർത്തിട്ടുണ്ട്, അത് ഓപ്ഷണലാണ്. ഇനി ഇതിലോട്ട് നല്ല വേവിച്ച് വെച്ചിരിക്കുന്ന പൊന്നിയരിച്ചോറ്, നമ്മുടെ കുത്തരിച്ചോറിനും ആവാം കേട്ടോ, വെള്ളരി ആകുമ്പോഴത്തേക്ക് പ്രത്യേക രുചിയും കാണാനൊരു ഗ്ലാമറും ഒക്കെ അല്ലേ. ഇനി നമ്മൾ ആ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൊഞ്ചൂട്ടന്മാരെയും കൂടെ അങ്ങോട്ട് ഇറക്കാം. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സിന് ഒരു ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടെ തൂവിക്കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ മക്കളെ എന്നാ മണമാണെന്നറിയാമോ, ഒരു കറിയും വേണ്ട. കാരണം എന്താ, ഓരോ വായിലും ഒരു നാലഞ്ച് കൊഞ്ചെങ്കിലും കിട്ടും, അത്രയ്ക്കും ചേർത്തിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ടൈം ഇതുപോലെ നല്ല കുഞ്ഞും കൊഞ്ച് കിട്ടുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട, ട്രൈ ചെയ്തോ, എല്ലാവർക്കും ഇഷ്ടം.
1: Taste of the hour brought to you by മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR വർവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 666-14-884.
2: അടിപൊളി. അപ്പൊ ഇതെന്തായാലും സൂപ്പർ റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. ഇപ്പൊ തൽക്കാലം നല്ല വിഷപ്പടിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ലഞ്ചിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കട്ടെ, നിങ്ങളും ആ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചോളൂ. അതിനോടൊപ്പം തന്നെ BMR പോയി ലഞ്ച് കഴിക്കാനും മറക്കണ്ട കേട്ടോ, നമ്മുടെ ബർവ വില്ലേജിലാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഈ പറഞ്ഞ പോലെ വരുന്ന സമയത്ത് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കണേ. ഇപ്പൊ തൽക്കാലം എനിക്ക് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കുന്നു. മാച്ചിനി മാഷബിൾ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും കേട്ട് കേട്ട് കൂട്ടുകൂടാം. ചിൽഡ്രൻ ടാറ്റാ ബൈ ബൈ.

0: ഹായ്, ഞാൻ നരേൻ.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
3: The big, the big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
4: Joyalukkas, world's favorite jeweler.
5: Matinee classics.
6: Matinee classics.

0: ഏറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷോബി തിലകൻ.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ 91.7 FM.
3: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
5: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ
4: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജിത്തു ജോസഫ് ചിത്രം ദൃശ്യം 3.
6: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
4: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
5: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
4: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
2: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
7: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
8: Matinee Classics.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency.
0: Suno updates.
2: Suno updates like swagatham. Updateകളുമായി നിസ.
3: ദോഹ മെട്രോ അൽസദ് സ്റ്റേഷനിൽ സൗജന്യ മെഡിക്കൽ പരിശോധനയും ബോധവൽക്കരണവും. ലോക കുടുംബ ഡോക്ടർ ദിനത്തോടനുബന്ധിച്ചാണ് ഖത്തർ റെയിൽ പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷനുമായി സഹകരിച്ച് ഇന്നും നാളെയും ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്യത്തെ കാർഷിക സീസൺ അവസാനിക്കുന്നു. അൽകോർ, അൽതക്കീര, അൽഷഹാനിയ, അൽവക്ര, അൽഷമാൽ മാർക്കറ്റുകളുടെ അവസാന പ്രവർത്തന ദിനം May 23 ഉംസലാൽ സെൻട്രൽ മാർക്കറ്റിലെ അൽ മസ്റുവ യാർഡ് സീസണിന് ശേഷവും പ്രവർത്തിക്കുമെന്നും ദിവസേന രാവിലെ 7 മുതൽ വൈകുന്നേരം 3 മണി വരെ തുറന്നിരിക്കുമെന്നും മുനിസിപ്പാലിറ്റി മന്ത്രാലയം അറിയിച്ചു. GCC ഗെയിംസിൽ ഖത്തർ മുന്നേറ്റം തുടരുന്നു. May 22 വരെയാണ് GCC ഗെയിംസ് നടക്കുന്നത്.
0: സുനോ അപ്ഡേറ്റ്.

അരുൺ മതീശ്വരൻ ഡയറക്ട് ചെയ്യുന്ന മൂവിയാണ് ഡി സി. ദേവദാസ് എന്ന കഥാപാത്രമായിട്ട് ലോകേഷും ചന്ദ്ര എന്ന കഥാപാത്രമായിട്ട് വാമികയും എത്തുന്ന മൂവിയാണ് കേട്ടോ. ഈ ഒരു ട്രെയിലർ വന്നു കഴിഞ്ഞപ്പം എല്ലാവരും ആ ഒരു ബീജിയം അതിലങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. അനിരുദ്ധിന്റെ വീണ്ടും ഒരു തകർപ്പൻ വർക്കായിരുന്നു നമ്മളിപ്പോ കേട്ടിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബീജിയംസ് ഏതൊക്കെയാണ് അതുകൂടി എനിക്ക് ഈ സമയത്ത് ചോദിക്കാനായിട്ടുണ്ട് കേട്ടോ. എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കൽക്കി എത്തിയിട്ടുണ്ട് ജേക്സ് ബിജോയുടെ. അപ്പം ആ ഒരു വിശേഷങ്ങളിലേക്ക് കൂടി, ജേക്സ് ബിജോയ് വിശേഷങ്ങളിലേക്ക് കൂടി നമുക്ക് വരാനായിട്ടുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം മാച്ചിനി മാഷം.

0: ഏപ്രിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യ നായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപരവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
2: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി.
3: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
2: മോർണിംഗ് സവാരി,
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. മോർണിംഗ് സവാരി
0: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
7: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: Hi, this is Aparna Balamurli. You are listening to Radio Suno 91.4.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: മാറ്റിനി മാഷ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ജനിസ നിങ്ങളുടെ കൂടെയുണ്ട്. ജേക്സ് ബിജോയ് എന്ന നമ്മുടെ പ്രിയപ്പെട്ട മ്യൂസീഷ്യനെ കുറിച്ച് കൂടി ഇന്ന് സംസാരിക്കാനായിട്ടുണ്ട് കേട്ടോ. 2007 പുറത്തിറങ്ങിയ മിന്നലഴകെ മിന്നുമഴകെ പലരുടെയും ഒരു ഫേവറേറ്റ് ആണ് ഇപ്പോഴും അല്ലെ. ആ പാട്ടിലൂടെ വരവറിയിച്ച സംഗീത സംവിധായകനാണ് ജേക്സ് ബിജോയ്. പാട്ടിറങ്ങി പിന്നെയും വർഷങ്ങൾ കുറച്ചധികം അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടി വന്നു സിനിമയിലേക്കുള്ള എൻട്രിക്ക് വേണ്ടിയിട്ട്. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും ഒക്കെ ഒരു നിറസാന്നിധ്യം തന്നെയാണ് അദ്ദേഹം. ജേക്സ് ബിജോയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ 2025 അദ്ദേഹം പാട്ടിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറിലും ഒക്കെ പുതിയൊരു ഉയരങ്ങളൊക്കെ കീഴടക്കിയ ഒരു വർഷമായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ കുറച്ചു പറഞ്ഞു കൽക്കി പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു. ആ ഒരു BGM ചെയ്യുന്ന സമയത്ത് സംവിധായകൻ പറഞ്ഞതൊരു മാസ്സായിട്ടൊരു സംഭവം വേണം എന്നുള്ളതാണ്. ടൊവിനോ ഇറങ്ങി വരുന്ന സമയത്ത് ഒരു മാസ് സംഭവം വേണം എന്ന് പറഞ്ഞു. ഇൻസ്റ്റന്റ് ആയിട്ട് ജേക്സ് ബിജോയ് ചെയ്ത ഒരു BGM ആണത് കേട്ടോ. വൈറൽ ആവണം എന്നുള്ള ഉദ്ദേശമൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല. ഷൂട്ട് ചെയ്ത ഉടനെ അവർ ആ ഒരു വിഷ്വൽ അയച്ചു കൊടുത്തു. ഉടനെ ചെയ്ത ഒരു സംഗതിയായിരുന്നു ദ ഇത്.

സൈൻ ബോൾട്ട് വരെ അദ്ദേഹത്തിന് ഒരു വീഡിയോയ്ക്ക് ലൈഫ് ഇസ് എ ജേണി ബിലീവ് ഇൻ യുവർ സെൽഫ് എന്ന് പറഞ്ഞ് ഒരു ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കേൾക്കുന്നത് ജേക്സ് ബിജോയുടെ കൽക്കിയാണ്. അങ്ങനെ ഇത് മാറ്റ്നി മാഷപ്പില് ഒറിജിനൽ സൗണ്ട് ട്രാക്ക് വിശേഷങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും കുറച്ച് വിശേഷങ്ങളിലേക്ക് കൂടി വരാനായിട്ടുണ്ട്. അതിനു മുമ്പ് ജേക്സ് ബിജോയുടെ തന്നെ ഒരു പാട്ട് കേട്ടാലോ? കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
6: ചെന്നൈ ബീറ്റ്സ്.
7: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
8: എന്താട്ടോ പോതുമാക്കളുണ്ട്.

ജേക്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളുടെ ആ ഒരു മാസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല, നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാല്ലേ. കളക്ഷൻ റെക്കോർഡുകളൊക്കെ പഴങ്കതിയാക്കി മലയാളത്തിൽ അതിഗംഭീരമായിട്ട് മുന്നോട്ട് വന്ന സിനിമയായിരുന്നു ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ചന്ദ്ര അങ്ങനെ ഉയർന്ന് പറന്നപ്പോൾ പാട്ടിലും ബാക്ക്ഗ്രൗണ്ടിലും അകമ്പടി തീർത്തത് മറ്റാരും ആയിരുന്നില്ല, ജേക്സ് ബിജോയ് എന്ന മാന്ത്രികൻ തന്നെയായിരുന്നു.

താരങ്ങളുടെ ആ ഒരു മിന്നുന്ന പ്രകടനത്തോടൊപ്പം ലോകേനെ ഒരു മികച്ച ചലച്ചിത്ര ഒരു ട്രീറ്റ് അല്ലെങ്കിൽ ഒരു വിഷ്വൽ ട്രീറ്റ് ആക്കി മാറ്റിയത് അണിയറയിലെ ടെക്നീഷ്യന്മാരുടെ ഒരു വലിയ വർക്കാണ് അല്ലെ. ജേക്സ് ബിജോയുടെ സംഗീതത്തിന് ഒരു സൂപ്പർ ഹീറോ സിനിമയെ എത്രമാത്രം എലവേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ലോകയിൽ കണ്ടു. ലോക മാത്രമല്ല ഒരുപാട് സിനിമകൾ ഇപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാകും അല്ലെ. രണം അതുപോലെ എടുത്തു പറയേണ്ട ഒരു ജേക്സ് ബിജോയ് വർക്കാണ്. അതുപോലെ തന്നെ അയ്യപ്പനും കോശിയും, ഒറിഞ്ചു മറിയം ജോസ്, കടുവ, തുടരും, വരാൻ പോകുന്ന ഖലീഫ, ഈ അടുത്ത് പള്ളിച്ചട്ടമ്പിയിലെ ആ ഒരു ബീജിയം, അതുപോലെ നാനിയുടെ തെലുഗു മൂവി സരിപ്പോത സനിവരം, അതിലെ വില്ലനും നായകനും നേർക്കുനേർ വരുന്ന ഒരു പോർഷനുണ്ട്.

സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളുടെ കുറച്ച് വിശേഷങ്ങൾ, വളരെ വളരെ വളരെ കുറച്ച് വിശേഷങ്ങളിലൂടെയായിരുന്നു നമ്മൾ ഇന്ന് പോയിട്ടുണ്ടായിരുന്നത് മാറ്റിനിയിൽ. ഇനിയും ഇതുപോലെ നമുക്ക് ബിജിഎമ്മുകളെ കുറിച്ച് കുറച്ചുകൂടി കൂടുതലായിട്ടൊക്കെ സംസാരിക്കാനായിട്ട് എനിക്ക് മനസ്സിലൊരു ആഗ്രഹമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതുപോലെ ശ്രദ്ധിച്ചിട്ടുള്ള ബിജിഎംസ് ഏതൊക്കെയാണ് അതൊക്കെ ഒന്ന് മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. 5000917 ചില ആളുകൾ ഇത് കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നവരുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ മെസ്സേജുകൾ കൂടി ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു മണിക്കൂർ ഞാൻ പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനിയും സിനിമാ വിശേഷങ്ങൾ നിങ്ങൾക്ക് അരികിലേക്ക് എത്തുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം മാറ്റിനി മാഷപ്പ്.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം.

0: വചനങ്ങളിലൂടെ.
1: ക്ഷമയേക്കാൾ ഉത്തമവും വിശാലവുമായ ഒരു ദാനം ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari, world class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piece-kalum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency.
0: Suno updates.
2: Suno updates like swagatham. Updateukalumayi Lisa.
3: ദോഹ മെട്രോ അൽസദ് സ്റ്റേഷനിൽ സൗജന്യ മെഡിക്കൽ പരിശോധനയും ബോധവൽക്കരണവും. ലോക കുടുംബ ഡോക്ടർ ദിനത്തോടനുബന്ധിച്ചാണ് ഖത്തർ റെയിൽ പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷനുമായി സഹകരിച്ച് ഇന്നും നാളെയും ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്യത്തെ കാർഷിക സീസൺ അവസാനിക്കുന്നു. അൽകോർ, അൽതക്കീര, അൽഷഹാനിയ, അൽവക്ര, അൽഷമാൽ മാർക്കറ്റുകളുടെ അവസാന പ്രവർത്തന ദിനം മെയ്23 ആയിരിക്കും. ഉംസലാൽ സെൻട്രൽ മാർക്കറ്റിലെ അൽ മസ്റുവ യാർഡ് സീസണിന് ശേഷവും പ്രവർത്തിക്കുമെന്നും ദിവസേന രാവിലെ 7 മുതൽ വൈകുന്നേരം 3 മണി വരെ തുറന്നിരിക്കുമെന്നും മുനിസിപ്പാലിറ്റി മന്ത്രാലയം അറിയിച്ചു. GCC ഗെയിംസിൽ ഖത്തർ മുന്നേറ്റം തുടരുന്നു. മെയ് 22 വരെയാണ് GCC ഗെയിംസ് നടക്കുന്നത്.

0: 91.7 FM.
1: Good afternoon. ബ്യൂട്ടിഫുള്ളി ഇതാ ഒരു ആഫ്റ്റർനൂൺ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഉഷാറായിട്ട് ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ടിരിക്കുന്നു എന്ന പ്രതീക്ഷയിൽ ഞാനും കൂടെ നിങ്ങളുടെ ഡ്രൈവിൽ ജോയിൻ ചെയ്യുന്നു. മാറ്റ്നി മാഷപ്പിൽ സിനിമാ ലോകത്തെ വിശേഷങ്ങൾ പറയാനായിട്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 3 മണി കഴിഞ്ഞ് 10:17 ആവുന്നു. ഒത്തിരി പേര് തന്നെ ഇതാ ഇവിടെ ഒരുപാട് സിനിമാ കഥകൾ അറിയാനായിട്ടുള്ള വെയിറ്റിംഗ് ആണ്. പക്ഷെ ഇന്നത്തെ ആ ഒരു സിനിമാ കഥയെന്ന് പറയുന്നത് യൂഷ്വലി ഉള്ള പാറ്റേണിൽ നിന്നും കുറച്ചൊന്നും മാറി ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. ആൻഡ് ചോദ്യങ്ങളുടെ അവസാനം ലക്കി വിന്നേഴ്സിനെ കാത്ത് കുറച്ച് മൂവി ടിക്കറ്റ്സ് ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ആ ഒരു ഡിസ്ക്ലെയിമർ പറഞ്ഞുകൊണ്ട് തന്നെ ഇതാ ഇന്നത്തെ ദിവസം May 18 തിങ്കളാഴ്ച ദിവസം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഡേ എല്ലാവർക്കും വിഷ് ചെയ്യുകയാണ്. Having said that, the Matinee Mashup League once again welcoming you all and a very, very, very happy good afternoon. Appa messages okka aayikan aayittu marakkanda 5000917 leke. Adinidayile namukku oru vaada birthday wishum enikku oru wish parayamo ennu choichittulla message okke vannittunde. Korcha thigam neram munne choicha message aanu adu parinittundo illayo ennallad arilla. But then Mustaq Qatar na accountil ninnana ee oru message vannikkunnathu. Hello, good afternoon. Good afternoon Mustaq, can you wish കസിൻ നൂറ ഹാപ്പി ബർത്ത്ഡേ പ്ലീസ്? തീർച്ചയായിട്ടും. അപ്പോൾ നൂറയ്ക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. മുസ്തഖാണ് മെസ്സേജ് അയച്ചേക്കുന്നത് അലോങ് വിത്ത് മഹ ഫാത്തിമ ആൻഡ് ഓൾസോ മിഹാൻ അഹമ്മദ്. എല്ലാവരും കൂടിയാണ് ആ ഒരു ബർത്ത്ഡേ വിഷ് അറിയിക്കുന്നത്. സോ വൺസ് അഗൈൻ വിഷിംഗ് യു എ വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ നൂറ.

അങ്ങനെ ഇന്ന് മാറ്റിനിയിലെ സിനിമാ കഥ തുടങ്ങുന്നതിന് മുന്നേ ഒരു ബർത്ത്ഡേ വിഷൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ബർത്ത്ഡേ വിഷും വെഡിങ് ആനിവേഴ്സറി വിഷും ഒന്നും വായിക്കാനായിട്ട് മറക്കണ്ട. സ്പെഷ്യൽ ഡേ വിഷസിനൊക്കെ ആയിട്ട് ഞാനും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അറിയാൻ. ഡോൺ ബോസ്കോ സണി ദി ഗുഡ് ആഫ്റ്റർനൂൺ മെസ്സേജ് പറയുന്നുണ്ട്. അങ്ങനെ നല്ല തണുത്ത ലസ്സി കിട്ടും. എവിടെയാണ് ഗുഡ് ആഫ്റ്റർനൂൺ. ഡോൺ ബോസ്കോ സണ്ണിയാണ് കേട്ടോ മെസ്സേജ് അയക്കുന്നത്. ഏത് ഭാഗത്താണെങ്കിലും ദാ ഈ ഒരു ചൂട് കാലത്ത് ഹൈഡ്രേറ്റ് ചെയ്ത് നമ്മൾ തന്നെ നമുക്ക് ഇഷ്ടമല്ല. ഇതേപോലെ ലസ്സി കാര്യങ്ങളൊക്കെ കുടിക്കുന്നതിൽ പ്രശ്നമില്ല, ബട്ട് ദെൻ വെള്ളം കുടിക്കാനായിട്ട് മറന്നുപോരുതെന്ന് ചെറുതായിട്ടൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആ ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടി ദാ മനോഹരമായിട്ടുള്ള ഒരു ട്രാക്കിലേക്ക് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
3: Huawei App Gallery.
4: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും ജൂജിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: This is Matine Masha.
0: Radio Suno 91.7 FM.
2: Brought to you by
7: Safari, world-class shopping experience, Doha, Qatar,
2: and
8: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol safety-yam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
4: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ
3: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
5: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
3: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
4: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
3: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
0: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
6: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
7: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
6: Power up your evenings with 917 evenings. Nyayar mudal vyajam vare, vaigittu 5 mani mudal.
8: 917 Joy Alukas 917 evenings
9: presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol safety am 40% on making charges.
0: Powered by
10: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4001707
11: in association with
12: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
13: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
14: ഡൈസോ, let's make every outing unforgettable.
15: And
16: Marza Hypermarket, be fresh, be you. Visit your nearest store today.
17: ഹായ്, നമസ്കാരം, ഞാൻ ശ്രീകുമാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ലോളിതനാണ്.
18: യു ആർ ലിസ്ണിംഗ് ടു
17: റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു റേഡിയോ 91.7 FM. മാറ്റണി മാഷപ്പിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 3 മണി കഴിഞ്ഞ് 23:39. ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസം സിനിമാ ലോകത്തെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ചോദ്യമാണ്. അപ്പോൾ ആ ഒരു ചോദ്യത്തെ റിലേറ്റ് ചെയ്ത് മറ്റൊരു ചോദ്യവും കൂടി വരുന്നുണ്ട്. അപ്പോൾ ബേസിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് കിക്ക് ഓഫ് ചെയ്യാനായിട്ട് റെഡി ആയിരുന്നുള്ളൂ. സോ കിക്ക് സ്റ്റാർട്ട് ചോദ്യം ഇതാണ്. ലോകത്തിൽ തന്നെ ഒരുപാട് അവാർഡുകൾ നമ്മൾ കാണുന്നുണ്ട്, അവാർഡ് നിശകൾ കാണുന്നുണ്ട്. ഈ അവാർഡ് നൈറ്റ്സൊക്കെ തന്നെ ഒത്തിരി രീതിയിലും ഇൻസ്പയർ ചെയ്താണ് പലരും സിനിമ മേക്കിംഗ് തുടങ്ങുന്നത്, അതിൻ്റെ ആ ഒരു പാഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, സിനിമയിൽ അഭിനയിക്കുന്നത്. സോ ദേർ ഇസ് എ ലോട്ട് ഓഫ് ടെക്നിക്കൽ തിങ്സ് ദാറ്റ് ഹാപ്പൻസ് അറൌണ്ട് സിനിമ. ഇനി സിനിമാ ലോകത്തെ വിശേഷങ്ങളിൽ ഈ ഒരു കാര്യം നമ്മൾ അറിഞ്ഞില്ല എന്ന് വേണ്ട. ലോകത്തിലെ തന്നെ ഏറ്റവും അധികം ഒരു ആക്ടറിന് ലഭിക്കാവുന്നുള്ള ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ വരുന്ന ആ ഒരു പുരസ്കാരം ഏതാണ്? പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട, 5000097. സോ ഇന്നത്തെ ആ ഒരു ചോദ്യം ഇത് തന്നെയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു നടന് ലഭിക്കാൻ അല്ലെങ്കിൽ ഒരു നടിക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ ബിഗ്ഗസ്റ്റ് ഓണർ ഫോർ ദെയർ ആർട്ട് വർക്ക് ദറ്റ് ദേ ഹവ് ഡൺ ഏതായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ വരുന്ന ഒരു ആൻസർ ആയിരിക്കും. പക്ഷേ ഇതല്ല എൻ്റെ ചോദ്യം, ഇതിനെ ബേസ് ചെയ്ത ഒരു ചോദ്യം വരുന്നുണ്ട്. നമ്മൾ കുറച്ചൊന്ന് എന്താണ് ഹോളിവുഡിലോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ദേ നമ്മുടെ ട്രാക്കിലോട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ട്രാക്കിൽ ദാ ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. സോ വെരി ഫസ്റ്റ് ചോദ്യം ഇതാണ്. സെക്കൻഡ് ചോദ്യത്തിന് റൈറ്റ് ആൻസർ പറയുന്ന ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് ദൃശ്യം 3 എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആണ്. അപ്പോൾ ആ ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടി തന്നെ ഞാൻ ഒരിക്കൽ കൂടി ചോദ്യം റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണ്. ലോകത്തിലെ ഒരു നടനോ നടിക്കോ ലഭിക്കാവുന്ന ഏറ്റവും വലിയ റെക്കഗ്നിഷൻ വെൻ ഇറ്റ് കംസ് ടു ദെയർ ആർട്ട് ഓഫ് വർക്ക് അല്ലെങ്കിൽ പീസ് ഓഫ് ആർട്ട് ഏത് തന്നെയാണെങ്കിലും ആ ഒരു എന്താണ് അംഗീകാരം ഏതാണ്, റെക്കഗ്നിഷൻ ഏതാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പെട്ടെന്ന് പോകുന്നുണ്ടേ 5000097. ഇതിനെ ബേസ് ചെയ്ത് വരുന്ന അടുത്ത ചോദ്യം കറക്റ്റായിട്ട് പറയുന്ന ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് ദൃശ്യം 3 എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീക്കെൻഡ് മെയ് 21 നമുക്ക് ഗംഭീരമായിട്ട് ആ ഒരു മൂവി ഒരുമിച്ചിരുന്ന് കാണാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് കടക്കുന്നു. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യോർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അറബിക്കഥ എന്ന സിനിമയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്ക് ഇതാ കേട്ടുകൊണ്ടിരുന്നത് റേഡിയോ സോണർ 91.7 FM. വെൽക്കം ബാക്ക്. സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് സന്ദീപാണ് കൂടെയുള്ളത്. May 18 തിങ്കളാഴ്ച ദിവസം ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളൊരു ചുച്ചുകര സമയത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വൈകുന്നേരത്തെ വിശേഷങ്ങളിലോട്ടൊക്കെ കടക്കണം. ബട്ട് അതിനു മുന്നേ ഞാൻ ചോദിച്ച ആദ്യത്തെ നമ്മുടെ ബേസിക് പ്രിലിംസിന് ക്വാളിഫൈ ആക്കുന്ന ആ ഒരു ചോദ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ആൻസേഴ്സ് ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പേര് വായിക്കുന്നില്ല. വൈ? ബിക്കോസ് നമുക്ക് സെക്കൻഡ് ചോദ്യം ഒരു എന്താണ് ബൈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചോദ്യത്തിന് റൈറ്റ് ആൻസർ പറയുന്ന ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഈ ഒരു വീക്കെൻഡ് നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ദൃശ്യം സിനിമയുടെ ടിക്കറ്റ്സ് ആണ്. സോ ലക്കി വിന്നേഴ്സൊക്കെ ആവാനായിട്ട് ചെയ്യേണ്ടത് ഫോണെടുത്ത് 5000 എന്ന നമ്പർ ഒന്ന് സേവ് ചെയ്യുക. ആൻഡ് മെസ്സേജസ് അയച്ചു തുടങ്ങിക്കോളൂ. ആൻസർ ബട്ട് ദെൻ ചോദ്യം വേണമല്ലോ. അപ്പോൾ ചോദ്യത്തിലേക്ക്, കുറച്ച് മുന്നേ ഞാൻ ചോദിച്ചിരുന്ന ലോകത്തിലെ ഒരു നടൻ ഒരു നടിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം വെൻ ഇറ്റ് കംസ് ടു ലീഗൽ ടേംസ് കേട്ടോ, ജസ്റ്റ് ഓൺ ലീമിൻസ് ടേംസ് നമുക്ക് പറയാം. ചിലപ്പോൾ ഒരാളുടെ പെർഫോമൻസിന് ജനങ്ങൾ കൊടുക്കുന്ന കയ്യടിയാണ് ആ ഒരു ഇറ്റ് ഈസ് വെരി മച്ച് ദാറ്റ്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ലീഗലി നോക്കുമ്പോൾ ഒരു എന്താണ് ലീമിൻസ് ടേംസ് എന്നല്ലാണ്ട് നോക്കുമ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റെക്കഗ്നിഷൻ ഒരു നടി ഒരു നടന് ലഭിക്കാനുള്ളത് ഇറ്റ് ഈസ് നൺ അതർ ദാൻ ദ അക്കാഡമി അവാർഡ്സ്, അല്ല ഓസ്കേഴ്സ് എന്ന് നമ്മൾ വളരെ കോമൺ ആയിട്ട് വിളിക്കുന്ന അക്കാഡമി അവാർഡ്സ് ആണ് ശരിക്കും ആ ഒരു അവാർഡ് കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ഇനി കാറ്റഗറി എന്ന് പറഞ്ഞു പോകുമ്പോൾ ശരിക്കും ഒരു ഓരോ ഇവൻറ്റുകൾക്ക് പല രീതിയിലുള്ള കാറ്റഗറീസ് ആ കാറ്റഗറീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം. ബട്ട് ദെൻ ഇതിൻ്റെ റൂളെന്ന് പറയുന്നത് ഏകദേശം 98 അക്കാഡമിക് അവാർഡ്സ് ഇതിനകം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഓസ്കേഴ്സ് 98 സ്റ്റേജസ് പിന്നിടുമ്പോൾ തീർച്ചയായിട്ടും അത്രയും പാരമ്പര്യമുള്ള അത്രയും ലെഗസിയുള്ള ഒരു അവാർഡ് ആർക്കെങ്കിലുമൊക്കെ കിട്ടുക എന്ന് പറയുന്നത് എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇന്ന് പല നോമിനേഷൻസും നമ്മൾ കേട്ടു പോകാറുണ്ട് പല കാറ്റഗറീസിൽ. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്, ലോകത്തിലെ ഇത്രയും വലിയ അംഗീകാരം കൊടുക്കുന്ന ആ ഒരു സ്റ്റേജിൽ എത്ര കാറ്റഗറി ഓഫ് അവാർഡ്സ് ആണ് നൽകുന്നത്? സോ ലോകത്തിലെ ഏറ്റവും വലിയ റെക്കഗ്നിഷനായ ദ അക്കാഡമി അവാർഡ്സ് അഥവാ ഓസ്കേഴ്സ് എന്നറിയപ്പെടുന്ന ഇത്രയും ഗംഭീരമായിട്ടുള്ള അവാർഡ് എത്ര കാറ്റഗറീസിലാണ് നൽകപ്പെടുന്നത് എന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. 5000 ഇത് പറയാനുള്ള റീസൺ വേറെ ഉണ്ട് കേട്ടോ. കാരണം ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കൊക്കെ ഡൈജസ്റ്റ് ആവുന്ന ഒരുപാട് റൂൾ ചേഞ്ചസ് ആൻഡ് ഓൾസോ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു, എസ്പെഷ്യലി ഡ്യൂ ടു ദി ഇൻട്രൊഡക്ഷൻ ഓഫ് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇൻട്രൊഡക്ഷനോടുകൂടി വന്നിരിക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ അക്കാഡമി അവാർഡ്സ് ഓസ്കേഴ്സിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിലോട്ടൊക്കെ നമുക്ക് പോവാം. ബദ്ധൻ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറയുന്ന ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത് Drishyam 3 എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആയിരിക്കും. സോ ഒരിക്കൽ കൂടി ചോദ്യം 5000 ആൻസേഴ്സ് അയക്കേണ്ടത്. ചോദ്യം ഇങ്ങനെയാണ്, ഓസ്കേഴ്സ് അല്ലെങ്കിൽ ദി അക്കാഡമി അവാർഡ്സ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ റെക്കഗ്നിഷൻ ഫോർ മൂവി ഫീൽഡ്, നടൻ നടിക്ക് മാത്രമല്ല എല്ലാവർക്കും തന്നെ അത് അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള അവാർഡാണ്. ഈ അവാർഡ് നിശയിൽ കൊടുക്കുന്ന ആ ഒരു അവാർഡ് വേദിയിൽ കൊടുക്കുന്ന കാറ്റഗറീസ് ഓഫ് അവാർഡ്സ് എത്ര കാറ്റഗറി നമ്പറാണ് അറിയേണ്ടത്? 5, 10, 20, 25 എത്രയാണെന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. എത്ര കാറ്റഗറീസിലാണ് ആ ഒരു വേദിയിൽ അവാർഡ് നൽകുന്നത്? 5000 നിങ്ങളുടെ ഉത്തരം വെയിറ്റ് ചെയ്ത് ഞാൻ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും ദാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Sunno. Radio Sunno. 91.7 FM. Qatar's favorite radio station. പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005612 3.
1: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യ നായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്.
2: എനിക്ക് ഇന്നൊരു പേര്.
1: സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ.
2: ഇത് നമ്മ ടൈം. സമ്മാടി അടിക്ക പോറ.
1: കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു. Distributed by Fars Film.
3: This is Matine Masha. Only on
1: Radio Sunno 91.7 FM. Matine Masha.
3: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
4: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

ബ്യൂട്ടിഫുൾ ട്രാക്കുകളൊക്കെ ദാ കേട്ടുകൊണ്ടിരിക്കുന്നു. റേഡിയോ സുനോ 91.7 FM-ലൂടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 3 മണി കഴിഞ്ഞ് 48 മിനിറ്റും 54 സെക്കൻഡും. എന്ത് നല്ലൊരു ദിവസം അല്ലേ? മനോഹരമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ്. ചിലർക്ക് ഈ പറഞ്ഞ പോലെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സും കാര്യങ്ങളും ഒക്കെ തന്നെ ആറ്റിറ്റ്യൂഡ്സ് ലൈഫിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ നെഗറ്റിവിറ്റിയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ചിന്താഗതിയോട് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് മാറ്റിനി മാഷപ്പിലേക്കാണ്. ആ ഒരു കഥ ബാക്കി വെച്ച് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഏത് കഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചോദ്യത്തിൻ്റെ കഥ. യെസ്. അപ്പോൾ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ദേ എനിക്ക് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്നു. ദൃശ്യം 3 എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആണ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഞാൻ ഇന്ന് അക്കാഡമി അവാർഡ്സിനെ പറ്റിയിട്ടും ഓസ്കേഴ്സിനെ പറ്റിയിട്ടും ഒക്കെ സംസാരിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും അധികം ലോകത്ത് ഇത്രയും തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ ഒരു നടന് ഒരു നടിക്കൊക്കെ കിട്ടാവുന്ന അതിലുപരി ടെക്നിക്കാലിറ്റീസ് എല്ലാം എല്ലാ കാറ്റഗറിയിലും തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ തന്നെ ഓസ്കേഴ്സ് അല്ലെങ്കിൽ അക്കാഡമി അവാർഡ്സ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ അത്രയും അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു അവാർഡ്. അതിൽ എത്രത്തോളം കാറ്റഗറീസ് ആണ്, വർഷങ്ങളായിട്ട് ഓരോ കാറ്റഗറിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളവർക്ക് വർഷങ്ങളുണ്ട്, എങ്കിലും അതിനൊരു നമ്പറുണ്ട്. എത്രയാണ് ആ കാറ്റഗറി എന്ന് ചോദിച്ചപ്പോൾ 24 കാറ്റഗറീസ് എന്ന അക്കൗണ്ട്, ആ ഒരു നമ്പർ അതെ നമുക്ക് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. 23 MK എന്ന അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഉത്തരം വന്നിട്ടുണ്ട്. MK 23 അല്ല 24 ആണ്. ബെൻസൺ റൈഡ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അമീർ, ദൃശ്യ, ധ്യാൻ, ദിലീപ്, അതേപോലെ തന്നെ ഹരിലാൽ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1-2 പേര് ശ്രീകോട്ട് എന്ന അക്കൗണ്ടിൽ നിന്നും ദേ റൈറ്റ് ആൻസർ വന്നിട്ടുണ്ട്. കാർബോ സെയിൽസ് എന്ന അക്കൗണ്ടിൽ നിന്നും ഉത്തരം വന്നിട്ടുണ്ട്. ഓക്കെ, കാജ ഫ്രം തമിഴ്നാടു ആണ് മെസ്സേജ് അയക്കുന്നത്. ഹലോ കാജ, എപ്പിടി ഇരിക്കീങ്ക, സൗഖ്യമാ? സജീർ ദേ നമുക്ക് 24 ആണെന്നുള്ള ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അനൂജ് ആൻസർ അയക്കുന്നു.

ശരിക്കും പറഞ്ഞാൽ അക്കാഡമി അവാർഡ്സിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. റൂൾസും റെഗുലേഷൻസും ഒക്കെ തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ റൂൾസും റെഗുലേഷൻസും എന്താണെന്നുള്ളത് അഷ്ടമി ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അഷ്ടമിക്ക് ജോയിൻ ചെയ്യാനുള്ള സമയമായി. അതുകൊണ്ട് തന്നെ ആ ഒരു ബാറ്റൺ ഞാൻ ചെറുതായിട്ടൊന്ന് കൈമാറിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ആൻഡ് യെസ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകൾ ഇങ്ങനെ മാറി മാറി പോകുമ്പോൾ ഓസ്കറിൻ്റെ കാര്യമല്ലേ സംസാരിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ദ ഓസ്കർ ഗോസ് ടു അദീഫ് മുഹമ്മദ് പാടിയിരിക്കുന്ന ആ ഒരു സിനിമയിലെ പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത്. അഷ്ടമി വെൽ ജോയിൻ റൈറ്റ് നൗ. സിനിമാ ലോകത്തെ ശേഷങ്ങളും ഓസ്കറിൻ്റെ ബാക്കി കഥയുമായിട്ട്.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വെൽക്കം വെൽക്കം, ഗുഡ് ഈവനിംഗ്, ഗുഡ് ഈവനിംഗ്. അശ്വതിയാണ് കൂടെയുള്ളത്, അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം 18-ാം തീയതി ഈ ഒരു സമയം ആകുമ്പോഴേക്കും എല്ലാവരും ഓൾറെഡി ക്യൂ ടിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ ഓപ്പൺ ചെയ്ത് തുടങ്ങിയെന്നേ. കാരണം എന്താ, ഇനി ആകെ 2 ദിവസം. ഓഹ്, ആ ദിവസം കൂടി കഴിഞ്ഞാൽ ആ വെയിറ്റ് ചെയ്തിരിക്കുന്ന ദൃശ്യം 3 വേണ്ടിയിട്ട് തന്നെയാണ് ഞാനതിങ്ങനെ ആലോചിച്ചത്. ദൃശ്യം 3 എത്ര മണിക്ക് പോയി കാണും, എങ്ങനെ കാണും എന്നൊക്കെ ഞാൻ ഫുൾ കാൽക്കുലേഷൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ദ തിങ് ഇസ് ദാറ്റ് നമുക്കറിയാമല്ലോ, ഓൾറെഡി എല്ലാം ബുക്ക്ഡ് ആയിരിക്കും. ഒരുപാട് പേര് എത്ര മണിക്ക് പോകണമെന്ന് ഇപ്പോഴേ വിചാരിച്ചിട്ടൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ടിക്കറ്റ്സൊക്കെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ആൾക്കാരായിരിക്കും. എത്ര പേര് ഇപ്പോൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരിൽ ഇങ്ങനെ ആ ഒരു ദൃശ്യം 3 കാണാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. ആൻഡ് ഓൾസോ അന്നത്തെ ദിവസത്തെ മറ്റൊരു പ്രത്യേകത അന്ന് ലാലേട്ടിൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇത് പറഞ്ഞുകൊണ്ട് നേരെ ഒരു ദൃശ്യം 2 സോങ്ങിലേക്ക് തന്നെ പോവാണ്. മാത്രമല്ല അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും കുറച്ച് മുൻപ് സന്ദീപ് പറഞ്ഞു നിർത്തിയൊരു കാര്യത്തിലേക്ക് തന്നെയാണ് എനിക്ക് എത്താനുള്ളത് കേട്ടോ. അതിലേക്ക് നമ്മൾ വഴി എത്തുന്നതായിരിക്കും, കുറച്ചധികം റൂൾസ് ആൻഡ് റെഗുലേഷൻസിലേക്ക് ഒക്കെ തന്നെ എത്തുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് കദേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM മാറ്റിനി മാഷപ്പ്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഹായ് നമസ്കാരം, ഞാൻ ആദർശ്.
2: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: ദിസ് ഈസ് ഓൺലി ഓൺ
2: റേഡിയോ സുനോ 91.7 FM.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodoppam Malabar promise nalkuna complete transparency-um.

0: The biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 500-561-23.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
3: ഞാൻ കുറച്ച് മുൻപ് ഒരു കാര്യം പറഞ്ഞിരുന്നു, അതായത് സന്ദീപ് പറഞ്ഞു നിർത്തിയ ഒരു കാര്യമുണ്ട്, അതിന്റെ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറയണം എന്ന്. ബേസിക്കലി അക്കാഡമി അവാർഡ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയാനുള്ളത്. അക്കാഡമി അവാർഡ്സിൽ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വന്നിരിക്കുകയാണ്. നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് AI ആണ്. എന്ത് വേണോ, സ്ക്രിപ്റ്റ് വേണോ, വോയിസ് ഓവർ വേണോ, അല്ലെങ്കിൽ തന്നെ ഈവൻ ഒരാളെ കൊണ്ട് അഭിനയിപ്പിക്കണമോ, എല്ലാത്തിനും AI പറ്റും. ഈവൻ എഡിറ്റിങ്ങിലും എല്ലാത്തിനും AI എങ്ങോട്ട് നോക്കിയാലും AI ആണോ ഒറിജിനൽ ആണോ എന്ന് പോലും നമുക്കിപ്പം മനസ്സിലാവാൻ പറ്റാത്ത രീതിയിലാണ് ഓരോ വീഡിയോസും നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ തന്നെ കാണാൻ വരെ പറ്റുന്നത്. അപ്പോൾ പിന്നെ മൂവീസിലേക്ക് വരെ അത് അഡാപ്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഇനിയുള്ള മൂവീസിൻ്റെയൊക്കെ ഒരു കറക്റ്റ് ഒത്തൻറ്റിസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒറിജിനാലിറ്റി ഇതൊക്കെ ഉണ്ടാകുമോ എന്ന് വരെ നമ്മൾ ഡൗട്ട് ചെയ്യുന്നൊരു കാലഘട്ടമാണ്. സോ ഈ ടൈമിലാണ് അക്കാഡമി അവാർഡ്സ് ഇങ്ങനൊരു ഡിസിഷൻ എടുക്കുന്നത്. കാരണം AI വെച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു പ്രോപ്പർ ക്രിയേറ്റീവ് മൈൻഡ് സെറ്റിലൂടെയാണോ വരുന്നത്? ഒരിക്കലുമല്ല. നമ്മളൊരു ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നു, ഒരു കൈൻഡ് ഓഫ് നമ്മളൊരു ഹാഫ് ഇൻപുട്ട് കൊടുക്കുന്നു, പക്ഷേ AI ആണ് അതിനെ കൂടുതൽ ഇതാക്കുന്നത്. പക്ഷെ അത് പറ്റില്ല. AI സ്ക്രിപ്റ്റുകളോ അല്ലെങ്കിൽ AI വെച്ച് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ AI വെച്ച് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ഹ്യൂമനോ ഒന്നും തന്നെ, അല്ലെങ്കിൽ ഹ്യൂമൻ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ഒരു ക്യാരക്ടർ ബേസിക്കലി, അതൊന്നും തന്നെ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AI ടൂൾ ഗൈഡ് ലൈൻസും അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ചില കാര്യങ്ങൾ ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് ഇപ്പോൾ വിചാരിച്ചോളൂ, അതിനനുസരിച്ചിട്ട് ചിലപ്പം അത് ആ മെമ്പേഴ്സ് ഓർ ദ വോട്ടേഴ്സ് ഓർ ദ ജഡ്ജസ് പാനൽ ഓഫ് ജഡ്ജസ് എന്നൊക്കെ നമ്മൾ പറയുന്ന അവരുടെ കയ്യിലാണ് അതിൻ്റെ ഡിസിഷൻ ഇരിക്കുന്നത്. പക്ഷേ കംപ്ലീറ്റ് AI ജനറേറ്റഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റുകളും അതിനോടൊപ്പം ക്യാരക്ടേഴ്സും ഒന്നും തന്നെ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. എനിക്ക് തോന്നുന്നു അത് മിക്കവാറും വേറൊരു AI ഇട്ടത് AI തന്നെയാണോ എന്ന് ചിലപ്പോൾ ചെക്ക് ചെയ്യുമായിരിക്കും, അങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക. അതൊക്കെ പോട്ടെ. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ വോട്ടേഴ്സ് അല്ലെങ്കിൽ ആർക്കാണ് അവാർഡ് പോകേണ്ടതെന്നൊക്കെ പറയുന്ന തീരുമാനിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടല്ലോ, അവർ ഒക്കെ തന്നെ അക്കാഡമി മെമ്പേഴ്സ് ആണ്. അപ്പോൾ ഈ മെമ്പേഴ്സിന് ഈ പറഞ്ഞ വോട്ടിംഗ് അതോറിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു അക്കൗണ്ടബിലിറ്റി അവർ കാണിക്കണം എന്നുണ്ടെങ്കിൽ, എല്ലാ മൂവീസും ഒരുപോലെ തന്നെ നോമിനേറ്റഡ് ഫിലിംസ് എല്ലാ കാറ്റഗറിയിലെയും അവർ കുത്തിയിരുന്ന് ഫുൾ കണ്ടതിന് ശേഷം മാത്രമേ അവർ എലിജിബിൾ ആവുള്ളൂ ആ ഒരു വോട്ടിങ്ങിന് വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് ക്വൈറ്റ് ഫെയർ തിങ് ആൻഡ് ഇറ്റ് ഈസ് എ നോർമൽ തിങ് ബട്ട് സം പീപ്പിൾ ഡസൻ ഡു ഇറ്റ്, അതാണ് പ്രശ്നം. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇനി അവർക്ക് എല്ലാ സിനിമയും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും വോട്ടിംഗ് പാനലിലേക്ക് എത്താനായിട്ട് പറ്റില്ല. ഇനി അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹ്യൂമൻ ഓതേർഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റുകൾ, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് സ്ക്രീൻ പ്ലേയും കാര്യങ്ങളൊക്കെ ഹ്യൂമൻസ് ചെയ്തിരിക്കുന്നത് തന്നെയായിരിക്കണം എന്നുള്ളൊരു നിർബന്ധിതമായിട്ടുള്ള ഒരു റൂള് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, എനിക്ക് മേ ബി വി ഡോണ്ട് ഫീൽ ലൈക്ക് അതൊരു വലിയ കാര്യമാണെന്ന്, ബിക്കോസ് നമ്മുടെ എല്ലാ ഇപ്പം കേരള സ്റ്റേറ്റ് അവാർഡ് മുതൽ എല്ലാ അവാർഡ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്ക് മാത്രമായിരിക്കും, അതായത് ചിലപ്പോൾ ബെസ്റ്റ് നടന് തന്നെ ഒരു ഇയറിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് അടിപൊളി സിനിമ അല്ലെങ്കിൽ രണ്ട് സിനിമയും അതിലേക്ക് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ രണ്ട് സിനിമയ്ക്കും കൂടിയൊക്കെ ആയിരിക്കും ഒരു നടന് കിട്ടുന്നത് അല്ലേ. പക്ഷെ നേരെ തിരിച്ച് അത് ഇത്രയും നാളും അക്കാഡമി അവാർഡ്സിൽ ഉണ്ടായിരുന്നില്ല. ഒരാൾക്ക് ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമേ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ, പക്ഷെ അതിപ്പോൾ മാറ്റിയിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി ഒരേ കാറ്റഗറിയിൽ മൾട്ടിപ്പിൾ നോമിനേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു നോമിനേഷനിൽ എന്തായാലും പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ചേഞ്ച് ആക്കിയ കുറച്ച് റൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നേരെതാ അടുത്ത പാട്ടിലേക്ക് പോകേണ്ട സമയമാണ്. എവിടെ നിന്നാണ് ഇപ്പോൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? വീക്കെൻഡിലേക്കുള്ള പ്ലാൻസ് ഒക്കെ സെറ്റായോ? സിനിമ മൂവി പ്ലാനിങ് ഒക്കെ സെറ്റായോ ഒന്ന് പറയണം കേട്ടോ. ആൻഡ് ഓഫ് കോഴ്സ് എന്നെയും ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു ചർച്ചയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ദൃശ്യം ദൃശ്യം ദൃശ്യം, അതെപ്പോൾ കാണാൻ പോവും, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ എന്തായാലും കേട്ടുകൊണ്ടിരിക്കുക അതിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ അഷ്ടമിയാണ് കൂടെയുള്ളത്. നമുക്ക് ദാദാ സാഹിബിൽ നിന്നും ചിത്രചീച്ചി പാടിയൊരു പാട്ട് കേൾക്കാം കേട്ടോ. കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മാച്ചിനി മാഷം.

വെൽക്കം ബാക്ക് ടു കഥേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്നോ 91.7 FM. ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റിലേക്ക് പോകേണ്ട സമയമായിരിക്കാണ്. സോ ഇപ്പോൾ 24 ക്യാരറ്റ് ഗോൾഡിന് 547 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 504 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 478 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 412.50 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് ബൈ സ്കൈ ജ്വല്ലേഴ്സ്.

0: ചേട്ടാ ഇവിടെ നട്സ് ഉണ്ടോ?
1: പിന്നെ ബ്രാഡ് മീൽ നട്സ് ഇല്ലാതിരിക്കോ?
0: എന്നാ ഒരു പാക്കറ്റ് നട്സ്.
1: ഹെൽത്തി ഹെൽത്തി എടാ ഹെൽത്തി കുട്ടാ. കേട്ടോ, ബ്രാഡ് മീൽ സ്പൈസസ്, പൾസസ്, നട്സ്, ചോക്ലേറ്റ്, കോഫി, ടീസ്, ബേക്കിംഗ് ഇൻഗ്രീഡിയൻസ് തുടങ്ങി എല്ലാം ഉണ്ട്.
2: വിപുലമായ പാർക്കിംഗ് ഓടി ബ്രാഡ്മാ ഹോൾസെയിൽ മാർക്കറ്റ്, സൽവാ റോഡ്.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യ നായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്.
5: പേര് ശരവണൻ, എനിക്ക് ഇന്നൊരു പേര്.
2: സംവിധാനം RJ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
6: നമസ്കാരം, ഞാൻ രമ്യ നമ്പീഷൻ.
7: യു ആർ ലിസ്ണിംഗ് ടു
6: Radio Suno 91.7.
8: This is Only on Radio Suno 91.7 FM. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
9: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Huawei App Gallery.
1: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Ee offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
4: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ
3: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജിത്തു ജോസഫ് ചിത്രം ദൃശ്യം 3.
5: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
3: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
4: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
3: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
0: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

നിന്ന് ഓർമ്മകളുണ്ട്, ഒന്നായി നിന്ന് ഓർമ്മകളുണ്ട്, തളരും നേരം താങ്ങായി നിന്നത് നിന്റെ കണ്ണിലെ സ്നേഹമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മോനെ എനിക്ക് വയ്യ. പക്ഷേ പേര് മാത്രം ഇട്ടിട്ടില്ലേ, അത് കൊള്ളാലോ. ആ പ്രിയ സുഹൃത്ത് നസീർ മാഷിനും സരീന അല്ലേ, അതെ സരീനയ്ക്കും 23rd ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അപ്പം എനിക്കൊരു ചെറിയ ഡൗട്ടുള്ളത്, ഇത് നസീർ മാഷിൻ്റെയും സരീനയുടെയും ആനിവേഴ്സറി ആണല്ലോ, അപ്പം മുജീബ് റഹ്മാൻ ആക്ച്വലി ഇവർക്ക് വേണ്ടി എഴുതിയ വരികളാണോ എന്താണെന്നൊന്ന് പറയണേ. ഓക്കെ, അതെനിക്ക് മനസ്സിലായില്ല. പക്ഷെ എന്തായാലും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഞങ്ങളുടെ വക അങ്ങ് എത്തിച്ചേക്കണേ. ഈ പറഞ്ഞ റേഡിയോ സ്നോയിലൂടെ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. നല്ല വരികൾ എന്തായാലും അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് പ്രയേഴ്സ്. യെസ്, ഹാപ്പി ആനിവേഴ്സറി ഒക്കെ പറഞ്ഞു പോകുമ്പോൾ ദാ ഈവനിങ് ആണ്, അതുകൊണ്ട് തന്നെ ഗുഡ് ഈവനിങ് അഷ്ടമി എന്നൊക്കെ പറഞ്ഞ അൽജോയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഗുഡ് ഈവനിങ്, സുഖമായിട്ട് പോകുന്നോ? എന്താണ്, ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞോ? എല്ലാവരും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു സമയമായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ. അതിനിടയിൽ ടിക്കറ്റ് തന്ന നിങ്ങൾ ടിക്കറ്റ് തായോ? ഓ, എന്നാൽ ഞങ്ങൾ പോയി കാണാം സിനിമ എന്നല്ലേ ഉദ്ദേശിച്ചത്. അഫ്കോഴ്സ് ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും, സോ അതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ പല പല മൂവീസ് ഇങ്ങനെ ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്, പല ട്രെയിലേഴ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാറുണ്ട്. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇപ്പം ലാസ്റ്റ് നടന്നൊരു ഇവൻറ്റ്, ഷാഹിദ് കപൂറിൻ്റെയും അതുപോലെ രശ്മിക ആൻഡ് ഓൾസോ കൃതി സനനും ഒരുമിച്ചിട്ടുള്ള കോക്ടെയിൽ 2, കോക്ടെയിൽ 1 അത്രയും വലിയൊരു ഹിറ്റായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ അത്രയും ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം എന്താകും ഇവരുടെ മൂന്ന് പേരുടെ ഒരു കോമ്പിനേഷൻസ് എന്നൊക്കെ അറിയാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. സോ നമുക്കെന്തായാലും അത് കണ്ടറിയാം. അതിൻ്റെ ഭയങ്കര രസമായിട്ടുള്ള ഇവൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അതിൻ്റെ വീഡിയോസൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്നു ഇൻസ്റ്റഗ്രാമിൽ. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. അങ്ങനൊരു ഹിന്ദി പടം, നല്ലൊരു പ്രതീക്ഷയോടുള്ളൊരു പടം ഇറങ്ങാനായിട്ട് പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സിനിമാ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നേരെ ദാ അടുത്തൊരു പാട്ടും കൂടി വെച്ച് തന്ന് എനിക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനി നാളെ നമുക്ക് വീണ്ടും കേട്ട് കേട്ട് കൂട്ടുകൂടാമെന്ന് പറഞ്ഞുകൊണ്ട് കാസ്നോവയിൽ നിന്നും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ് നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ. വിജയേശുദാസും ശ്വേതയും പാടിയ പാട്ട്, ബ്യൂട്ടിഫുൾ സോങ്ങാണ്. സോ ഈവനിങ് എൻജോയ് ചെയ്യൂ.

Good evening, good evening, good evening. Amazing good evening wishes. They wish you good. Sandeep aanu join cheyyunnathu on your favorite FM station, Radio Sonu 91.7 FM. It is 9:17 evenings in the time aanu. So, or adipoli good evening da wish cheyyumbol. Studio clock il 5 mani kazhinja 8 minute 32 second. എവ്രിബഡി ഔട്ട് ദേർ ദാ എല്ലാവരും ഒരു സ്മൈലോടുകൂടി യാത്ര മുന്നോട്ട് തുടങ്ങുക. വൈ? ബിക്കോസ് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഹാർഡ് ഫേസ് ഓഫ് ലൈഫ്, ഏതൊരു പോയിന്റിലാണെങ്കിൽ പോലും വരുമ്പോൾ ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ നേരിടുക എന്നുള്ളത്. ചിലപ്പോൾ നമ്മളെടുക്കുന്ന ഒരു സൈലൻസ്, ഒരു ചിരി എന്ന് പറയുന്നതിന് മില്യൺസ് ഓഫ് ഇമോഷൻസ്, ടൺസ് ഓഫ് ഇമോഷൻ കൺവേ ചെയ്യാൻ കാണും. അങ്ങനെ ഒരു ചിരി, അങ്ങനെ ഒരു സൈലൻസ് ലൈഫിലുണ്ട് എന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ഔട്ട്. ആ ഒരു സന്തോഷവും ആ ഒരു എന്താണ് ഉത്തരം പുറത്തേക്ക് വരട്ടെ. ദാറ്റ് ഇസ് വാട്ട് എവ്രിബഡി വാണ്ട്സ് ടു നോ. ബി ട്രാൻസ്പെറൻറ്റ് ഇൻ യുവർ ലൈഫ്. ലൈഫിലെ ട്രാൻസ്പെറൻസി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ദാ എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ഈവനിങ് വിഷ് ചെയ്യുകയാണ്. ചായയൊക്കെ കുടിക്കാനായിട്ട് പുറത്തോട്ടൊക്കെ പോകാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉഷാറായിട്ട് ദേ ഞാൻ നിങ്ങളുടെ ഡ്രൈവിൻ്റെ കൂടെ അങ്ങ് ജോയിൻ ചെയ്യുകയാണ് വിത്ത് യുവർ പെർമിഷൻ. വൈ? ബിക്കോസ് ഇന്നത്തെ ദിവസവും ഏറ്റവും അധികം സ്പെഷ്യൽ ആക്കാനായിട്ടും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ഡിസ്ക്ലോസ് ചെയ്യാനായിട്ടും നമുക്കുണ്ട്. സോ ഇന്നത്തെ ദിവസം മെയ് 18 തിങ്കളാഴ്ച ദിവസം എന്ന് പറയുന്ന ആ ഒരു ഡേയുടെ സ്പെഷ്യാലിറ്റിയും കാര്യത്തിലോട്ടൊക്കെ നമുക്ക് വരണം. ബട്ട് ദെൻ അറ്റ് ദ വെരി ഔട്ട്സെറ്റ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എനർജി തന്നെയാണ്. ആ ഒരു എനർജി തരാനായിട്ട് ഓൺലി യു ക്യാൻ മേക്ക് ഇറ്റ് പോസിബിൾ. സോ അതുകൊണ്ട് ദാ ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സും തന്നെ പെട്ടെന്ന് മെസ്സേജസ് അയച്ചോളൂ 5000917 ഗുഡ് ഈവനിങ് വിഷസ്. മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, സ്പെഷ്യൽ ഡേ വിഷസ്, വെഡിങ് ഡേ വിഷസ്, അങ്ങനെ എല്ലാ വിഷസും കേൾക്കാനായിട്ട് ഞാൻ ദാ റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ ഖത്തറിൻ്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം. അപ്പം മെസ്സേജസ്ക്ക് പോകുന്നോട്ടെ, വെയിറ്റിംഗ് ആണ്. വിക്കി ഡോണർ എന്ന സിനിമയിലെ ഒരു വണ്ടർഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
0: Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ഇതാ 5 മണി കഴിഞ്ഞ 14:50. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: യു ആർ

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: മലയാളികൾക്ക് അരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
4: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ രാത്രിയാണ്.
3: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീത്തു ജോസഫ് ചിത്രം ദൃശ്യം 3.
5: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
3: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
4: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
3: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
6: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
7: നമസ്കാരം, ഞാൻ സന്തോഷ്
8: കീഴാറ്റൂർ.
7: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol safety am 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
1: In association with
3: Commercial Bank, your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecue sinum avashyamayathellam oruki Daiso.
3: Daiso, let's make every outing unforgettable.
0: And
4: Marza Hypermarket, be fresh, be you. Visit your nearest store today.
5: Welcome back once again. Radio Suno 91.7 FM ല് ഇത് 917 ഈവനിങ്സ് എന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. എല്ലാ മനോഹരമായിട്ടുള്ള ഒരു ഈവനിങ്, ചായയൊക്കെ കുടിക്കാനായിട്ട് പുറത്തൊക്കെ ഇറങ്ങുന്ന പ്ലാനും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ആ ഒരു ഡ്രൈവിന്റെ കൂട്ടത്തിൽ ഇനിയിപ്പോൾ ചായ് ബഡി ഇല്ലാന്നുണ്ടെങ്കിൽ കൂടെ ഞാനും കൂടെ ജോയിൻ ചെയ്യുകയാണ്. ബട്ട് ചായ് ബഡിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ചായ കുടിക്കുന്ന ആ ഒരു ടൈമിൽ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുമുട്ടുന്ന അല്ലാന്നുണ്ടെങ്കിൽ ചായ കുടി വീരൻ നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരാൾ കാണുമല്ലോ. അങ്ങനെ ഒരു വ്യക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെയും വിളിച്ചുകൊണ്ട് നമുക്ക് ഈ വരുന്ന ഇന്റർനാഷണൽ ടീ ഡേഡ് അന്ന് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഒരു വലിയ സംഭവം തന്നെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലോട്ട് പോകുന്നതിന് മുന്നേ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദിസ്
6: ഇന്റർനാഷണൽ ടീ ഡേ സ്പെഷ്യൽ ടീ ടോക്സ് ബ്രോട്ട് ടു യു ബൈ നല്ല നാടൻ ഫുഡും ആംബിയൻസും, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി. സോൾട്ട് മാംഗോ ട്രീ റെസ്റ്റോറന്റ് മധുർ കദീം. കോൾ 5164800.
5: യെസ്, അങ്ങനെ ഈ ഒരു ടീ ഡേ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ആണ് മുന്നിൽ ഉള്ളത്. ആ ഒരു ടീ ഡേ, ഇന്റർനാഷണൽ ടീ ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് മെയ് 21st അലോങ് വിത്ത് യുവർ ചായ് ബഡി ആൻഡ് ഓൾസോ ഞങ്ങൾ റേഡിയോ സുനോയിലെ ആർ ജെസ് ഒക്കെ കൂടെ തന്നെ സോൾട്ട് മാംഗോ ട്രീയിൽ ചെന്ന് ഒരു ചായ വർത്തമാനം, ഒരു ഈവനിങ് വർത്തമാനത്തിന് റെഡിയാവുകയാണ്. അപ്പോൾ ആ ഒരു ഈവനിങ് വർത്തമാനത്തിന് നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ ചായ് ബഡിയുടെ പേര് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. 5000 917 ലേക്ക്.
6: ഇന്റർനാഷണൽ ടീ ഡേ സ്പെഷ്യൽ ടീ ടോക്സ് ബ്രോട്ട് ടു യു ബൈ നല്ല നാടൻ ഫുഡും ആംബിയൻസും, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി. സോൾട്ട് മാംഗോ ട്രീ റെസ്റ്റോറന്റ് മധുർ കദീം. കോൾ 5164800.
5: യെസ്, അങ്ങനത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഈ ഒരു പോയിന്റിൽ തീർച്ചയായിട്ടും ഗുഡ് ഈവനിങ് സന്ദീപ് ബ്രോ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരുന്നുണ്ട്. ആ ഒരു ഗുഡ് ഈവനിങ്ങിൻ്റെ കൂടെ തന്നെ നമുക്ക് മുജീബ് റഹ്മാൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നു. മുജീബ് റഹ്മാൻ ഒരു വട്ടം കൂടി ഒന്ന് പറഞ്ഞേക്കടേ, ഇല്ലെങ്കിൽ എന്നെ ശരിയാക്കും എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ്. യെസ്, അതൊരു വോയിസ് ടെക്സ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വോയിസ് ടെക്സ്റ്റിലോട്ട് നമുക്ക് എത്താം. ഇപ്പോൾ തൽക്കാലം എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു അപ്ഡേറ്റിലേക്ക്, IPL T20 അപ്ഡേറ്റ്. ഗംഭീരമായിട്ടുള്ള ഒരു മാച്ച് ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു. സോ വി ആർ അബൌട്ട് ടു നോ ദ സ്കോർ, IPL സ്കോർ അപ്ഡേറ്റ്.
3: T20 സ്കോർ അപ്ഡേറ്റ് brought to you by
7: ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്തർ കദീം വക്ര VFS ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്ബ ബിൻ നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ @ ബ്രൂക്സ് കഫേ ഖത്തർ. സർവിംഗ് ഹാപ്പിനെസ്. കോ-പ്രസന്റഡ് ബൈ
8: ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198.
3: In association with
9: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ദേസി രുചിയുമായി ദേസി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
5: ക്രീസിലേക്ക് ബൗണ്ടറികൾ പായിയാണോ, എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. 4th ഏകദേശം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നു. 3rd ഓവറൊക്കെ അവസാനിച്ച് ആദ്യ 2 ബോളുകളും അവസാനിക്കുമ്പോൾ 44 റൺസ് ഒരു വിക്കറ്റ് നഷ്ടത്തിലാണ് ചെന്നൈ. വിച്ച് മീൻസ് ദാ നമ്മുടെ ചെന്നൈ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ബാറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയപ്പോൾ, ഐ മീൻ ഓപ്ഷൻ എടുക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ ബാറ്റ് ചെയ്യണം എന്ന് ചൂസ് ചെയ്തു. അതിനി എത്രത്തോളം ശരിയാകും എന്നുള്ളത് അറിയാനായിട്ടുണ്ട്. ചെന്നൈ ഫാൻസ് ഔട്ട് ദെയർ ബിഗ് ഷൗട്ട് ഔട്ട്. ദാ ആദ്യത്തെ ആ ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടത് നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട പ്രതീക്ഷിക്കാതെ പോയ ആ ഒരു വിക്കറ്റ് തന്നെയാണ്. സഞ്ജു സാംസങ് ഇപ്പം ഇല്ല, ഇപ്പം ആദ്യത്തെ ആ ഒരു വിക്കറ്റാണ് നഷ്ടമായിട്ടുണ്ടായിരുന്നത് കുറച്ചു മുന്നേ. സോ നാലാമത്തെ ഓവർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇതാണ് ഇപ്പം നമ്മുടെ സ്കോർ. 45 റൺസ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ചെന്നൈ. ആൻഡ് ഓൾസോ വി ആർ വെയ്റ്റിംഗ് ഹൈദരാബാദിൻ്റെ ആ ഒരു ഗംഭീരമായിട്ടുള്ള അപ്ഡേറ്റ്സ് അറിയാനായിട്ട്. ഹൈദരാബാദ് ഹൗ ദി ആർ ഡൂയിങ് ടുഡേ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു വിലയിരുത്തലുകളിലേക്ക് പോകാനായിട്ട് നമ്മൾ ചെന്നൈ സ്റ്റേഡിയത്തോട്ട് ഒന്ന് ചെല്ലണം. ബട്ട് ദെൻ ഗെയിം ഒന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോൾ ആ ഉഷാറും ചൂടും ഒക്കെ വരട്ടെ. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. ഇപ്പോൾ കുറച്ചൊന്ന് ഉഷാർ, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഡൗൺ ആയി തുടങ്ങുന്നുണ്ടെങ്കിൽ, ബിക്കോസ് ഒരു വീക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് രണ്ടാമത്തെ ദിവസമാണ്, അപ്പോൾ ചെറുതായിട്ടുള്ള ഒരു ഡിപ്പ് നമ്മുടെ എനർജിയിൽ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിപ്പൊക്കെ മാറ്റി വെച്ചോളൂ, ബിക്കോസ് വി ഹവ് ഗോട്ട് ബ്യൂട്ടിഫുൾ എനർജറ്റിക് സോങ്സ് കമ്മിങ് അപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ദാ നിങ്ങളുടെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനു 91.7 FM. ഇറ്റ്സ് യുവർ ഹാപ്പിനെസ് ഫ്രീക്വൻസി. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂ.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. 917 evenings.

0: അക്കൗണ്ടേ
1: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: നമസ്കാരം, ഞാൻ ക്യാമറമാൻ സുജിത് വാസുദേവാണ്. ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമുക്ക് കൂട്ടുകൂടിക്കൊണ്ടേയിരിക്കാം.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
1: In association with
3: Commercial Bank, your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, thudagi, nigalude outdoor camping inum barbecue sinum avashyamayathellam oruki Daiso.
3: Daiso, let's make every outing unforgettable.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക്. ഐ പി എൽ അപ്ഡേറ്റിലേക്ക് കടക്കുന്ന ടൈം സന്ദീപാണ് കൂടെ ഉള്ളത്. ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് ഉണ്ട് 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈവനിങ്. ആസ് ഐ ഓൾവേസ് സ്റ്റേ, നമ്മുടെ ആ ഒരു ബ്യൂട്ടിഫുൾ ഈവനിങ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ തന്നെയാണ്. മെമ്മറീസ് എത്രത്തോളം നല്ലത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ബി പോസിറ്റീവ് ഗൈസ്, കം ഓൺ. ആ ഒരു പോസിറ്റിവിറ്റിയിൽ തന്നെയാണ് നമ്മുടെ ഈവനിങ് ടൈം മാത്രമല്ല ഒരു എൻറ്റയർ ഡേ റൺ ചെയ്യേണ്ടത്. അത് നമുക്ക് മട്ടും നല്ലതല്ല, എല്ലാവർക്കും, ചുറ്റിനുള്ള എല്ലാവർക്കും തന്നെ സുഖമായിട്ട് സന്തോഷമായിട്ട് ഒരു ഡേ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളും ഹാപ്പി ആയിട്ട് പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. വൺസ് അഗൈൻ വെൽക്കമിങ് യു ബാക്ക്. ഈ ഒരു ടൈമിൽ നമ്മൾ വീണ്ടും ആ ഒരു അപ്ഡേറ്റിലേക്ക്. വിതൗട്ട് ടേക്കിംഗ് എനിബഡീസ് ടൈം, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഐ പി എൽ സ്കോർ അപ്ഡേറ്റ്.
6: ടി20 സ്കോർ അപ്ഡേറ്റ് brought to you by
7: ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്തർകദീൻ വക്ര VFS ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്മ ബിന്നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ @ ബ്രൂക്സ് കഫേ ഖത്തർ. സെർവിംഗ് ഹാപ്പിനെസ്. കോ-പ്രസന്റഡ് ബൈ
8: ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് @ വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198.
9: In association with
10: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ടി സി രുചിയുമായി ടി സി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
5: യെസ് യെസ് യെസ്, അങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഗെയിം ഇങ്ങനെ നടക്കുന്നു. ചെന്നൈയിലാണ്. സോ ചെന്നൈ എൻറ്റയർലി തന്നെ എക്സൈറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ ചെന്നൈ സ്റ്റേഡിയത്തിൽ വെച്ച് ചെന്നൈയുടെ ഗെയിം നടക്കുമ്പോൾ എക്സൈറ്റഡ് അല്ല ആവാണ്ടിരിക്കുമോ? അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ആ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ്. ദി ചെന്നൈ ടീം ആൻഡ് ഓൾസോ ഹൈദരാബാദ് ദാ നമുക്കൊക്കെ തന്നുകൊണ്ടിരിക്കുന്നത് ഐ പി എൽ, which means like Indian Premier League-ന്റെ 63rd മാച്ച് തന്നെയാണ്. 63rd മാച്ച് എങ്ങനെ പോകുന്നു സ്റ്റേറ്റസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗെയ്ക്വാഡും കാർത്തികുമാണ് ഓൺ ക്രീസ് ഉള്ളത്. 87 റൺസ് 2 wicket നഷ്ടത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് 9th ഓവർ കംപ്ലീറ്റ് ആയി വരുന്നു. ആ ഒരു 9th ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 90s അടുപ്പിച്ച് സ്കോർ വരാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. എന്തായാലും 100 ക്രോസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാ മുന്നോട്ട് പോകുന്ന ഈ ഒരു ടൈമിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈച്ച് പേഴ്സണാലിറ്റീസ്, ലൈക്ക് ഈച്ച് പ്ലെയർ എടുത്തിരിക്കുന്ന ആ ഒരു റണ്ണ് നോക്കാനാണ്. 18 ബോളുകളിൽ നിന്നും 14 റൺസ് സ്വന്തമാക്കി ഗെയ്ക്വാഡും, 16 ബോൾസിൽ നിന്നും 32 റൺസ് സ്വന്തമാക്കി കാർത്തിക് ശർമ്മയും. ദ ക്രീസിൽ മനോഹരമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളൊരു ബ്രേക്കിലേക്ക് പോകുന്നു. വൈ? ബിക്കോസ് 9th ഓവർ അവസാനിച്ചിരിക്കുകയാണ്. 89 റൺസ് 2 wicket നഷ്ടത്തിലാണ് ചെന്നൈ ഉള്ളത്. ചെന്നൈ, ഹൗ യു ഗോയിങ് ടു ടേക്ക് ഇറ്റ് എന്നുള്ളത് നമുക്കറിയില്ല. ബട്ട് ഇന്നത്തെ മത്സരം ചെന്നൈ വിൻ ചെയ്യുമോ, ഇത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. എനിക്കിത് ഓൺ ഗ്രൗണ്ട്, നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചുള്ള ഗെയിം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആ ഹോം ഗ്രൗണ്ടിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന വേറൊരു എനർജിയിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ടീംസിനൊക്കെ അവരുടെ ഗ്രൗണ്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ടീം ജയിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ബട്ട് ദെൻ ഫാൻസ് ഔട്ട് ദെയർ, ഡിഫറെൻ്റ് ടീമുകൾ, അതെങ്ങനെ ശരിയാവും സന്ദീപേ എന്നുള്ളത് മനസ്സിലിപ്പോൾ ആലോചിച്ചിട്ടുണ്ടായിരിക്കും. ഹൈദരാബാദ് സപ്പോർട്ട് ചെയ്യുന്ന അതല്ല, ഹൈദരാബാദ് ഫാൻസ് ഒക്കെ തന്നെ നിങ്ങളുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട. വിച്ച് ഡസൻറ്റ് മീൻ ഐ എം എ ചെന്നൈ ഫാൻ, അതും പറയുന്നില്ല. അവിടെ ഇവിടെ ബയസ്ഡ് ആയിട്ട് സംസാരിക്കാണ്ട് കാര്യത്തിലേക്ക് കടക്കാൻ പറഞ്ഞാൽ, ഇവിടെ കുറച്ചധികം പേര് തന്നെ നമുക്ക് സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഐ പി എല്ലിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് 917 ഈവനിങ്സിലേക്ക്. സോ വെൽക്കം ബാക്ക് വൺസ് അഗൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഒരു മെസ്സേജ്, യെസ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷ് ആണ് വന്നേക്കുന്നത്. ജിൻസി വിപ്പൻ എന്ന അക്കൗണ്ടിൽ നിന്നുമാണ് ആ ഒരു വിഷസ് അയച്ചിരിക്കുന്നത്. വിത്ത് ലോട്ട് ഓഫ് ലവ് അപ്പ, അമ്മ ആൻഡ് നീല ബേബി. എന്താണ് മെസ്സേജ്? ഒരു ബർത്ത്ഡേ വിഷ് പറയാമോ? യെസ്റ്റർഡേ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ബിലീറ്റഡ് വിഷ് ആണ് പറയേണ്ടത്. നൈല വിപിൻ, നൈല വിപിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി ബർത്ത്ഡേ വിഷ്. ബിലീറ്റഡ് വിഷസ് പറയുന്നു ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സിറോ. Happy, happy, happy belated birthday wishes.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings. Presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgut thudangi authentic Arabic cuisine de rizhi ariyam. Call 4000-1707.
3: In association with
4: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
5: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecues inum avashyamayathellam oruki Daiso.
6: Daiso, let's make every outing unforgettable.
7: And
8: Marza Hypermarket, be fresh, be you. Visit your nearest store today.
9: Welcome back to Radio Suno 91.7 FM. ഇത് 917 ഈവനിങ്സ് ഇന്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 2:26. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് തന്നെയാണ്. ഇൻഫാക്റ്റ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ IPL അപ്ഡേറ്റ്സ് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇന്നത്തെ ദിവസത്തെ സ്പെഷ്യാലിറ്റീസ് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങളിലോട്ട് ഇനി പോകാനുണ്ട്. അതിനൊക്കെ മുന്നേ ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഇതേ ഇപ്പം ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലിരിക്കുന്ന ആ ചായപടി ഒന്ന് നോക്കിയേ. ആ ചായപടിക്ക് ഒരു ചായ ഞങ്ങളുടെ കൂടെ ഇരുന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും, അതായത് റേഡിയോ സോണുള്ള ആർജേസും എല്ലാവരും കൂടെ തന്നെ ഈ വരുന്ന ഇൻ്റർനാഷണൽ ടീ ഡേ അന്ന് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കുറച്ച് സമയം വിത്ത് യോ ടീ ബഡി. ഇഫ് യു ആർ റിയലി ഇൻട്രസ്റ്റഡ്, മേ ബി ടീ ബഡി നിങ്ങളുടെ വൈഫ് ആയിരിക്കാം, ഫ്രണ്ട് ആയിരിക്കാം, ചിലപ്പോൾ യാതൊരു പരിചയമില്ലാത്ത എന്നാൽ കണ്ടുമുട്ടി ഒരുപാട് നല്ല സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്ത കൂട്ടുകാരായിരിക്കാം. അപ്പോൾ ആ കൂട്ടുകാരെ കൊണ്ട് ആ ഒരു ചായ് ബഡിയും കൊണ്ട് വന്ന് നമ്മളുടെ കൂടെ സോൾട്ട് മാംഗോ ട്രീയിൽ സ്പെൻഡ് ചെയ്യാനുള്ള സമയമാണ്. സോ ആ ഒരു ഈവനിങ് ടൈം വളരെയധികം സ്പെഷ്യൽ ആക്കാനായിട്ട് ചെയ്യേണ്ടത് എന്താണ്
10: ഇന്റർനാഷണൽ ടീ ഡേ സ്പെഷ്യൽ ടീ ടോക്സ് ബ്രോട്ട് യു ബൈ നല്ല നാടൻ ഫുഡും ആംബിയൻസും, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി. സോൾട്ട് മാംഗോ ട്രീ റെസ്റ്റോറന്റ് മധർ കദീം. കോൾ 5164-8000.
9: അപ്പോൾ ഇതാ ആ ഒരു കാര്യത്തിന് ചായ കുടിക്കാനായിട്ട് എല്ലാവരും റെഡിയാണ് ഈ വരുന്ന ഇൻ്റർനാഷണൽ ടീ ഡേ അന്നെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യുന്ന കുറച്ച് പേരുമായിട്ട് നമ്മൾ അവരുടെ ചായ് ബഡീസുമായിട്ട് അന്നത്തെ ദിവസം റേഡിയോ സുനയിൽ ആർ ജീസ് ഒക്കെ കൂടെ തന്നെ എല്ലാവരും കൂടി ഒരു കൊച്ചു വർത്തമാനവും അതേപോലെ ചായയൊക്കെ കുടിച്ച് ഉഷാറായിട്ട് നമുക്ക് സെറ്റാക്കാം ഇൻ്റർനാഷണൽ ടീ ഡേ. അന്നത്തെ ദിവസം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു മെമ്മറീസ് എന്ന് പറയുന്നത് ഇപ്പോഴേ വി ഹവ് സ്റ്റാർട്ടഡ് എ ലോട്ട് ഓഫ് പ്ലാനിങ്. അധിക ദിവസമില്ല, അതുകൊണ്ട് തന്നെ മെസ്സേജ് അയക്കാനായിട്ട് മറക്കണ്ട നിങ്ങളുടെ ഫേവറേറ്റ് ചായ് ബഡിയുടെ പേര്. അപ്പോൾ ചായ് ബഡി കൂടെ ഉണ്ടെങ്കിൽ ദാ പെട്ടെന്ന് രണ്ട് പേരും തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് ടെക്സ്റ്റ് ചെയ്തോളൂ 5000-9017 ഫോണിൽ നമ്പർ സേവ് ആക്കി ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പോസ്റ്റർ അവൈലബിൾ ആണ് ഈ ഒരു ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള. അപ്പോൾ ആ ഒരു പോസ്റ്ററിൻ്റെ താഴെ പോയിട്ട് നിങ്ങളുടെ ചായ് ബഡിയുടെ പേര് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യെസ് അവിടെയും വിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്നല്ല, ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം ദാ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഈവനിങ് അതിലും മനോഹരമായിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് സന്ദീപാണ് കൂടെയുള്ളത്. ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോ 91.7 FM കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ.
1: നീ ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതു നീ മറന്നുകളയുക. നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ മറന്നുകളയുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരിബ് ബാങ്കിനുള്ള സമയം.

വണ്ടർഫുൾ ട്രാക്കുകൾ ദാ കേട്ടുകൊണ്ടിരിക്കുന്ന ടൈം സ്റ്റുഡിയോ ക്ലോക്കിൽ 6 മണി കഴിഞ്ഞ് 52 മിനിറ്റും 52 സെക്സമാവുകയാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് ദേ ഇവിടെ ഒരു സിക്സർ പോയിട്ടുണ്ട്. ഞാൻ ആ ഒരു ഓളത്തിൽ ഇങ്ങനെ വരികയായിരുന്നു. യെസ്, സിക്സ് തന്നെ അല്ലേ? വൺ സെക്ക്. ഇവിടെ ആകാംക്ഷ മൂത്തിട്ടുണ്ടല്ലോ. കുറച്ചധികം ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ നമ്മുടെ സ്കോറും കാര്യങ്ങളും ഒക്കെ അറിയാനായിട്ട്. ഒത്തിരി പേര് തന്നെ നമുക്ക് മെസ്സേജായിട്ട് അയക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ദാ ഇവിടെ ലൈവായിട്ട് നമ്മുടെ ഓഫീസിലുള്ള കുറച്ച് പേര് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് സ്റ്റുഡിയോയിൽ എന്തായി സ്കോർ എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് പോകുന്നുണ്ട്. അപ്പം തന്നെ ഈ ഒരു പോയിന്റിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലുള്ള കളിയിൽ ആ ഒരു മാച്ചിൽ ഒക്കെ മാറ്റം വരുമ്പോൾ, സ്പെഷ്യലി ഇന്നത്തെ ദിവസം വളരെ സ്പെഷ്യലാണ്. ചെന്നൈക്ക് ചെന്നൈ ഗ്രൗണ്ടിൽ ആ ഒരു ചെന്നൈ മാച്ച് നടക്കുമ്പോൾ ഏറ്റവും അധികം എക്സൈറ്റഡ് ആയിരിക്കുന്നത് എല്ലാ ചെന്നൈ ഫാൻസും തന്നെയാണ്. ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ, ഹൗ ക്യാൻ ഐ നോട്ട് സേ ദ അപ്ഡേറ്റ്? ഐ പി എൽ 320 അപ്ഡേറ്റിലേക്ക്. യെസ്, ഈ ഒരു ടൈം നമ്മൾ ഐ പി എൽ അപ്ഡേറ്റിലേക്ക് എത്തുമ്പോൾ 15-ാമത്തെ ഓവർ ഓൾമോസ്റ്റ് എൻഡ് ചെയ്യുകയാണ്. 131 റൺസ്, 4 വിക്കറ്റ് നഷ്ടത്തിലാണ് ചെന്നൈ ഇപ്പോൾ പോകുന്നത്. എത്രയായിരിക്കും ഇന്ന് ചെന്നൈ സെറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ടാർഗറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാറ്റ് ഇസ് ഗോയിങ് ടു ബി എ ക്വസ്റ്റ്യൻ. ഡ്യൂബെ ആൻഡ് ഓൾസോ ബ്രെവസ് ആണ് ഓൺ ക്രീസ് ഉള്ളത്, ആൻഡ് ഓൺ സ്ട്രൈക്ക് ഡ്യൂബെ ആണ്. എത്രത്തോളം ഇനി ആ ഒരു പാർട്ട്ണർഷിപ്പ് വർക്ക്ഔട്ട് ആവും എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ബട്ട് ഈ ഒരു പോയിന്റിൽ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം വേറൊന്നും ആയിരിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം. യെസ്, 15 ഓവേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 132 എന്നുള്ള ആ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചെന്നൈ ടീം ഇന്ന് എടുക്കാൻ പോകുന്ന റൺസ് എത്രയായിരിക്കും മൊത്തത്തിൽ? ആൻഡ് വാട്ട് വുഡ് ബി ദ ടാർഗറ്റ്? നമ്മുടെ ഹൈദരാബാദ് ടീമിന് കൊടുക്കാൻ പോകുന്ന ആ ഒരു ടാർഗറ്റ് എത്രയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്ന് വെച്ചാൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. യെസ്, ആ ഒരു പ്രിഡിക്റ്റബിലിറ്റി നമുക്ക് നോക്കാം. പെട്ടെന്ന് പ്രിഡിക്ഷൻസ് ഒക്കെ അയച്ചു തുടങ്ങിക്കോളൂ 5000917ലേക്ക്. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്നത്തെ പ്രഡിക്ഷൻസ് അറിയാനായിട്ട്. ആൻഡ് പ്രെഡിക്റ്റ് ചെയ്ത് റൈറ്റ് ആയിട്ടുള്ള ആൻസേഴ്സും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും തിരിച്ചെത്തുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ അതൊരു സർപ്രൈസ് ആയിട്ടിരുന്നോട്ടെ. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM. കേട്ട് കൂട്ടുകൂടാൻ

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ചേട്ടാ ഇവിടെ നട്സ് ഉണ്ടോ?
3: പിന്നെ ബ്രാഡ്മെയിൽ നട്സ് ഇല്ലാതിരിക്കോ?
2: എന്നാ ഒരു പാക്കറ്റ് നട്സ്.
3: ഹെൽത്തി ഹെൽത്തി എടാ ഹെൽത്തി കുട്ടാ. കേട്ടോ, ബ്രാഡ്മെയിൽ സ്പൈസസ്, പൾസസ്, നട്സ്, ചോക്ലേറ്റ്, കോഫി, ടീസ്, ബേക്കിംഗ് ഇൻഗ്രീഡിയൻസ് തുടങ്ങി എല്ലാം ഉണ്ട്.
4: വിപുലമായ പാർക്കിംഗ് ഓടി ബ്രാഡ്മാ ഹോൾസെയിൽ മാർക്കറ്റ്, സൽവാ റോഡ്.
5: 917 evenings.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
0: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യ നായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
4: നമസ്കാരം, ഞാൻ ജയരാജ് വാര്യർ.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ കേട്ട്.

0: Joy Alucas, 917 Evenings.
1: Presented by Joy Alucas, world's favorite jeweler.
2: Joy Alucas il gold and diamond jewelry purchase cheyumbol, save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, thudangi, ningalude outdoor camping inum barbecuesinum avashyamayathellam orukki Daiso.
7: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: Welcome back once again. Radio Sun 921.7 FM ൽ ഇത് 917 ഈവനിങ്സ് ഇൻ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ചില സമയത്ത് ട്രെൻഡ് സെറ്റേഴ്സ്, അത് മ്യൂസിക് ആയിരിക്കാം, ഫാഷൻ ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് കുഡ് ബി. കഴിഞ്ഞ ദിവസം ഓൺ ലൂപ്പ്, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരുടെയും, ദോസ് ഹു വർക്ക് ഇൻ ദ മ്യൂസിക് ഇൻഡസ്ട്രി ഓർ നോട്ട്, അല്ലാന്നുണ്ടെങ്കിൽ സൗണ്ട് ഇൻഡസ്ട്രി, ഇതൊന്നുമല്ല, നമുക്ക് നല്ല ശുദ്ധമായ സംഗീതം ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അനിരുദ്ധിൻ്റെ ഇതാ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേർഷൻ കേട്ട് കുറേ നേരം ലൂപ്പിലിരുന്നിട്ടുള്ള ഒത്തിരി പേരുണ്ടായിരിക്കും. ആം ഐ റൈറ്റ്?

ഈ ഒരു പോർഷൻ എസ്പെഷ്യലി ആ ഒരു കംപ്ലീറ്റ് എന്താണ് റാഗ ഓഫ് റിവെഞ്ച് എന്നുള്ള പേരിൽ ഇറങ്ങിയിരിക്കുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ഈ പോർഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ക്ലിക്കായി വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഇന്നലെ തൊട്ട് കേട്ടപ്പോൾ എനിക്ക് ഇതിലൊരു ലൂപ്പ് അല്ല ഓർമ്മയിൽ വരുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും കേട്ടുകൊണ്ടിരിക്കാനുള്ള ഒരു സംഭവം അല്ല നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ശരിക്കും ആ ഒരു പോയിന്റിൽ ഞാൻ തിങ്ക് ചെയ്യായിരുന്നു, ഐ ഹേർഡ് ദിസ് മ്യൂസിക് സംവെയർ, എവിടെയോ ഈ ഒരു പാട്ട് ഈ ഒരു മ്യൂസിക് ഞാൻ കേട്ടിട്ടുണ്ട് എന്നുള്ളത് ഇങ്ങനെ മനസ്സിൽ റിവൈൻഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഐ വാസൻ റോങ് എന്നുള്ളത് പിന്നെ മനസ്സിലായി. ഞാൻ ദേ നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ഇവിടുത്തെ വിനായകേട്ടനൊക്കെ ആയിട്ടൊന്ന് ചോദിച്ചപ്പോൾ ഒരു പർട്ടിക്കുലർ സോങ്ങിൻ്റെ ഇൻസ്ട്രുമെൻറ്റൽ വേർഷൻ എടുത്ത് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ എവിടേക്കോ ഒരു സാമ്യത, അനിരുദ്ധ് കോപ്പി അടിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, മേ ബി ഇറ്റ്സ് എ ഇൻസ്പയർഡ് വേർഷൻ, ബട്ട് സ്റ്റിൽ ആ ഒരു കാര്യം ഒന്ന് ചിന്തിച്ച് ഇരുന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഒരു മ്യൂസിക് പോർഷൻ കേട്ടപ്പോൾ മലയാളത്തിൽ പുറത്തിറങ്ങിയിരിക്കുന്ന മൂവിയല്ല ബട്ട് ദെൻ ഇറ്റ്സ് എ കവർ പോലത്തെ ഒരു സംഭവമാണ്, നോട്ട് ഈവൻ കവർ, ഒരു ആൽബം സോങ് ആണെന്നുള്ളത് നമുക്ക് പറയാം. ആൻഡ് ഓൾസോ ഒരു ന്യൂജൻ ആയിട്ടുള്ള പാട്ടുകാരൻ പാടിയിരിക്കുന്ന, എന്നാൽ ഭയങ്കരമായിട്ടുള്ള ഒരു യുണീക്ക് വോയിസ് ആണ് ഇദ്ദേഹത്തിൻ്റെത്. അപ്പോൾ ആ ഒരു വ്യക്തി പാടിയിരിക്കുന്ന പാട്ടുമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സാമ്യത തോന്നി. നിങ്ങൾക്ക് ഏതെങ്കിലും പാട്ട് ആയിട്ട് ഈ ഒരു മ്യൂസിക് പോർഷന് സാമ്യത തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട, 5000997 എത്ര പേർക്ക് എൻ്റെ ഇൻസ്റ്റിങ്സ് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു മൈൻഡ് മനസ്സിലാക്കാൻ പറ്റി റീഡ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒന്ന് നോക്കട്ടെ. ഒരിക്കൽ കൂടെ അനിരുദ്ധിന്റെ വേർഷൻ ഞാനൊന്ന് കേൾപ്പിക്കാം കേട്ടോ.

അപ്പോൾ ആ ഒരു പോർഷനൊക്കെ കേട്ട് വന്നപ്പോൾ ഏതെങ്കിലും പാട്ടുമായിട്ട് മലയാളത്തിൽ സാമ്യത തോന്നിയെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട 5000917. ആൻഡ് ഞാനൊരു ക്ലൂവും തന്നിട്ടുണ്ടായിരുന്നു, ഇറ്റ് ഇസ് നോട്ട് എ മൂവി സോങ് എന്നുള്ളത്. ഇപ്പോൾ ഒരു തൽക്കാലം ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് ആപ്പ്. സന്ദീപാണ് കൂടെയുള്ളത്. ആൻസേഴ്സ് അയക്കേണ്ടത് 5000917.

0: The biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന്

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings. Presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
3: In association with
4: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
5: Foldable chairs, picnic balls, thudangi, ningalude outdoor camping inum barbecues inum avashyamayathellam oriki Daiso.
6: Daiso, let's make every outing unforgettable.
7: And
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
9: Welcome, welcome, welcome back to Radio Suno 91.7 FM. ഇത് 917 ഈവനിങ്സ് ഇന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 4:12. അങ്ങനെ ചോദിച്ച ചോദ്യം ഇച്ചിരി പ്രശ്നമാവോ? പ്രശ്നം എന്നാവാനല്ല, ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഗെയിം മാച്ച് അവിടെ ആദ്യത്തെ ഇന്നിങ്സ് ഒക്കെ പൂർത്തിയാക്കിയിട്ട് നമ്മുടെ ഹൈദരാബാദ് ടീമിന് വേണ്ടിയിട്ടുള്ള സ്കോറൊക്കെ ഓൾറെഡി ചെന്നൈ കൊടുത്തിട്ടുണ്ട്. 181 എന്നുള്ള ഒരു സ്കോറിലേക്കാണ് എത്തേണ്ടതായിട്ടുള്ളത്. വിച്ച് ഈസ് പോസിബിൾ ഓർ നോട്ട് എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. ലെറ്റ് സീ ഹൗ ദ സെക്കൻഡ് ഇന്നിങ്സ് ഗോ. പക്ഷേ അതിനു മുന്നേ ഞാൻ ചോദിച്ച ആ ഒരു ചോദ്യം ഇവിടെ ഇപ്പം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇൻബോക്സിൽ തന്നെ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരുപാട് പേര്, ജിൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, യൂനസ് കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇവരൊക്കെ പറയുന്നത് ഇവർക്കും തോന്നിയ ആ ഒരു സിമിലാരിറ്റി എന്നുള്ളതാണ്. സോ ചോദ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഗ ഓഫ് റിവെഞ്ച് എന്ന് പറഞ്ഞിട്ട് അനിരുദ്ധിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇന്നലെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു, വിച്ച് വേഴ്സ് ലൈക്ക് വൈറലായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെയാണ്. ഇറ്റ് കുഡ് ബി ഇൻസ്പയർഡ്, ഞാൻ കോപ്പി എന്ന് പറഞ്ഞിട്ടില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് ക്യാൻ ബി എ ഇൻസ്പയർഡ് വേർഷൻ ദോ. എനിക്കിതേ പർട്ടിക്കുലർലി ഈ ഒരു പോർഷൻ കേട്ടപ്പോൾ കറക്റ്റ് ഓർമ്മ വന്ന ഏതാണെന്നറിയോ, ജോബ് കുര്യൻ്റെ ആ ഒരു ജോബ് കുര്യൻ കളക്റ്റീവ് ആയിട്ടുള്ള സോങ്. എനിക്ക് തോന്നുന്നു അത്രമാത്രം ശ്രദ്ധേയമായിട്ടുള്ള ഒരു വോക്കൽ ടോൺ ടെക്സ്ചർ ഒക്കെ തന്നെ ജോബ് കുര്യൻ ഉള്ളത് കൊണ്ട് ആ കംപ്ലീറ്റ് ശ്രദ്ധയും നമ്മുടെ ഒരു പക്ഷേ പദയാത്ര എന്നുള്ള ആ ഒരു മ്യൂസിക്കിൽ ആ ഒരു സോങ്ങിൽ ജോബിൻ്റെ ആ ഒരു വോയിസിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നത്. പക്ഷെ അതിൻ്റെ ആ ഒരു ഇൻസ്ട്രുമെൻ്റ് കുറച്ചൊന്ന് കണ്ണടച്ചിട്ട് കേട്ട് കഴിഞ്ഞാൽ സംവെയർ ഐ കുഡ് റിലേറ്റ്. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ജിൻ പറഞ്ഞ ജിനോഷ് പറഞ്ഞ പോലെ ജിനോഷിനും ആ ഒരു സിമിലാരിറ്റി, ഭയങ്കരമായിട്ടുള്ള സിമിലാരിറ്റി തോന്നി എന്നാണ് പറയുന്നത്. ആൻഡ് യൂനസ് കെ ഇതേ പദയാത്ര ജോബ് കുര്യൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കും ആ ഒരു സംഭവം തോന്നിയിട്ടുണ്ടായിരുന്നോ? തോന്നിയോ തോന്നിയോ ഒന്ന് കേട്ട് നോക്കാനായിട്ട് മറക്കണ്ട. ബട്ട് എന്താ ഇപ്പോൾ ജോബ് കുര്യൻ കളക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു സോങ്ങിലേക്ക് തന്നെയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് കേൾക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ കണ്ണടക്കേണ്ട, ബട്ട് സ്റ്റിൽ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് കാറൊക്കെ പാർക്ക് ചെയ്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ടൈം. ദാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് ജോബ് കുര്യൻ പാടിയിരിക്കുന്ന പാട്ടിലേക്ക്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
3: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂഡ്, മദ്ഗൂത്ത്.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: ഹായ്, ഞാൻ കമൽ.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
6: നൈൻ വൺ സെവൻ ഈവനിംഗ്സ്.

0: ട്രാക്ക് ഇത് കേട്ടുകൊണ്ട് ഇരുന്നത് റേഡിയോ സെന്റർ 91.7 FM-ലൂടെയാണ്. ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോയ കൂട്ടത്തിൽ ഒരു മ്യൂസിക്കിന്റെ ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു പാട്ടിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് IPL അപ്ഡേറ്റ്സ് കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. സോ വിതൗട്ട് ടേക്കിംഗ് മച്ച് ഓഫ് യുവർ ടൈം, ലെറ്റ്സ് ഗെറ്റ് ഇൻടു IPL സ്കോർ അപ്ഡേറ്റ്.
1: T20 സ്കോർ അപ്ഡേറ്റ് brought to you by ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്തർ കദീം വക്ര VFS ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്മ ബിൻ നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ @ ബ്രൂക്സ് കഫേ ഖത്തർ. സർവിംഗ് ഹാപ്പിനെസ്. കോ പ്രസന്റഡ് ബൈ ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198. In association with Crisil Boundarygal Payumbol Asil DC Rujiyumai DC Daba Bin Mohammed Tower Mall and Mall of Qatar.
0: ശരിക്കും ബൗണ്ടറീസ് ഇപ്പൊ പാഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഹൈദരാബാദ് ടീം ദാ ഒരു ഇന്നിംഗ്സ് ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 overs കംപ്ലീറ്റ് ആവുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 19 runs ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 162 runs ആണ് വേണ്ടത് നമ്മുടെ ഹൈദരാബാദ് ടീമിന് ഇന്നത്തെ ആ ഒരു വിജയം കൈവരിക്കാനായിട്ട്. ബട്ട് ദെൻ ചെന്നൈ ഈസ് വെരി സ്ട്രോങ് ടുഡേ. വേറെ ഒന്നുമല്ല, ചെന്നൈയിൽ വെച്ച് നടക്കുന്ന മത്സരമാകുമ്പോൾ പിന്നെ എങ്ങനെയാണ് ചെന്നൈ വിട്ടുകൊടുക്കുന്നത്? അപ്പൊ ആ ഒരു ആവേശത്തോടു കൂടി ചെന്നൈ ടീം ദാ മുന്നോട്ട് പോകുമ്പോൾ ചെന്നൈയിലുള്ള ആരാധകർ ഏറ്റവും അധികം തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം അവരുടെ സ്വന്തം മണ്ണിൽ അവരുടെ ആ ഒരു ടീം ജയിച്ച് കാണണം എന്നുള്ള ഒരു ആഗ്രഹം, വിച്ച് ഇസ് നോട്ട് സംതിങ് ദാറ്റ് വി ക്യാൻ ഡിനൈ അല്ലേ. പക്ഷേ മാച്ച് ഇസ് വെരി മച്ച് ഡിഫറെൻറ്റ് ഡൂഡ്. ഒരു സ്പോർട്ട് ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു സ്പോർട്സ്മാൻഷിപ്പും കാര്യങ്ങളും ഒക്കെ തന്നെ, സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇൻഫാക്റ്റ് ഞാൻ പറഞ്ഞു പോയ കാര്യങ്ങളിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹൂ എവർ യു സപ്പോർട്ട്, തീർച്ചയായിട്ടും ആ ഒരു സപ്പോർട്ട് ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ. ഇന്നത്തെ ഗെയിം ജയിക്കാൻ പോകുന്നത് ആരാണ് ആരാണ് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000-9179-7. ആൻഡ് ഇന്ന് ആ ഒരു മത്സരം ജയിക്കാൻ പോകുന്ന റൈറ്റ് വിന്നറിനെ പറയുന്ന ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത് Drishyam 3 എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആയിരിക്കും. ഈ ഒരു വീക്കെൻഡ് നിങ്ങൾക്ക് ആഘോഷിക്കാനായിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ കൂടെ ആഡ് ഓൺ ഒരു ഇരട്ടിമധുരം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ Drishyam 3 കാണാനുള്ള അവസരം അലോങ് വിത്ത് അസ് ഞങ്ങളെല്ലാവരും വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് ആ ഒരു മൂവി കൂടി എൻജോയ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. സോ ഇന്നത്തെ മത്സരം വിൻ ചെയ്യാൻ പോകുന്നത് ആരാണ്, കറക്റ്റായിട്ടുള്ള പ്രഡിക്ഷൻസ് നടത്തിക്കോളൂ 5000-9179-7. ഞാൻ ഈ ഒരു പോയിന്റിൽ ആ ഒരു പ്രഡിക്ഷൻ ാണ് സോ 15-20 മിനിറ്റിനകത്ത് പ്രഡിക്ഷൻ ക്ലോസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് അയക്കാനായിട്ട് മറക്കണ്ട 5000-9179-7. സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ. 3rd over അവസാനിച്ചു, 4th over ഓൾമോസ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ഈ ഒരു സമയത്ത് ഹൈദരാബാദ് 23 runs ഒരു വിക്കറ്റ് നഷ്ടത്തിൽ. സത്യം ശിവം സുന്ദരം എന്ന സിനിമയിലെ ഒരു വണ്ടർഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ്. This is Qatar's happiness frequency 91.7 FM. Kate, Kate, Kutugulam.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: You're listening to 917 evenings.
3: Joy Alucas 917 evenings,
4: presented by Joy Alucas, world's favorite jeweler.
5: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
1: Khatrine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de rizhi ariyam. Call 4000 1707.
6: In association with
7: Commercial Bank, your future grows when your savings grows. Save more, dream bigger, win up to 5 million riyals with Commercial Bank.
8: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
9: ഡൈസോ, let's make every outing unforgettable.
10: And
11: Marza Hypermarket, be fresh, be you. Visit your nearest store today.

0: വചനങ്ങളിലൂടെ ആപൽക്കരമെങ്കിലും സത്യം പറയുക, വിജയം അതിലാണുള്ളത്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: Welcome back to Radio Sonora 91.7 FM. Meda 917 evenings into time. Sandeep aanu koode join cheyyunnathu. വെൽ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഐ പി എൽ അപ്ഡേറ്റ്സ് അറിയാനായിട്ടാണ്. T20 അപ്ഡേറ്റ്സിലേക്ക് വരുമ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു മാച്ച്, അതിലും ഗംഭീരമായിട്ടുള്ള വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഈ ഒരു പോയിന്റിൽ എത്തുന്നത്. ആൻഡ് ഹാവിംഗ് സെറ്റ് ദാറ്റ്, രണ്ട് ടീമുകളും തന്നെ ഇഞ്ചോട് ഇഞ്ച് പോരാടിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ചെന്നൈ മണ്ണിൽ ഈ ഒരു ഗെയിം നടക്കുമ്പോൾ പേഴ്സണലി ഒരു ഇഷ്ടമുള്ളത്, യെസ് ചെന്നൈ ടീം ജയിച്ചിരുന്നെങ്കിൽ അത് നോട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് ആ ഒരു ടീമിൻ്റെ അടുത്തുള്ള ഫാൻ ബേസ് ഒന്നും അല്ല കേട്ടോ, ബട്ട് ദ ബേസിക് തിങ് ഇസ് ദാറ്റ് ചെന്നൈയിൽ നടക്കുമ്പോൾ ചെന്നൈ ജയിച്ചിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹം ഞാനിങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ചോദിച്ചിരുന്നത് ഇന്നത്തെ റൈറ്റ് ആയിട്ടുള്ള പ്രഡിക്ഷൻ നടത്താൻ പോകുന്ന നമ്മുടെ ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് ദൃശ്യം 3 ഡേ ടിക്കറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു വീക്ക് ദൃശ്യം 3 കാണാനുള്ള ആഗ്രഹം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കപ്പിൾ ടിക്കറ്റ് ദാ വെയിറ്റിംഗ് ആണ്. സോ മെസ്സേജൊക്കെ അയക്കാനായിട്ട് മറക്കണ്ട. ആരായിരിക്കും ഇന്നത്തെ ആ ഒരു ഗെയിം വിൻ ചെയ്യാൻ പോകുന്നത് എന്നറിയാനായിട്ട് ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ എനിക്കിവിടെ ഒരുപാട് പേര് ഇങ്ങനെ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുർസൽ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐ മീൻ മുർസൽ പറയുന്നു ചെന്നൈ ആയിരിക്കും ജയിക്കുന്നതെന്ന്. അല്ലേ മുർസലെ, ഒരു സെക്കൻഡ് ലോഡ് ചെയ്യുന്ന ഓൾ റൈറ്റ്, അല്ല ഹൈദരാബാദ് ജയിക്കും എന്നാണ് പറയുന്നത്. ഹസീന ചെന്നൈ ജയിക്കും എന്ന് പറയുന്നുണ്ട്. സുധീഷ് സുധി എന്ന അക്കൗണ്ടിൽ നിന്നും നമുക്ക് ചെന്നൈ ജയിക്കും എന്നുള്ള മെസ്സേജാണ് വന്നിരിക്കുന്നത്. ഹർഷ ദാ ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ട് ചെന്നൈ ആയിരിക്കും. അതേപോലെ തന്നെ ടോമി ജോസഫ് ചെന്നൈ, അൽ അഫ്ല അഫ്ല ഷെയ്ഡ്സ് എന്ന അക്കൗണ്ടിൽ നിന്നും ഹൈദരാബാദ് ആണ് ഇന്ന് ജയിക്കാൻ പോകുന്നത് എന്നുള്ള മെസ്സേജാണ് പറയുന്നത്. പ്രതീഷ് ദേ ഹൈദരാബാദിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. സാദിഖ്, സൽമാൻ ഫാരിസ്, റഫീഖ്, അരുൺ ജി, അതേപോലെ തന്നെ അൽജു മാത്യു ഒക്കെ തന്നെ മെസ്സേജ് അയക്കുന്നു. എനിക്ക് ഇവിടെ നമ്പേഴ്സ് വരെ അയച്ചു തരികയാണ്, ഇത്ര റൺസ് ആയിരിക്കും, ഇത്ര വിക്കറ്റ്സ് ആയിരിക്കും എന്നൊക്കെ. എന്തായാലും പ്രഡിക്ഷൻസ് ഇങ്ങനെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്ന ഈ ഒരു ടൈമിൽ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്കോർ അറിയാൻ വേണ്ടിയിട്ടാണ്. സോ വിതൗട്ട് ടേക്കിംഗ് മച്ച് ഓഫ് യുവർ ടൈം, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഐ പി എൽ സ്കോർ അപ്ഡേറ്റ്.
1: Brought to you by ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്തർ കദീൻ ബക്ര, VFS ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്മ ബിന്നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ ബ്രൂക്സ് കഫെ ഖത്താർ, സെർവിംഗ് ഹാപ്പിനെസ്. കോ-പ്രസന്റഡ് ബൈ ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198. In association with Crisil Boundarygal Payumbol Asil DC Rujiyumai DC Daba Bin Mohammed Thavol Mall and Mall of Qatar.
0: ഇൻ ഫാക്ട് വാട്ട് എ ഗെയിം, വാട്ട് എ ഗെയിം. ആ ഒരു ഗംഭീരമായിട്ടുള്ള ബാറ്റിംഗ് നിര ആൻഡ് അഭിഷേക് കിഷൻ ആണ് ഇപ്പോൾ ഓൺ ക്രീസ് ഉള്ളത്. രണ്ടുപേരും തന്നെ അടിപൊളിയായിട്ട് മത്സരം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ, യെസ് അത് വിക്കറ്റാണോ, ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക, അത് വിക്കറ്റാണോ ആണോ എന്നുള്ളത് അപ്ഡേറ്റ് ആവാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം. യെസ് ഇറ്റ്സ് എ വിക്കറ്റ്.
2: ഓഹ് ദാറ്റ്സ് എ വിക്കറ്റ്.
0: അങ്ങനെ ദേ ഹൈദരാബാദിൻ്റെ രണ്ടാമത്തെ വിക്കറ്റ് പോവാണ്. ഞാൻ ഈ അപ്ഡേറ്റ് പറയാൻ കയറുമ്പോഴൊക്കെ ഒന്നീ വിക്കറ്റ് പോവും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാണ്. ഗുലുമാലാണല്ലോ സാറേ ഫുള്ള്, എന്ത് ചെയ്യണമെന്നറിയില്ല. ബട്ട് ഹൈദരാബാദ് ഇതാ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്തായിരുന്നു അഭിഷേകിൻ്റെ ആ ഒരു വിക്കറ്റ് പോയത്. 21 ബോൾസിൽ നിന്നും 26 റൺസ് സ്വന്തമാക്കിയാണ് അഭിഷേക്. എന്തായാലും നമ്മുടെ അടുത്ത് ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറയുന്നത്. ലെറ്റ് സി ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ഗോ എന്നുള്ളത്. ഇഷാൻ കിഷൻ ഓൺ ക്രീസ് ഇപ്പോൾ ഉണ്ട്, ആൻഡ് കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് ആരാണെന്നുള്ളത് നമുക്ക് നോക്കാം. 56 റൺസ്, 2 വിക്കറ്റ് നഷ്ടത്തിൽ ഓൾമോസ്റ്റ് 8 വിക്കറ്റ്, ഐ മീൻ 8

0: കഥകളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
1: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതൊരു
0: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീത്തു ജോസഫ് ചിത്രം ദൃശ്യം 3.
2: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
0: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
1: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
0: ദൃശ്യം 3 മെയ് 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
3: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ.

0: distributed by Fars Film.
1: ഹായ്, ഞാൻ ദേവാനന്ദ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടും.
0: One, seven evenings.

Once again, welcome back. Radio Sonu 91.7 FML. ഇത് 917 ഇവനിങ്സ് ഇന്റെ ടൈം ആണ്. സന്ദീപ് ആണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ ഒത്തിരി പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്തായി നമ്മുടെ ഗെയിം വിശേഷങ്ങൾ എന്ന് ചോദിച്ചുകൊണ്ടാണ്. ക്ലസൻ ആൻഡ് ഓൾസോ കിഷൻ ആണ് ഓൺ സ്ട്രൈക്ക് ഉള്ളത്. രണ്ടുപേരും 30 റൺസ് എടുത്തേക്കാണ്. ഒരാള് 17 ബോളുകളിൽ നിന്നും, അതായത് നമ്മുടെ ക്ലസൻ 17 ബോൾസിൽ നിന്നും 30 റൺസ് സ്വന്തമാക്കി നിൽക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കിഷൻ 25 ബോൾസ് ഫേസ് ചെയ്തിട്ടുണ്ട്. 31 റൺസ് എടുത്ത് ഇങ്ങനെ സ്റ്റേബിളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞൊരു വിക്കറ്റ് നമ്മൾ എന്തായാലും പ്രതീക്ഷിച്ചിരുന്നില്ല. അഭിഷേക് ശർമ്മയുടെ ആ ഒരു വിക്കറ്റ് പോയപ്പോൾ കുറച്ചൊന്ന് വിഷമമായി നമ്മുടെ ഹൈദരാബാദ് ടീമിൻ്റെ ഫാൻസിന്. എങ്കിൽ പോലും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റൺ റേറ്റൊക്കെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. റിക്വയർഡ് റൺ റേറ്റ് എത്തിയിട്ടില്ല. ബട്ട് ദെൻ ലെറ്റ് സീ ഹൗ ഇറ്റ് ഗോസ്. 11-ാമത്തെ ഓവറൊക്കെ കഴിഞ്ഞ് 12-ാമത്തെ ഓവറിൽ ഓൾമോസ്റ്റ് ആ ഒരു ഹാഫ് സെറ്റ് ഓഫ് ബോൾസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു പോയിന്റിൽ ഹൈദരാബാദ് 94 റൺസ് 2 വിക്കറ്റ് നഷ്ടത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് എനിക്കും ഭയങ്കര ഒരു ഹാപ്പിനെസ്. വേറൊന്നും കണ്ടല്ലാതായി ഇവിടെ ഒരുപാട് പേര് ഇങ്ങനെ ഇന്നത്തെ പ്രെഡിക്ഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹലോ എന്ന് പറഞ്ഞിട്ട് കോൺസസ് എന്ന അക്കൗണ്ടിൽ നിന്നും മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ ഹലോ തിരിച്ച് പറയുമെന്ന് അറിയാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നോ? എവിടെ ഹലോ? ഓക്കെ, പ്രജി മെസ്സേജ് അയക്കുന്നു. ഹായ് ഹലോ പ്രജി, ഹൗ ആർ യു ഡൂയിങ്? അസീമിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇഷാൽ ആൻഡ് ഓൾസോ റിഷാൽ, ദി ഹൈദരാബാദ് ആണ് ജയിക്കാൻ പോകുന്നത് എന്നുള്ള മെസ്സേജാണ് പറഞ്ഞിരിക്കുന്നത്. ജലീൽ ചെന്നൈ ആയിരിക്കും ജയിക്കാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. ഹൈദരാബാദ് ആണെന്ന് ഷാഫിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. അരുൺജി നായർ ഇസ് സപ്പോർട്ടിംഗ് ഹൈദരാബാദ്. മൈക്ക് അത്തർ എന്ന അക്കൗണ്ടിൽ നിന്നും ചെന്നൈ എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഷെയ്ഖ് ഇസ്മായിൽ ഇസ് സപ്പോർട്ടിംഗ് ചെന്നൈ. കെ എം നൌഫൽ ഹൈദരാബാദ്. അങ്ങനെ ദേ ഹൈദരാബാദ് ചെന്നൈ എന്നുള്ള ആ ഒരു ഉത്തരങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പോയിന്റിൽ തീർച്ചയായിട്ടും 96 റൺസ് 2 വിക്കറ്റ് നഷ്ടത്തിൽ ഓൾമോസ്റ്റ് 12-ാമത്തെ ഓവർ കംപ്ലീറ്റ് ആവുന്നു. പ്രഡിക്ഷൻസ് നിർത്തണ്ട, ഞാൻ ദേ 15 മിനിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ബുദ്ധൻ ഒരു 5 മിനിറ്റ് കൂടി നിങ്ങൾക്ക് ആ ഒരു പ്രഡിക്ഷൻസ് നടത്താനായിട്ട് തരികയാണ്. പെട്ടെന്ന് പ്രഡിക്ഷൻസ് നടത്തിക്കോളൂ. ആരായിരിക്കും ഇന്നത്തെ വിന്നർ ആൻഡ് ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത്? ദൃശ്യം 3 എന്നുള്ള സിനിമയുടെ ടിക്കറ്റ്സ് ആണ്.

0: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: നമസ്കാരം, ഞാൻ മധു ബാലകൃഷ്ണൻ.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol safetyum 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
3: in association with
4: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
5: Foldable chairs, picnic balls, thudangi, ningalude outdoor camping inum, barbecue sinum, avashyamayathellam oruki, Daiso.
6: Daiso, let's make every outing unforgettable.
7: And
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
9: Welcome, welcome, welcome back to Radio Suno 91.7 FM. With 917 evenings in the time, Sandeep Aadu Khoode. There are a lot of names. We have messages back to back. I told you that I am a Gambir writer. I am a Gambir writer. Why? Because Agamsha is a little bit. Agamsha is a little bit. I am a little bit. But here is the point. Let's get into IPL T20 updates. Let's get in.
10: T20 score update
11: brought to you by
12: Khattarle best kulfi taste cheyano engil ponnodo Brooks cafe lega Matarkadin Vakra VFS Global Center na samivam Ugba Binnafi Metro Station follow cheyyo insta at Brooks Cafe Qatar serving happiness co-presented by
13: Ibad Sports gear up game on all your sports needs at one place Ibad Sports brand of achievements contact 7733-9198
14: In association with
15: Crisil Boundarigal Payambol Asil DC Rujimai DC Daba Bin Mohammed Tawol Mall and Mall of Qatar
9: ചെന്നൈക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സപ്പോർട്ട് യു ഷുഡ് ടോട്ടലി സീ ദിസ് അയ്യോ ചെന്നൈ ആകെപ്പാടെ ഒന്ന് തളർന്നിരിക്കുകയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് ആ ഒരു സ്റ്റേഡിയം കംപ്ലീറ്റ് ആയിട്ട് സ്പെഷ്യലി ചെന്നൈ സ്റ്റേഡിയം ആകുമ്പോൾ പിന്നെ ആ ഒരു ആരവവും ആവേശവും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഈ ഒരു ടൈമിൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ നമ്മുടെ ചെന്നൈ ടീമിൻ്റെ എല്ലാവരുടെയും മുഖത്ത് എല്ലാവരും ആ ഒരു ദ എൻറ്റയർ സ്റ്റേഡിയം നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞ കളറാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ ആ ഒരു ഇതിലെല്ലാവരും ഇരിക്കുന്നു ഐ ഹവ് നെവർ സീൻ ചെന്നൈയിൽ ചെന്നൈയിൽ സ്പെഷ്യലി ചെന്നൈ ഗ്രൗണ്ടിൽ അങ്ങനെ ഒരു മത്സരം നടക്കുമ്പോൾ ഇതേപോലെ എല്ലാവരും ഇരുന്ന് കാണണം അതിനിപ്പോൾ നമ്മുടെ വി ഐ പി ഏരിയ ആണെങ്കിലും നോർമൽ ഏരിയ ആണെങ്കിലും ഏതൊരു ഏരിയയിലും പാവം വിസിൽ അടിക്കാൻ വയ്യാഞ്ഞിട്ട് അവിടെ ഇരുന്ന് വിഷമിച്ച് കയ്യിൽ വിസിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കുറേ പേര് എന്ത് ചെയ്യും ചെന്നൈ ജയിക്കുമോ എന്ന് ആകെപ്പാടെ കൺഫ്യൂഷനാണ് എന്തായാലും ഈ ഒരു പോക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഹൈദരാബാദ് ഫാൻസിന് സന്തോഷം കൊടുക്കാനുള്ള ഒരുപാട് ഒരുപാട് കാര്യമുണ്ട് ബട്ട് പേഴ്സണലി എനിക്ക് തോന്നുന്നു അവിടെ ഉള്ള ആൾക്കാരുടെ മുഖം കാണുമ്പോൾ എനിക്കിന്ന് ചെന്നൈ ജയിച്ചിരുന്നെങ്കിൽ എന്ന് പേഴ്സണൽ ഒരു ആഗ്രഹം കേട്ടോ അപ്പോൾ ആ ഒരു ആഗ്രഹത്തിന് ഒരുപാട് പേര് തന്നെ ഈ ധോണിയുടെ പോസ്റ്റേഴ്സൊക്കെ പിടിച്ചിട്ടുള്ള ആ ഒരു ഭയങ്കര വികാരഭരിതമായിട്ടുള്ള കുറേ സംഭവങ്ങൾ നമ്മൾ ഇങ്ങനെ കണ്ടുപോവുകയാണ് ഒത്തിരി സന്തോഷം തോന്നുന്നു ബട്ട് അറ്റ് ദിസ് പോയിന്റ് ആ സന്തോഷം എത്രത്തോളം ലാസ്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്കറിയില്ല ബട്ട് ഇറ്റ്സ് ഓൾ about a match sportsman spirit is something that we should have when it is a matter on ground kaariyaanannalla parayan pattillalo endayalum da oru track ippu varunnundu adinu shesham naan updates like ethunnathayirikkum on your favorite FM station

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യ നായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപരവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു. Distributed by Fars Film.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: 917 evenings il day nammal pogunnathu IPL update like without taking anybody's time. 15th over almost complete aavan nilkumbol 34 balls aanu baaki illathu. 50 runs 131 runs rendu wicket nashtathil Hyderabad. Who's going to win tonight endoru chodyayittu dei ചെറിയൊരു വിഷമത്തിൻ്റെ രീതിയിൽ ചെന്നൈ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്ലസൻ ആൻഡ് കിഷൻ രണ്ടുപേരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു പാർട്ട്നർഷിപ്പ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ണുവയ്ക്കുന്നില്ല. ഓൾറൈറ്റ്, ഏറ്റവും മനോഹരമായിട്ട് തന്നെ ആ ഒരു പാർട്ട്നർഷിപ്പ്. എനിക്ക് തോന്നുന്നു കിഷന് ഒരു റണ്ണ് കൂടെ ഉണ്ടെങ്കിൽ ഹാഫ് സെഞ്ചുറിയിലേക്ക് എത്താം. 34 ബോൾസിൽ നിന്നും 49 റൺസാണ് കിഷൻ സ്വന്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ക്ലസൻ്റെ ആ ഒരു സ്കോർ അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ 25 ബോൾസിൽ നിന്നും 47 റൺസ്. അവരുടെ ആ ഒരു പാർട്ട്നർഷിപ്പിൽ 40 ബോളിൽ നിന്നും 75 റൺസ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. എൻറ്റയർലി നോക്കിക്കഴിഞ്ഞാൽ 131 റൺസ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ. 15th ഓവർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുന്ന ഈ ഒരു ടൈമിൽ ഇപ്പോഴും കൺഫ്യൂഷൻ ഒന്നും മാറിയിട്ടില്ല. അവിടെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റേഡിയത്തിൽ ഒരു ചെറിയ വിഷമവും കാര്യങ്ങളും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ആ ഒരു വിഷമത്തിനും കാര്യത്തിനൊന്നും നമുക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ടീമും ജയിച്ചാലല്ലേ നമുക്ക്, അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ടീമും തോക്കണം. അത് പോസിബിൾ അല്ലാത്തടത്തോളം കാലം എങ്ങനെയാണ് ആ ഒരു പോയിന്റിൽ ആ ഒരു സ്റ്റേഡിയത്തെ സന്തോഷം എത്തിക്കുക എന്നുള്ളത് അറിയില്ല. ബട്ട് ദെൻ ഫോർ ഹൈദരാബാദ് ഫാൻസ്, യെസ്, ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഗുഡ് ഡേ എന്ന് എൻ്റെ മനസ്സ് ഇപ്പം പറയുന്നുണ്ട്. ലെറ്റ് സീ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി. ഒരുപാട് രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പ്രെഡിക്റ്റ് ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം നന്നായിട്ടൊക്കെ നടക്കുമായിരിക്കും. ആയിരിക്കുമല്ലേ, നോക്കാം, വെയിറ്റ് ചെയ്യാം. കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സൂനോ 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി.
0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
1: മോർണിംഗ് സവാരി,
2: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
3: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
4: ഇൻ അസോസിയേഷൻ വിത്ത്
5: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
6: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
7: Just feel like you're home.
8: ഹായ് നമസ്കാരം, ഞാൻ സുരാജ് വെഞ്ഞാറമൂടാണ്.
9: ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ?
10: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ.
8: കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഞാൻ പിണങ്ങി പോവാണ് ഗൈസ്, ഞാൻ പിണങ്ങി പോവാണ്. എനിക്ക് പറ്റുന്നില്ല. എല്ലാരും കൂടി ഇവിടെ മെസ്സേജ് ഇട്ട് എന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വേറൊന്നും കണ്ടല്ല, ലൈസൽ ബ്രോ ഒക്കെ പറയുന്ന എന്റെ സന്ദീപേ പറഞ്ഞു തീർന്നില്ല, ക്ലസൻ ഔട്ടായി എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നത്. എന്ത് ചെയ്യാൻ, ഞാൻ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പറയും, ആരെങ്കിലുമൊക്കെ ഔട്ടാവും. ഞാൻ കയറുന്ന കറക്റ്റ് സമയത്ത് വിക്കറ്റ് പോകുന്ന എങ്ങനെയാണെന്നുള്ളതും എനിക്കറിഞ്ഞൂടെ. എന്തൊരു കുട്ടൻസ് ഉണ്ട്. ഓൾറൈറ്റ്, ആ ഒരു കാര്യം ദേ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇനി ലാസ്റ്റ് ഞാൻ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ട് ഞാൻ മാർക്ക് തരാം, അതായിരിക്കും നല്ലത്. ചെന്നൈ ടീമിനും ഹൈദരാബാദ് ടീം ഫാൻസും ആരും പേടിക്കേണ്ട, ഞാൻ പോകാൻ പോവാണ്. ടാറ്റ ബൈ ബൈ പറഞ്ഞ് ചെറുതായിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം ദേ ആയി വരുന്നു. സോ ഇന്നത്തെ ദിവസം ഒരു ടാറ്റ ബൈ ബൈ പറയാൻ ഒഫീഷ്യലി ഞാൻ എത്തുമ്പോൾ 22 balls 36 runs ആണ് നമുക്ക് എടുക്കാനുള്ളത്. ഹൈദരാബാദ് ടീം അത് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഞാൻ ആൾക്കാരുടെ പേരൊന്നും പറയുന്നില്ല. എനിക്ക് തോന്നുന്നു പ്ലെയേഴ്സിൻ്റെ പേര് പറയുമ്പം ഇവിടെ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ വിഷയത്തിലോട്ട് ഞാൻ കൈ തൊടുന്നില്ല. ഈ ഒരു പോയിന്റിൽ അവർ മാക്സിമം റൺസ് സ്കോർ ചെയ്ത് ആ ഒരു പോയിന്റിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഹൈദരാബാദ്. ബട്ട് ദെൻ ഓൺ ദി അതർ സൈഡ് ചെന്നൈയുടെ സ്ഥലമാണ്, ചെന്നൈയുടെ സ്റ്റേഡിയത്തിൽ ചെന്നൈയുടെ ടീം ജയിക്കോ ഇതറിയാനായിട്ട് അവിടെ ഈ ചെന്നൈ ഫാൻസ് ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതറിയാനായിട്ട് നമ്മളും കുറച്ചുകൂടെ നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാനൊരു ടീമിനും ഭീഷണിയാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറയുന്നു. നാളെ ഒത്തിരി വിശേഷങ്ങളും ഫണ്ടും എൻ്റർടൈൻമെൻറ്റും ഒക്കെ ആയിട്ട് നമുക്ക് കേട്ടുമുട്ടാം. അപ്പോൾ സീ യു ഓൾ ടുമോറോ. ടാറ്റ ടാറ്റ ടാറ്റ, ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ ബൈ.

0: നിങ്ങളുടെ മോഹൻലാൽ.
1: എന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞത് ഒറ്റ വീട് കാട് കയറി
0: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സനോട് കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: ഇനി ഞാൻ പറയും, നീ അക്കൾ കേൾക്കാം.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: പറഞ്ഞാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: Hi, this is Arun Vijay.
2: This is Arun Vijay.
1: You're listening to Radio Sono 91.7 FM.

91.7 FM. 91.7 FM. Qatar's favorite radio station.

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।